ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 1, കൊല്ലവർഷം 1201, ഇടവമാസം 8. 2026 മെയ് 22 തീയതി വെള്ളിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 49 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
1: നാം മനുഷ്യർ അഭ്യുദയകാംക്ഷികളാണ്, എന്നും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്. ദുഃഖങ്ങളുടെ നടുവിലും ജീവിതത്തിന് നിറവും മണവും പകരുന്നത് ആ സ്വപ്നങ്ങളാണ്. ആ ശുഭാപ്തി വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. ലോക നന്മയ്ക്കു വേണ്ടിയാവണം നമ്മുടെ പ്രാർത്ഥന. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവരും സന്തോഷവാന്മാരായി ആരോഗ്യത്തോടെ സുഖമായിരിക്കട്ടെ. എവിടെയും ദുഃഖിതർ ഇല്ലാതിരിക്കട്ടെ. ഈ ശുഭപ്രതീക്ഷയിലൂടെ, അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ആരുമറിയാത്ത ഒരു കരം, അതായത് ഈശ്വരന്റെ കരം നമ്മെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കും വിജയത്തിനുമുള്ള ചവിട്ടുപടിയാക്കി തീർക്കാൻ നമ്മൾ പഠിക്കണം. ജീവിത വിജയത്തിന്റെ മൂലക്കല്ലാണ് ആത്മവിശ്വാസം. ഒരുവന് എത്രമാത്രം കഴിവുണ്ടെങ്കിലും, കായികബലമുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. എപ്പോഴും ഒരു നല്ല വ്യക്തിയായി ജീവിക്കുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. നന്മയുള്ളവർ അത് തിരിച്ചറിയും. വ്യക്തിത്വം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. നമ്മുടെ ശ്രദ്ധ ഒന്നു പിഴച്ചാൽ നല്ല മനുഷ്യരെ പോലും തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ടശക്തിയാണ് ചെകുത്താൻ എന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്. ചെകുത്താൻ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു, താൻ തന്റെ ജോലിയിൽ നിന്നും വിരമിക്കുക. വിരമിച്ച ചെകുത്താൻ തന്റെ ഓരോ ഉപകരണങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചു. അതിൽ പലതരം ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ആ ഉപകരണങ്ങളായിരുന്നു സ്വാർത്ഥത, അഹങ്കാരം, കാമവാസന, വെറുപ്പ്, ക്രോധം, അത്യാഗ്രഹം, അസൂയ, അധികാരമോഹം തുടങ്ങിയവ. എന്നാൽ ഒരു ഉപകരണം പ്രത്യേകം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിലയും കൂടുതലായിരുന്നു. അതിന് വളരെ പഴക്കവും ഉണ്ടായിരുന്നു. ഒരാവശ്യക്കാരൻ ചെകുത്താനോട് ചോദിച്ചു, ഇതെന്താണ് ഇത്രയധികം വില? ചെകുത്താന്റെ മറുപടി ഇതായിരുന്നു, എന്റെ കയ്യിലുള്ള മറ്റെല്ലാ ഉപകരണങ്ങളും പരാജയപ്പെടുന്നിടത്ത് ഈ ഒരൊറ്റ ഉപകരണം മതിയാകും. ഇതാണ് നിരാശ. ഈ ഉപകരണത്തെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് പാപവും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. നമ്മളിലെ എല്ലാ നന്മയെയും നശിപ്പിക്കുന്ന ദുർവികാരമാണ് നിരാശ. അതിനൊരിക്കലും നമ്മൾ കീഴ്പ്പെട്ടുകൂടാ. നിനക്ക് രക്ഷയില്ല എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ, എനിക്ക് രക്ഷയുണ്ട്, ഞാൻ പ്രയത്നിക്കും, വിജയിക്കും എന്ന ദൃഢനിശ്ചയം നമ്മൾ ധീരതയോടെ നെഞ്ചിലേറ്റണം. നമ്മുടെ ജീവിതപാതയിൽ വെളിച്ചം വിതറുന്ന വിളക്കാണ് പ്രതീക്ഷ. ആ വിളക്ക് നമുക്കൊപ്പം വേണം. അതിന് ലോകത്തിന്റെ സ്വഭാവവും ആത്മീയതയും അറിഞ്ഞിരിക്കണം. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണീന മനോരഥേഹി നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ മാൻപേട ഇരയാകാൻ വേണ്ടി അകപ്പെടില്ല. അതിനുവേണ്ടി സിംഹം ഇര തേടി പോവുക തന്നെ

0: വേണം, അതിനുവേണ്ടി പ്രയത്നിക്കണം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീനും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറുമാണ്. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. യുപിഎസ്സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9:00 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചുകൊന്നു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 കിലോ തൂക്കം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. സർപ്പ വോളണ്ടിയർമാരാണ് വെച്ചുച്ചിറയിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ, ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൗമ്യ ബിജു സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 വീണ കരുണാകരൻ ആലപിച്ച മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം, 11:30 വളപ്പൊട്ടുകൾ, 12:10 സേവന വാർത്തകൾ, 12:15 ഫസൽ മുഹമ്മദ് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം, 12:40 ആരോഗ്യദീപ്തി, മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സ, ഡോക്ടർ ടി ജി മനോജ് കുമാർ സംസാരിക്കുന്നു, 1:00 മില്ലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 5:30 ഗഫ് അവതരിപ്പിക്കും.

0: Bengaluru at the Rajiv Gandhi International Stadium in Hyderabad at 7:30 p.m. And that is the end of this news bulletin.
1: Agashabani, Kannur. Kavyanjali. ഇന്ന് മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ചൊല്ലുന്നത് ഡോക്ടർ സി വി ജിഷാ.

0: മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ബി അരുന്ധതി പാടിയ ഗാനമാണ് ആദ്യം. ഹിമശൈല നന്ദിനി എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കണ്ണൂർ ആർടിഒ ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതാ പരിശോധന ഈ മാസം 25, 26, 28, 29, 30 തീയതികളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 വരെ കണ്ണൂർ തോട്ടട ആർടിഒ ടെസ്റ്റിംഗ് സെന്ററിൽ നടക്കും. തുടർന്ന് ബസ് ഡ്രൈവർമാർക്കുള്ള പരിശീലന ക്ലാസും ഉണ്ടാകും.

0: മട്ടന്നൂർ ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെ മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. ജില്ലാ ഭരണകൂടം, DTPC, കാസർകോട് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 24 കാസർകോട് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കുന്നു. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് സർവകലാശാല താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു നിർവഹിക്കും. ഈ മാസം 28 ബക്രീദ് പൊതു അവധിയായതിനാൽ അന്നേ ദിവസം മംഗൾപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ രാവിലെ 11 നടത്താനിരുന്ന ലാബ് ടെക്നീഷ്യന്റെയും ഡയാലിസിസ് ടെക്നീഷ്യന്റെയും കൂടിക്കാഴ്ചകൾ June 1 രാവിലെ 11 മണിയിലേക്ക് മാറ്റിയതായി താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും 29 മാറ്റി പുനഃക്രമീകരിച്ചിരിക്കുന്നു. പരീക്ഷാ സമയത്തിൽ മാറ്റമുണ്ടാകില്ല. ഇടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 നടത്താനിരുന്ന അധ്യാപക കൂടിക്കാഴ്ച അന്നേ ദിവസം അവധിയായതിനാൽ 26 മാറ്റിവച്ചു. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 94 46 35 90 95. അസാപ്പ് പാലിയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് എത്തണം. ഫോൺ നമ്പർ 94 95 99 12. കേരള PSC നാളെ നടത്താനിരുന്ന വുമൺസ് ഇൻ സിവിൽ സർവീസ് സിവിൽ എക്സൈസ് ഓഫീസർ NCA റിക്രൂട്ട്മെന്റ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ കണ്ണൂർ ജില്ലയിൽ എ പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്ന കണ്ണൂർ സിറ്റി DIS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന് പകരം വൻകുളത്തുവയലിലെ അഴീക്കോട് ഹൈസ്കൂളിൽ നടക്കും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28 നടത്താനിരുന്ന കൂടിക്കാഴ്ച 30 രാവിലെ 10 മണിയിലേക്കും കൊമേഴ്സ് സീനിയർ വിഭാഗത്തിലെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ബാലസഭാ കുട്ടികൾക്ക് ഇന്ന് രാവിലെ 10:30 തൃക്കരിപ്പൂർ കൂലേരി സ്കൂളിൽ വെച്ച് ജൈവ വൈവിധ്യ ദിന സന്ദേശം നൽകും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താഴെ ചൊവ്വ ആയിക്കര ഗേറ്റ് ഇന്ന് രാത്രി 9 മുതൽ നാളെ രാവിലെ 6 മണിവരെയും തലശ്ശേരി കണ്ണൂർ ഗേറ്റ് നാളെ രാത്രി 10 മണി മുതൽ മറ്റന്നാൾ പുലർച്ചെ 4 മണിവരെയും അടച്ചിടും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ ഗേറ്റ് 25 രാത്രി 11 മണിവരെ അടച്ചിടും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം മിനി വോയ്സസ് ഈ മാസം 24 സമാപിക്കും. കാസർകോട് ജില്ലാ ക്യൂസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105 പ്രതിമാസ ക്യൂസ് മത്സരം ഈ മാസം 31 രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ LP UP HS പൊതുവിഭാഗങ്ങൾക്കായാണ് മത്സരം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 25 വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 00 85 06 15. അസാപ്പ് കേരള ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10ാം ക്ലാസ് പാസ്. പ്രായം 18 വയസ്സിന് മുകളിൽ. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 21. കാസർകോട് സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 26 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ മെയ് 25 98 47 00 302 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കാസർകോട് ജില്ല രൂപീകരിച്ചതിന്റെ 42-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണസംവിധാനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ചേർന്ന് കാസർകോട് അറ്റ് 42 എന്ന വിഷയത്തിൽ ജീവനക്കാർക്ക് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1:15 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ prdcontest@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ പേര്, തസ്തിക, ഓഫീസ് വിലാസം, ഫോൺ നമ്പർ സഹിതം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തത്സമയ രജിസ്ട്രേഷൻ സൌകര്യവുമുണ്ടാകും. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും പൈസക്കരി സ്പോർട്സ് അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ 6 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പൈസക്കരി ദേവമാതാ സ്കൂൾ ഗ്രൌണ്ടിൽ സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ പരിശീലകരും രഞ്ജി താരങ്ങളും നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പ് പൈസക്കരി ദേവമാതാ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നാളെ രാവിലെ 7:30 ആരംഭിക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള കുട്ടികൾ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 97 18 67. പിലിക്കോട് പടുവളം സിആർസി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച നാളെ വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. ചെറുപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വിളാട്ടമുണ്ടാകും. കാഞ്ഞങ്ങാട് മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രം കലോത്സവം ഇന്നും നാളെയുമായി നടക്കും. താണ കണ്ണൂക്കര മാണിക്യ കുറുമ്പ പയ്യമ്പള്ളി ക്ഷേത്രത്തിൽ നേർച്ച വെള്ളാട്ടം ഇന്ന് വൈകുന്നേരം 6:30. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കണ്ണൂർ പോലീസ് ഫുട്ബോൾ ടീം കണ്ണൂർ റോയൽ എഫ് സി കേരളയുമായും 5 മണിക്ക് കൊളച്ചേരി ബീൻചാർട്സ് കണ്ണൂർ മൈത്രി സ്പോർട്സ് ക്ലബ്ബുമായും ഏറ്റുമുട്ടും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ എസ് എൻ കോളേജ് മയിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16-ാം പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ മെയ് 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൌജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048-71-4471.
7: നിയമന ചാകര സൃഷ്ടിച്ച കണ്ണൂർ മഹാത്മയിൽ സഹകരണ ബാങ്ക് ജോലി ലഭിക്കും വരെ 6 അധ്യാപകരെ വെച്ച് നിബന്ധനകൾക്ക് വിധേയമായി സൌജന്യ ക്ലാസ്. കണ്ണൂർ തെക്കിയിലും തലശ്ശേരി മെയിൻ റോഡിലെ കെട്ടിടത്തിലും 80% സഹകരണ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെട്ട മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ ജി സുരേന്ദ്രൻ നായരുടെ സൌജന്യ ബുക്ക്ലെറ്റിനും അഡ്മിഷനുമായി 9383-407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
8: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
9: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
8: കുട്ടികളുടെ പ്രത്യേക വിഭാഗം
9: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
8: ഫോൺ 8590460017.
9: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd, DLEd കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900995.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്,

0: യൂണിഫോം കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ.
1: ലാപ്ടോപ്പോ?
0: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
2: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ May 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൈൽസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048-71-4471.
5: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322105142.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
2: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കും യും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സുമായി ന്യൂഡൽഹി.

0: ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദേഹല്യാം സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിന നിക്കോസ് ക്രിസ്റ്റോഡോലിഡ്സ് ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ശ്രീ ക്രിസ്റ്റോഡോലിഡ്സ് ഇത്യശഃ ഹ്യഃ നവദേഹലിം പ്രാപ്തവാൻ. വിമാനസ്ഥാനകെ കേന്ദ്രീയ മാർഗ പരിവഹന രാജമാർഗ രാജ്യമന്ത്രി അജയ് ടംടാ ഇത്യനേന തസ്യ സ്വാഗതം കൃതം. സഹ മുംബൈ നഗരം അപ്പി ഗതവാൻ. പ്രധാനമന്ത്രി മോദി സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതി ച പരസ്പര ഹിതസ്യ വിഭിന്നേഷു ക്ഷേത്രേഷു ദ്വിപാക്ഷിക സഹകരണം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതഃ. വാർത്തയാഃ അനന്തരം അനേകേഷു സന്ധിപത്രേഷു ഹസ്താക്ഷരാണി വിനിമയം ച ഭവിഷ്യതി. ശ്രീമോദി അതിഥിവിശേഷസ്യ സമ്മാനാർത്ഥം ഭോജസ്യ ആയോജനം കരിഷ്യതി. സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ അദ്യ സായങ്കാലേ രാഷ്ട്രപതിഭവനെ രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹാപി മിലിഷ്യതി. കേന്ദ്രീയ വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ അദ്യ അവദത് യത് വിശ്വം ഭാരതദേശം വിശ്വസനീയ സഹഭാഗിരൂപേണ പശ്യതീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിവര്യസ്യ പഞ്ചരാഷ്ട്രാണാം യാത്രായാഃ വിഷയെ നവദേഹല്യാം വാർത്താഹരാൻ സംബോധയൻ ശ്രീ ഗോയലഃ അവദത് യത് ഇയം യാത്ര സമാജസ്യ പ്രത്യേകവർഗായ ലാഭസ്യ പ്രത്യാഭൂതിം കരോതീതി. സഹ അവദത് യത് പ്രധാനമന്ത്രിമണ്ഡലസ്യ ഭ്രമണേന പ്രതീയത്തെ യത് ഭാരതം വൈശ്വികസ്തരെ ദൃഢതയാ സ്ഥിതം അസ്തിതി. സഹ ഏകസ്യ പ്രശ്നസ്യോത്തരെ അവദത് യത് രാഹുലഗാന്ധിനഃ നകാരാത്മക രാജനീതേഃ കാരണാത് ജനാഃ നിർവാചനേ കോൺഗ്രസേതി ദലം നിരാകൃതവന്തഃ. പശ്ചാത് അന്യസ്മിൻ കാര്യക്രമേ ശ്രീ ഗോയലഃ അവദത് യത് ഭാരതം അമേരിക്കാഞ്ച സ്വാഭാവിക സഹഭാഗിരൂപേണ കാര്യം കുർവന്തൌ സ്തഃ. പ്രൌദ്യോഗികീ നവാന്വേഷണം രക്ഷാ ഡിജിറ്റൽ ദത്താംശ കേന്ദ്രാണി ക്വാന്റം കമ്പ്യൂട്ടിംഗ് അഥ ചികിത്സോപകരണാദിഷു ക്ഷേത്രേഷു പരസ്പരം പൂരകരൂപേണ കാര്യം കുരുതശ്ചേതി. അഷ്ടമഃ ഭാരത ഫ്രാൻസ് സമുദ്രീയ സഹകാര സംവാദഃ ബുധവാസരെ പാരിസ് നഗരെ ആയോജിതഃ. ചർച്ചയാം അവൈധ സമുദ്രീയ ഗതിവിധീനാം പ്രതിരോധായ പരിചാലന സഹകാരം സുദൃഢം കർത്തും ഉഭയോഃ ദേശയോഃ സഹഭാഗിത്വ പ്രതിബദ്ധതാം പ്രതി അവധാനം ദത്തം. സശസ്ത്ര ലുണ്ഠനം സാഗരീയ ആതങ്കവാദഃ മാദകദ്രവ്യാണാം ക്രയവിക്രയണം അവൈധം അനിർദിഷ്ടം അഥ അനിയന്ത്രിത മത്സ്യപാലനം അപി ച അന്യാനി സാഗരീയ സങ്കടാനി ചാപി ചർച്ചിതാഃ. കൊൽക്കത്ത ഉച്ചന്യായാലയേന ആർജി കർ ചികിത്സാ മഹാവിദ്യാലയേ ബലാത്കാര ഹത്യാ പ്രകരണസ്യ അന്വേഷണാർത്ഥം വിശേഷ അന്വേഷണദലസ്യ സ്ഥാപന കൃതാസ്തി. ത്രിസദസ്യസ്യ SIT ഇത്യസ്യ നേതൃത്വം കേന്ദ്രീയാന്വേഷണ വിഭാഗസ്യ പൂർവക്ഷേത്രസ്യ സംയുക്ത നിദേശകഃ ഭവിഷ്യതി. ന്യായാലയഃ ജൂൺ മാസസ്യ പഞ്ചവിംശതിഃ ദിനാങ്കാത് പൂർവം സ്വപ്രതിവേദനം ദാതും ദലം ആദിഷ്ടവാൻ. NEET പരീക്ഷാപത്ര സ്രാവ പ്രകരണസ്യ പ്രമുഖ വികാസേ ലാത്തൂരനഗരസ്യ ബാലരോഗ ചികിത്സകഃ ഡോക്ടർ മനോജ ശിരുരെ ഇത്യേഷഃ കേന്ദ്രീയാന്വേഷണ വിഭാഗേന ഗൃഹീതഃ ഇതി കഥ്യതേ. സൂത്രാനുഗുണം ഡോക്ടർ ശിരുരെ ഇത്യേഷഃ സ്വപുത്ര്യൈ NEET പരീക്ഷായാഃ പ്രശ്നപത്രം അക്രണോദിതി അന്വേഷണ സംസ്ഥാഃ ശങ്കയന്തി. ഏകോനവിംശത്യുത്തര ദ്വിസഹസ്രതമ വർഷസ്യ പുൽവാമ ആതങ്കവാദ ആക്രമണസ്യ സൂത്രധാരത്വേന വിശ്വസിതഃ ഹംജാ ബുർഹാൻ നാമകഃ ആതതായി പാകിസ്ഥാന അധികൃത കാശ്മീരെ അജ്ഞാത ഭുഷുണ്ഡിധാരിഭിഃ നരകം പ്രതി പ്രയാതിതഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ ഉത്തരപ്രദേശേ മധ്യപ്രദേശേ വിദർഭപ്രദേശേ ച ഉഷ്ണതരംഗാ തീവ്രതര ഉഷ്ണതരംഗസ്യ സ്ഥിതിഃ ഭവിഷ്യതീതി മത്വാ രക്തസൂചന ഘോഷിത. ദില്ലി ഹരിയാണ ചണ്ഡിഗഢ് തടീയ ആന്ധ്രപ്രദേശേ അപി ഏതാദൃശീ സ്ഥിതിഃ ഭവിതുമർഹതി. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡാചക്രേ ഗുജറാത്ത് ടൈറ്റൻസ് ഇതി ദലേന ഗതരാത്രോ അഹമ്മദാബാദ് നഗരസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണേ ചെന്നൈ സൂപ്പർ കിങ്സ് ദലം ഏകോനവതിഃ ധാവനാങ്കൈഃ പരാജിതം. ഗുജറാത്ത് ടൈറ്റൻസ് ഇത്യനേന സ്ഥാപിതസ്യ ത്രിംശദധിക ദ്വിശത ധാവനാങ്കാനാം ലക്ഷ്യസ്യ അനുസരണം കുർവത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇതി ദലം പ്രായഃ മധ്യചതുർദശ കന്ദുക

0: क्षेपणचक्रेषु चत्वारिंशदधिकैकशतं धावनाङ्कान्येव विरचयत् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1 63 45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:36 വൈകിയോടുന്നു.
2: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: അഭിഭാഷകൻ, രാഷ്ട്രീയ നേതാവ്, ആർജവമതിയായ പൊതുപ്രവർത്തകൻ, ആശയപ്രചാരകൻ എന്നീ നിലകളിലെല്ലാം ഗാന്ധിജി എതിർക്കലും എതിർക്കപ്പെടലും ഇഷ്ടപ്പെട്ട ആളാണ്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം. മുഹമ്മദ്.

വർഷങ്ങളിലൂടെ താൻ നടത്തിയ പ്രവർത്തനങ്ങളും ആശയ പ്രകടനങ്ങളുമാണ് അദ്ദേഹത്തിന് മഹത്വവും പ്രശസ്തിയും നേടിക്കൊടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തും പുറത്തുമുള്ള പല വൃത്തങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്ക് നിയമമായി തീർന്നിരുന്നു. ജന്മനാ പോരാളി എന്ന് തന്നെ തന്നെ വിശേഷിപ്പിച്ച ഗാന്ധിജി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും അങ്ങനെ തന്നെ നിലകൊണ്ടു. കാലക്രമത്തിൽ അദ്ദേഹത്തിനു ചുറ്റും കൂടിയ ജനങ്ങൾക്ക് ഗാന്ധിജിയെ ഒരു പ്രവാചകനായി കാണേണ്ട അവസരങ്ങളാണുണ്ടായത്. എന്നാൽ ഈ ഒരവസ്ഥ അദ്ദേഹത്തെ ഏറെ അലോസരപ്പെടുത്തി. തന്നെ തന്നെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന പതിവ് മഹാത്മജി തുടർന്നു പോന്നു. തന്നെ വിമർശിക്കുന്ന ആളുകളെയാണ് പ്രശംസിക്കുന്നവരെക്കാൾ അദ്ദേഹം എപ്പോഴും ഇഷ്ടപ്പെട്ടത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, പൗത്രി മനു ഗാന്ധി തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ പെടുന്നു. ധീരനായ ഒരു എതിരാളിയെ അദ്ദേഹം സദാ സ്വാഗതം ചെയ്തു. തന്റെ നിലപാട് ന്യായീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവും ക്ഷമയുമുണ്ടായിരുന്നു. ഹരിജനിൽ അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് കാണുക. മലബാറിൽ നിന്നുള്ള ഒരു ലേഖകൻ ഇങ്ങനെ എഴുതുന്നു: തക്ലിയുടെ ഭൗതിക മേന്മ എന്ന തലക്കെട്ടിൽ ദേവ് പ്രകാശ് നയ്യർ എഴുതിയ ലേഖനം അത്ഭുതമുളവാക്കുന്നു. എല്ലാ അറിവും തക്ലിയിൽ അടങ്ങിയിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാമെന്നും അദ്ദേഹം വാദിക്കുന്നു. തക്ലി, ചർക്ക, നൂൽനൂൽപ്പ് എന്നിവക്ക് വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ചും സ്വതന്ത്ര ഇന്ത്യയിൽ പ്രാധാന്യമർഹിക്കുന്ന നവവിദ്യാഭ്യാസ പദ്ധതിയിൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് പറയുന്നു.

0: എന്നത് മനസ്സിലാക്കാം. പക്ഷേ തക്ലി നിങ്ങളെ ഗണിതശാസ്ത്രവും ഊർജതന്ത്രവും സാമ്പത്തിക ശാസ്ത്രവും പഠിപ്പിക്കുമെന്ന് പറയുന്നത് വിഡ്ഢിതമാണ്. തക്ലി ഭ്രമം പിടിപെട്ടവർ നൂൽനൂൽപ്പിനും ചർക്കക്കും വേണ്ടി ഇത്തരം പരിഹാസ്യമായ വാദങ്ങൾ ഉന്നയിക്കരുത്. നൂൽനൂൽപ്പിനെ അത് വളർത്തുകയില്ല. ദേവ് പ്രകാശ് നയ്യരുടെ ലേഖനം മേൽപ്പറഞ്ഞ ലേഖകൻ ശ്രദ്ധാപൂർവം വായിച്ചിട്ടില്ല. എന്റെ നോട്ടത്തിൽ മലബാറിൽ നിന്നുള്ള ലേഖകൻ ആരോപിക്കുന്നതുപോലെ എല്ലാ അറിവും തക്ലിയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാമെന്നോ നയ്യർ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് നേടുന്ന അറിവിനേക്കാൾ മെച്ചപ്പെട്ട അറിവ് കൈത്തൊഴിലുകൾ പരിശീലിക്കുന്നതിലൂടെ നേടാം എന്ന് മാത്രമാണ്. ഹരിജനിലേക്ക് ലേഖനമയച്ച വ്യക്തി സ്വയം തന്നെ ഒരു നൂൽനൂൽപ്പുകാരനാണെന്ന് പറയുന്നു. എന്നിട്ടും ശ്രീ നയ്യരുടെ ലേഖനം വായിച്ചിട്ട് അദ്ദേഹത്തിന് ഞെട്ടലുണ്ടായത്രേ. ഇത് കാണിക്കുന്നത് തക്ലി നമ്മെ അഭിജ്ഞരാക്കുന്നില്ലെന്നാണ്. ദേവപ്രകാശാകട്ടെ തക്ലിയുടെ നാനാമുഖ സാധ്യതകളെക്കുറിച്ച് നല്ലപോലെ പഠനം നടത്തിയിട്ടാണ് തന്റെ അഭിപ്രായം രൂപീകരിച്ചിരിക്കുന്നത്. ചർക്കാവിഭ്രാന്തി പിടിപെട്ടിരിക്കുന്ന ഞാൻ പോലും അതിന്റെ സാമ്പത്തികവും സദാചാരപരവുമായ സ്വാധീനങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇതുപോലും ആളുകൾ സ്വീകരിച്ചിട്ടില്ല. കൈത്തൊഴിലുകൾക്ക് അവ അനുഷ്ഠിക്കുന്നവർ ഞാൻ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ആദരിക്കുന്നു. മറ്റൊരു കത്തിൽ ഗാന്ധിജി എഴുതി, അറിവ് കൂടാതെയുള്ള കർമ്മത്തിന് വിലയില്ല എന്ന ഭഗവത്ഗീത നിരീക്ഷിക്കുന്നു. പ്രവർത്തനത്തിന് പിന്നിൽ അറിവ് കൂടിയുണ്ടെങ്കിൽ പ്രവർത്തനം ഒരു സമർപ്പണമായി തീരുന്നു. ഇത് സംഭവിക്കണമെങ്കിൽ ഒരാളുടെ നിലപാട് സത്യാധിഷ്ഠിതമായിരിക്കണം. സത്യത്തെ മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. സത്യസാക്ഷാത്കാരമാണ് ആത്യന്തിക നേട്ടം. മുഖക്കണ്ണാടി നോക്കി മുഖത്തെ പുള്ളികൾ കണ്ടെത്തുന്നത് പോലെ നാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി നമ്മുടെ തെറ്റുകൾ കണ്ടെത്തുക. അതിനുശേഷമേ മറ്റുള്ളവരെ വിമർശിക്കാനുള്ള അവകാശം നമുക്ക് കൈവരികയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ സമുദായ മൈത്രിയുടെ പ്രാധാന്യം ഗാന്ധിജി ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നു. തനിക്ക് ലഭിച്ച ഒരു കത്തിനെക്കുറിച്ച് ബാപ്പു സംസാരിച്ചു. ഒരു ഹിന്ദുവാണെന്ന് തോന്നുന്നു എഴുതിയ നീണ്ട ഒരു കത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളുമായി സൗഹൃദം പാലിക്കുന്ന ഞാൻ ഇനിയും ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നാണ്. അയാൾക്കറിയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമുകൾ ഇന്ത്യയോട് കൂറു പുലർത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരെ പോരാടുമെന്ന് ഞാൻ കരുതുന്നുണ്ടോ എന്നാണ്. ഇതിനുത്തരമായി എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. നാം എവിടെ ജീവിക്കുന്നവരാണെങ്കിലും അന്തസ്സോടെ ജീവിക്കുന്നവരാണെങ്കിൽ ഒരു ജനവിഭാഗം ആകെ ചീത്തയാണെന്ന് കരുതുന്നവരാകരുത്. പ്രത്യേകിച്ചും സ്വതന്ത്ര ഇന്ത്യയിൽ. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെയുണ്ടാവില്ല. ഈ വസ്തുത മനസ്സിലാക്കാത്ത മനസ്സിൽ വിദ്വേഷവും പകയും മാത്രം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കത്തുകൾ എഴുതുന്നത്. പരസ്പര വിശ്വാസമില്ലായ്മ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിൽ കലാശിച്ചത്. ഈ വിഷം സ്വതന്ത്ര ഇന്ത്യയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കശ്മീർ പ്രശ്നം അതിന് വളമേകിക്കൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും രക്തച്ചൊരിച്ചിലിന് വിധേയമാകും. അത് കണ്ട് ജീവിച്ചിരിക്കാൻ ആ മനുഷ്യക്കുരുതിക്ക് സാക്ഷിയാകാൻ ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രാർത്ഥന മാത്രം ഞാൻ ദൈവത്തോട് നടത്തുന്നു. ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ. ഒന്നുകൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ അകപ്പെട്ട് കിടക്കുന്ന ഈ ഭ്രാന്തിൽ നിന്ന് ദൈവം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: രാവിലെ ഈശാ സേട്ടിന്റെ ആൾ എന്നെ കോച്ചിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിൽ എനിക്കൊരു നല്ല സീറ്റ് കിട്ടി. രാത്രി വളരെ സുരക്ഷിതമായി ഞാൻ ജോഹന്നാസ്ബർഗിൽ എത്തുകയും ചെയ്തു. സ്റ്റാൻഡേർട്ടൺ ചെറിയൊരു ഗ്രാമമാണ്. ജോഹന്നാസ്ബർഗ് ആകട്ടെ വലിയൊരു നഗരവും. അബ്ദുള്ള സേഡ് ജോഹന്നാസ്ബർഗിലേക്കും കമ്പിയടിച്ചിരുന്നു. മുഹമ്മദ് കാസം കമറുദ്ദീനിന്റെ കമ്പനിയുടെ പേരും വിലാസവും എനിക്ക് തരികയും ചെയ്തിരുന്നു. അവരുടെ ആൾ എന്നെ സ്വീകരിക്കാനായി വണ്ടിത്താവളത്തിൽ വന്നിരുന്നുവെങ്കിലും ഞാൻ അയാളെ കാണുകയോ അയാളെന്നെ തിരിച്ചറിയുകയോ ചെയ്തില്ല. അതിനാൽ ഒരു ഹോട്ടലിലേക്ക് പോകാം എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. പലതിൻ്റെയും പേരുകൾ എനിക്കറിയാമായിരുന്നു. ഒരു വണ്ടി വിളിച്ച് ഗ്രാൻഡ് നാഷണൽ ഹോട്ടലിൽ എന്നെ എത്തിക്കാൻ പറഞ്ഞു. അതിൻ്റെ മാനേജറോട് ഞാനൊരു മുറി ആവശ്യപ്പെട്ടു. അയാൾ ഒരു നിമിഷം എന്നെ നോക്കി, അനന്തരം മര്യാദയായി പറഞ്ഞു, ഞാൻ വളരെ ഖേദിക്കുന്നു, എല്ലാ മുറിയിലും ആളുണ്ട്.

എന്നിട്ട് എനിക്ക് വിട പറഞ്ഞു. അതിനാൽ ഞാൻ ആ വണ്ടിക്കാരനോട് മുഹമ്മദ് കാസം കമറുദ്ദീൻ്റെ കടയിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. അവിടെ അബ്ദുൽ ഗനി സേഠ് എന്നെ കാത്തിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം എന്നെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തു. ഹോട്ടലിലെ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം ഹാർദമായി ചിരിച്ചു. ഒരു ഹോട്ടലിൽ പ്രവേശനം കിട്ടും എന്ന് നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചു? അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ട് പാടില്ല? ഞാൻ തിരികെ ചോദിച്ചു. ഇവിടെ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് മാത്രമേ ഇതുപോലൊരു രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ. കാരണം പണമുണ്ടാക്കാൻ വേണ്ടി എന്തപമാനവും സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇവിടെ അങ്ങനെ ഞങ്ങൾ കഴിയുന്നു. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ കഥ വിവരിച്ചു തന്നു. ഈ സേഠ് അബ്ദുൽ ഗനിയെപ്പറ്റി ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം നിങ്ങളെപ്പോലെയുള്ളവർക്കുള്ളതല്ല. നോക്കൂ, നാളെ നിങ്ങൾക്ക് പ്രിറ്റോറിയയിലേക്ക് പോകാനുണ്ട്. മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പോവേണ്ടി വരും. നറ്റാളിലേക്കാൾ മോശമായ അവസ്ഥയാണ് ട്രാൻസ്വാളിലുള്ളത്. ഒന്നും രണ്ടും ക്ലാസ് ടിക്കറ്റുകൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും കൊടുക്കുകയില്ല. നിങ്ങൾ അതിനായി നിരന്തരം ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ നിവേദനങ്ങൾ അയച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആളുകൾക്ക് ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ യാത്ര ചെയ്യണമെന്നില്ല എന്ന കാര്യം കൂടി തുറന്നു പറയട്ടെ. ഞാൻ റെയിൽവേ ചട്ടങ്ങൾ വരുത്തി വായിച്ചു. അതിൽ ഒരു പഴുതുണ്ടായിരുന്നു. ട്രാൻസ്വാളിലെ പഴയ നിയമങ്ങളുടെ ഭാഷ വളരെ കൃത്യമായതോ സൂക്ഷ്മമോ ആയിരുന്നില്ല. റെയിൽവേ ചട്ടങ്ങളുടെ ഭാഷയാണെങ്കിൽ ഇക്കാര്യത്തിൽ കുറക്കൂടി മോശമായിരുന്നു. ഞാൻ സേട്ടിനോട് പറഞ്ഞു, ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അത് സാധിക്കാത്ത പക്ഷം 37 മൈലല്ലേ ഉള്ളൂ. ഒരു കുതിരവണ്ടിയിൽ പ്രിറ്റോറിയയിലേക്ക് പോവാനാണ് എനിക്കിഷ്ടം. അതുമൂലം വരുന്ന സമയനഷ്ടത്തെയും പണച്ചെലവിനെയും പറ്റി സേട്ട് അബ്ദുൽ ഗനി എന്നോട് പറഞ്ഞു. എന്നാൽ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിനോട് അദ്ദേഹം യോജിച്ചു. അതുപ്രകാരം ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു കുറിപ്പ് അയച്ചു. ഞാനൊരു ബാരിസ്റ്ററാണെന്നും ഒന്നാം ക്ലാസ്സിലേ യാത്ര ചെയ്യാറുള്ളൂ എന്നും അതിൽ പറഞ്ഞു. പ്രിറ്റോറിയയിൽ എത്രയും വേഗം എത്തേണ്ടതുണ്ട് എന്നും മറുപടിക്കായി കാത്തിരിക്കാൻ സമയമില്ലാത്തതിനാൽ അത് സ്റ്റേഷനിൽ നേരിട്ട് വാങ്ങിക്കൊള്ളാമെന്നും ഒന്നാം ക്ലാസ് ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ആ കത്തിൽ ഞാൻ എഴുതി. നേരിട്ടൊരു മറുപടി ആവശ്യപ്പെട്ടതിന് പിന്നിൽ തീർച്ചയായും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മറുപടി എഴുതി അയക്കുകയാണെങ്കിൽ ഒരു കൂലി ബാരിസ്റ്ററെക്കുറിച്ചുള്ള തനത് ധാരണ കൂടി വച്ചുകൊണ്ട് ഇല്ലെന്നേ തീർച്ചയായും പറയൂ എന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ നല്ല ഇംഗ്ലീഷ് വേഷം ധരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് സംസാരിച്ച് ഒന്നാം ക്ലാസ് ടിക്കറ്റ് തരാൻ അധികപക്ഷവും സ്വാധീനിക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെ ഒരു ഫ്രോക്ക് കോട്ടും കഴുത്തിൽ ടൈയും ധരിച്ച് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് കൗണ്ടറിൽ ഒരു പവൻ വച്ചിട്ട് ഒന്നാം ക്ലാസ് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. നിങ്ങളാണോ കുറിപ്പയച്ചത് അല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ, എനിക്കൊരു ടിക്കറ്റ് തന്നാൽ വളരെ ഉപകാരമായി. പ്രിറ്റോറിയയിൽ എനിക്ക് ഇന്നെത്തണം. അദ്ദേഹം പുഞ്ചിരി തൂകിയിട്ട് ദയാപൂർവം പറഞ്ഞു, ഞാൻ ട്രാൻസ്പോൾകാരനല്ല, ഹോളണ്ടുകാരനാണ്. നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. എനിക്ക് നിങ്ങളോട് അനുകമ്പയുണ്ട്. ഒരു വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് തരാം. അതായത്, തീവണ്ടിയിലെ ഗാർഡ് നിങ്ങളോട് മൂന്നാം ക്ലാസ്സിലേക്ക് മാറാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആ ഇടപാടിൽ കൊടുക്കരുത്. എന്ന് വച്ചാൽ റെയിൽവേ കമ്പനിക്കെതിരായി നിങ്ങൾ നടപടിയെടുക്കരുത്. നിങ്ങൾക്ക് സുരക്ഷിതമായൊരു യാത്ര ഞാൻ ആശംസിക്കുന്നു. നിങ്ങളൊരു മാന്യനാണ് എന്ന് എനിക്കറിയാം. ഈ വാക്കുകളോടെ അദ്ദേഹം എനിക്ക് ടിക്കറ്റ് തന്നു. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയും ആവശ്യമായ ഉറപ്പുകൊടുക്കുകയും ചെയ്തു. എന്നെ യാത്രയാക്കാൻ അബ്ദുൽ ഗനി സേഠ് സ്റ്റേഷനിലെത്തിയിരുന്നു. ആ സംഭവം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എങ്കിലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നു.

0: പ്രിറ്റോറിയയിൽ കുഴപ്പം കൂടാതെ എത്തിയാൽ എനിക്ക് വളരെ സന്തോഷം. ഗാർഡ് ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്വൈര്യം തരില്ല എന്നെനിക്ക് തോന്നുന്നു. അയാൾ സമ്മതിച്ചാലും യാത്രക്കാർ സമ്മതിക്കില്ല. ഒരു ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഞാൻ സീറ്റ് പിടിച്ചു. തീവണ്ടി യാത്ര തിരിച്ചു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയും ഐഎംസിയും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആന്റ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് എഐ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 83-01-09-87-05. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പഠന വകുപ്പ് നടത്തുന്ന എംഎസ്സി എൻവയോൺമെന്റൽ സയൻസ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 13. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 99-46-36-98-00. പെരിയയിലുള്ള കാസർകോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക വേതനടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കുക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 26 രാവിലെ 10 പോളിടെക്നിക് കോളേജിൽ നടത്തും. 7 ക്ലാസ് വിജയിച്ച ഡിഗ്രി യോഗ്യതയില്ലാത്ത 56 വയസ്സിന് താഴെ പ്രായമുള്ള പാചക ജോലിയിൽ പരിചയമുള്ളവർക്ക് പങ്കെടുക്കാം. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം കോളേജ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 04-67-223-4020. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗം മലയാളം മീഡിയത്തിലും കന്നഡ മീഡിയത്തിലും ഫിസിക്കൽ സയൻസ് ഡ്രോയിംഗ് അധ്യാപക തസ്തികകളിലേക്കും യുപി വിഭാഗത്തിൽ മലയാളം കന്നഡ അറബിക് അധ്യാപക തസ്തികകളിലേക്കും LP വിഭാഗം അറബിക് അധ്യാപക തസ്തികയിലേക്കുമുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 85-47-18-52-92. ഐഎച്ച്ആർടിയുടെ കീഴിൽ പട്ടുവും കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 കോളേജിൽ നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85-47-00-5048. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റോട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങിൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ.

0: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 देशों की यात्रा से कैटलाइज होगा.
0: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായും BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തുവരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ചത്.

0: ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26-ഓടെ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24-ന് നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
3: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.

0: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
1: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
0: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
0: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
2: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
3: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
2: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
3: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285505.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: പാട്ടിൽ ഈ പാട്ടിൽ

സഞ്ജയ് ലീല ഭൻസാലിയുടെ 2015 പുറത്തിറങ്ങിയ ബാജി റാവ് മസ്താനി എന്ന പടത്തിൽ നിന്നും ജാവേദ് ബഷീർ പാടിയ ഗാനം. യമൻ രാഗത്തിൽ ഗാനം ചിട്ടപ്പെടുത്തിയതും ഭൻസാലി തന്നെ. വരികൾ രചിച്ചത് എ.എം. തുറാസ്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തന്നെ സംസ്കൃത ഭാഷയിലുള്ള ഒരേ ഒരു ഓഡിയോ മാഗസീൻ, അതായത് ശ്രവ്യ മാസിക, ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സംസ്കൃത ഭാരതി പ്രസിദ്ധീകരിക്കുന്ന സംഭാഷണ സന്ദേശ പത്രികയാണ് ലോകത്തിലെ സംസ്കൃത ഭാഷയിലുള്ള ഒരേയൊരു ഓഡിയോ മാഗസീൻ, അതായത് ശ്രവ്യ മാസിക. ലോകമെമ്പാടുമായി 125,000 വായനക്കാരാണത്രേ ഈ മാസികയ്ക്ക് ഉള്ളത്.
1: നിയമദൃഷ്ടി. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: നമുക്കറിയാം, ക്രിമിനൽ കേസുകളുടെ വിചാരണ സംഭവിക്കുന്നത് ക്രിമിനൽ കോടതികളിലാണ്. ക്രിമിനൽ നടപടി നിയമ സംഹിതയിൽ ക്രിമിനൽ കോടതി എന്ന സംജ്ഞ നിയതമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. നിയമാനുസൃതമായി അധികാരം കൈകാര്യം ചെയ്യുന്ന ജഡ്ജ്, മജിസ്ട്രേറ്റ് എന്നിവരെ കോടതി എന്ന പദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നും നമുക്കറിയാം. ഹൈക്കോടതികൾക്കും മറ്റേതെങ്കിലും നിയമത്തിൻ കീഴിൽ സംവിധാനം ചെയ്തിട്ടുള്ള കോടതികൾക്കും പുറമെ ഓരോ സംസ്ഥാനത്തിലും ക്രിമിനൽ കോടതികൾ ഉണ്ടായിരിക്കുന്നതാണ്. അതില് ഒന്ന് സെഷൻസ് കോടതികളാണ്, രണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾ, മൂന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ, പിന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ, രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾ, പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ. ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർ മറ്റ് ഭരണപരമായ അധികാര നിർവഹണത്തോടൊപ്പം ക്രിമിനൽ നടപടി നിയമ സംഹിത അനുശാസിക്കുന്ന ചുമതലാധികാരം കൂടി നിർവഹിക്കുന്നവരാണ്. അതിനാൽ ഒരു പരിധിവരെ അത്തരം കോടതികളെയും ക്രിമിനൽ കോടതികളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെഷൻസ് കോടതികളുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിമിനൽ നടപടി നിയമത്തിലെ 9-ാം വകുപ്പിലാണ്. സെഷൻസ് കോടതികൾ പ്രവർത്തിക്കുന്നത് ഒരു റവന്യൂ ജില്ലയിലെയോ ഒന്നിലധികം ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ ചേർന്ന പ്രദേശത്തോ ആയിരിക്കും. സംസ്ഥാന സർക്കാരാണ് സെഷൻസ് ഡിവിഷൻ തീരുമാനിച്ച് സെഷൻസ് കോടതി സ്ഥാപിക്കുന്നത്. പ്രാദേശികമായ അധികാര പരിധികൾ ഹൈക്കോടതിയുമായി ആലോചിച്ച് സംസ്ഥാന സർക്കാരിന് മാറ്റാവുന്നതുമാണ്. സെഷൻസ് കോടതിയുടെ അധ്യക്ഷനെ നിയമിക്കുവാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ ശുപാർശ അനുസരിച്ചാണ് സെഷൻസ് ജഡ്ജിയെ നിയമിക്കുന്നത്. സിവിൽ കോടതിയിലെ ജില്ലാ ജഡ്ജ് തന്നെയാണ് സെഷൻസ് ജഡ്ജിയും. അതുകൊണ്ട് സെഷൻസ് ജഡ്ജിയെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് എന്ന് പറയും. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നും ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സെഷൻസ് ജഡ്ജ് എന്നും പറയും. സെഷൻസ് കോടതിയുടെ ആസ്ഥാനം ഹൈക്കോടതി നിശ്ചയിക്കുന്ന സ്ഥലത്തായിരിക്കും. സെഷൻസ് കോടതിയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിയും അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിയും ഉണ്ടായിരിക്കും. സിവിൽ കോടതിയിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സബ് ജഡ്ജിമാർ തന്നെയാണ് അസിസ്റ്റ്

അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി എന്ന സ്ഥാനം ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വഹിക്കുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 9(1)ലാണ്. 7 വർഷം വരെ തടവ് ശിക്ഷയും പരിധിയില്ലാതെ പിഴ ശിക്ഷയും നൽകാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയമായി ജില്ലയിലെ ക്രിമിനൽ കോടതികളുടെ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വം വഹിക്കുന്നതും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. ക്രിമിനൽ നടപടി നിയമ സംഹിതയിൽ 1 പട്ടികയിൽ കൊടുത്തിരിക്കുന്ന കേസുകൾ വിചാരണ നടത്തുന്നത് 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ഫോറസ്റ്റ് ആക്ട്, ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയുന്ന നിയമം, മോട്ടോർ വെഹിക്കിൾ നിയമം തുടങ്ങിയ നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കേസുകളും 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിചാരണ ചെയ്യുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷയും 5,000 രൂപ വരെ പിഴ ശിക്ഷ നൽകുവാനും 7 വർഷം വരെ തടവ് ശിക്ഷയും പരിധിയില്ലാതെ പിഴ ശിക്ഷ നൽകുവാനും 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇനി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 10 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള നഗരമാണ് മെട്രോപൊളിറ്റൻ നഗരം എന്നറിയപ്പെടുന്നത്. ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരാണ് ഒരു നഗരത്തിന് ഇപ്രകാരമുള്ള പദവി നൽകുന്നത്. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണ്. ഒരു ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റും അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റും ഉണ്ടായിരിക്കും. മജിസ്ട്രേറ്റും അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റും സെഷൻസ് ജഡ്ജിയുടെ കീഴിലായിരിക്കും. സമാധാന ലംഘനം ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അത് തടയുവാനായി സത്വര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ നിയമാനുസരണം തെളിവുകളെടുത്ത് നീതിപൂർവകമായ ഒരു നിഗമനത്തിലെത്തി നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. പൊതുജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തടയേണ്ടതുണ്ട്. ഈ നടപടികൾക്ക് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് ചുമതലയുള്ള മജിസ്ട്രേറ്റ് ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. മുൻകാലങ്ങളിൽ എക്സിക്യൂട്ടീവ് അധികാരവും ജുഡീഷ്യൽ അധികാരവും ഒരാളിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. 1955 ഇത് വിഭജിച്ചു. 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഭേദഗതി ചെയ്തപ്പോൾ ഈ വിഭജനം പൂർത്തിയായി. എക്സിക്യൂട്ടീവിന്റെ സ്വാധീനം ഇല്ലാതെ ജുഡീഷ്യറി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനായി വഴിയൊരുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ വിഭജനത്തിന് പിന്നിൽ. അപ്രകാരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുമായി. ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർ മറ്റ് ഭരണപരമായ അധികാര നിർവഹണത്തോടൊപ്പം ക്രിമിനൽ നടപടി നിയമ സംഹിത അനുശാസിക്കുന്ന ചുമതലാധികാരം കൂടി നിർവഹിക്കുന്നവരാണ്. അതിനാൽ ഒരു പരിധിവരെ അത്തരം കോടതികളെയും ക്രിമിനൽ കോടതിയുടെ പരിധിയിൽ പെടുത്താവുന്നതുമാണ്. ജില്ലകളിൽ ആവശ്യത്തിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ നിയമിക്കുന്നതിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 20(1) എന്ന വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരിന് അധികാരം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ ജില്ലാ മജിസ്ട്രേറ്റായി നിയമിക്കുന്നു. ജില്ലാ മജിസ്ട്രേറ്റായിട്ട് ജില്ലാ കളക്ടറെയാണ് നിയമിക്കുന്നത്. 20(2) വകുപ്പ് പ്രകാരം ഒരാളെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായും നിയമിക്കാവുന്നതാണ്. ജില്ലാ മജിസ്ട്രേറ്റായി ജില്ലാ കളക്ടറെയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായി ഡെപ്യൂട്ടി കളക്ടർ ജനറലിനെയുമാണ് നിയമിക്കുക പതിവ്. കൂടാതെ 20(4) എന്ന വകുപ്പ് പ്രകാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരെയും നിയമിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടർമാരാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരായി നിയമിക്കപ്പെടുന്നത്. ഇവർ RDO എന്നറിയപ്പെടുന്നു. ജില്ലകളിൽ ആവശ്യത്തിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ നിയമിക്കുന്നതിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 20(1) സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായും നിയമിക്കാവുന്നതാണ്. ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ഒരു സബ് ഡിവിഷന്റെ ചാർജ് നൽകി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായി നിയമിക്കുന്നതിനും 20(4) എന്ന വകുപ്പ് സംസ്ഥാന സർക്കാരിന് അധികാരം നൽകിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ നിയമിക്കാവുന്നതുമാണ്. കുറ്റകൃത്യം എന്ന തെറ്റുകൾ ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിക്കെതിരെയാണെങ്കിലും അത് സമൂഹത്തിനും എതിരായിട്ടുള്ളതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ കുറ്റകൃത്യം തടയുന്നതും കുറ്റവാളിയെ ശിക്ഷിക്കുന്നതും സ്റ്റേറ്റിന്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ്. ഇതിന്റെ ഭാഗമായി പ്രോസിക്യൂഷൻ നടപടികൾക്കായി സ്റ്റേറ്റ് നിയമിക്കുന്ന നിയമജ്ഞരെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഹൈക്കോടതിയുമായി ആലോചിച്ച് സർക്കാരിന് വേണ്ടി കേസുകൾ നടത്തുന്നതിന് വേണ്ടി ഓരോ ഹൈക്കോടതിയിലും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെയും ഒന്നോ അതിൽ കൂടുതലോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയമിക്കാവുന്നതാണ് എന്ന് വ്യവസ്ഥയുണ്ട്. ഓരോ ജില്ലയ്ക്കും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെയും

0: ഒന്നോ അതിൽ കൂടുതലോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയമിക്കാവുന്നതാണ് എന്നും നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ യോഗ്യത ഉള്ളവരുടെ ഒരു പാനൽ സെഷൻസ് ജഡ്ജിയുമായി ആലോചിച്ച് ജില്ലാ മജിസ്ട്രേറ്റാണ് തയ്യാറാക്കുന്നത്. വക്കീലായി 7 വർഷത്തെ പ്രാക്ടീസ് ഉള്ളവരെയാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തുന്നത്. ആ പാനലിൽ നിന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്കും രേഖാമൂലമുള്ള അനുവാദമില്ലാതെ തന്നെ കോടതിയിൽ ക്രിമിനൽ കേസുകൾ നടത്താവുന്നതാണ്. പിന്നെ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഏതെങ്കിലും കേസിന്റെ ആവശ്യങ്ങൾക്കായി 10 വർഷത്തിൽ കുറയാത്ത കാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാവുന്നതാണ് എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓരോ ജില്ലയിലെയും മജിസ്ട്രേറ്റ് കോടതിയിൽ സർക്കാരിന് വേണ്ടി കേസ് നടത്തുന്നതിനാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. സർക്കാരിന് ആവശ്യാനുസരണം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാമെന്ന് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 25 ക്ലോസ് 1 പ്രതിപാദിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. ഇനി സംസ്ഥാന സർക്കാരിന് ഒരു പ്രോസിക്യൂഷൻ ഡയറക്ടറെയും ആവശ്യാനുസരണം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർമാരെയും നിയമിക്കാവുന്നതാണ് എന്നും 25 ക്ലോസ് 1 എന്ന വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് സംസ്ഥാന സർക്കാരാണ് പ്രോസിക്യൂഷൻ ഡയറക്ടറെ നിയമിക്കുന്നത്. 10 വർഷത്തിൽ കുറയാത്ത കാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരെ മാത്രമേ പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി നിയമിക്കുകയുള്ളൂ.
1: നിയമദൃഷ്ടിയിൽ ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
5: രാജ്യങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും ആണ് ഉത്തരം. യുണൈറ്റഡ്, യൂണിയൻ, കിങ്ഡം, സൾട്ടനറ്റ്, സ്റ്റേറ്റ്, ഇതുപോലുള്ള പദങ്ങൾ ചേർത്ത് പറയുമ്പോൾ ദ വേണം, അല്ലാത്ത പക്ഷം ദ വേണ്ട. ഉദാഹരണത്തിന്, ഡിങ് ലിറേൻ ഇസ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഫ്രം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഡിങ് ലിറേൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നുമുള്ള ഒരു മുൻ ലോക ചെസ് ചാമ്പ്യനാണ്. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. ഡിങ് ലിറേൻ ഇസ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഫ്രം ചൈന. വ്യക്തമല്ലേ? പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന് ചേർന്നപ്പോൾ ദ വേണം, വെറും ചൈന എന്ന് മാത്രം പറയുമ്പോൾ ദ ആവശ്യമില്ല. രാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് സംസ്ഥാനങ്ങളെക്കുറിച്ചാവാം അടുത്ത ചർച്ച. നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല. എന്നാൽ അതിനോടൊപ്പം സ്റ്റേറ്റ് എന്ന പദം ചേർന്നാൽ ദ ചേർക്കേണ്ടതാണ് താനും. കേരളം ഇസ് ലോഡഡ് ഫോർ ഇറ്റ്സ് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. കേരളം അതിന്റെ വളരെ ഉയർന്ന മാനവ വികസന സൂചികയ്ക്കായി പ്രശംസിക്കപ്പെടുന്നു. ഇനി സ്റ്റേറ്റ് ചേർത്ത് പറഞ്ഞാലോ? ദ സ്റ്റേറ്റ് ഓഫ് കേരളം ഇസ് ലോഡഡ് ഫോർ ഇറ്റ്സ് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. കേരള സംസ്ഥാനം അതിന്റെ വളരെ ഉയർന്ന മാനവ വികസന സൂചികയ്ക്കായി പ്രശംസിക്കപ്പെടുന്നു. ലോഡഡ്, LAUDED, ലോഡഡ്, പ്രശംസിച്ചു, പ്രശംസിക്കപ്പെട്ടു. ചില തരം ബുക്സിന്റെ, ഗ്രന്ഥങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കണം. വേദ, പുരാണ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇതിഹാസ തുല്യമായ പുസ്തകങ്ങൾ, ഇവയുടെ പേരുകൾക്ക് മുൻപേ ദ ചേർക്കണം. ദ വേദാസ്, ദ പുരാണാസ്, ദ ഹിതോപദേശ, ദ ബൈബിൾ, ദ ഖുറാൻ, ദ ഭഗവത്ഗീത, ദ രാമായണ, ദ മഹാഭാരത. ഇതിഹാസമാനങ്ങളുള്ള ഫിക്ഷണൽ വർക്സ്, ദി ഇലിയഡ്, ദി ഒഡീസി. ദ രാമായണ ആൻഡ് ദ മഹാഭാരത ആർ ടു ഗ്രേറ്റ് എപ്പിക്സ് ഓഫ് ഇന്ത്യ. രാമായണവും മഹാഭാരതവും ഇന്ത്യയിലെ 2 മഹത്തായ ഇതിഹാസങ്ങളാണ്. സ്റ്റോറീസ് ഫ്രം ദ ബൈബിൾ ടീച്ച് അസ് ദ വാല്യൂ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. ബൈബിളിൽ നിന്നുമുള്ള കഥകൾ നമ്മളെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മൂല്യം പഠിപ്പിക്കുന്നു. ദി ഇലിയഡ് ആൻഡ് ദി ഒഡീസി ആർ എപ്പിക് പോംസ് റിട്ടൺ ബൈ ദി ഗ്രീക്ക് പോയറ്റ് ഹോമർ. ഗ്രീക്ക് കവി ഹോമർ രചിച്ച ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റി നോക്കിയാലോ? ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഒഡീസി ആർ എപ്പിക് പോംസ് ഓഫ് ഗ്രീക്ക് ലിറ്ററേച്ചർ. ഹോമറിന്റെ ഇലിയഡും ഒഡീസിയും ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസ കാവ്യങ്ങളാണ്. ഹോമറിന്റെ ഇലിയഡും ഹോമറിന്റെ ഒഡീസിയും എന്ന് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല. ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഹോമേഴ്സ് ഒഡീസി. അതുപോലെ തന്നെ ദ രാമായണ റിട്ടൺ ബൈ വാൽമീകി, വാൽമീകി എഴുതിയ രാമായണം, ദ ചേർക്കണം. വാൽമീകീസ് രാമായണ, വാൽമീകി അപ്പോസ്ട്രഫി എസ്, വാൽമീകീസ് രാമായണ, വാൽമീകിയുടെ രാമായണം, ദ ഇല്ല. That's all for today. I'll be back with another episode of Good English. Till then, it's bye from Smita Manikoth.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് 1:38 1:63:47 തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് 25 മിനിറ്റും വൈകി ഓടുന്നു.
8: കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ May 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൈൽസ് പരിശോധന ക്യാമ്പ്. 4904871.
10: നിയമന ചാകര സൃഷ്ടിച്ച കണ്ണൂർ മഹാത്മയിൽ സഹകരണ ബാങ്ക് ജോലി ലഭിക്കും വരെ 6 അധ്യാപകരെ വെച്ച് നിബന്ധനകൾക്ക് വിധേയമായി സൌജന്യ ക്ലാസ് കണ്ണൂർ തെക്കിയിലും തലശ്ശേരി മെയിൻ റോഡിലെ കെട്ടിടത്തിലും. 80% സഹകരണ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെട്ട മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ജി സുരേന്ദ്രൻ നായരുടെ സൌജന്യ ബുക്ക്ലെറ്റിനും അഡ്മിഷനുമായി 9383407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
11: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
3: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ May 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൌജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. 4904871441.
12: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
6: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി വാർത്തകൾ ഡൽഹിയിലെ.
13: बेटा मैं कल अपने भतीजे के घर होके आया, देखकर हैरान रह गया कि वो लोग दिन भर एसी चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? जीरो। मैंने पूछा तो भतीजा बोला, चाचा जी सब ऊपर वाले की दया है। मतलब सोलर पैनल की। मैंने सोचा अब तो लगवाना ही पड़ेगा।
14: पीएम सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें pmsuryaghar.gov.in पर।
15: हर घर सूर्य घर।
16: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज। और अब मुख्य समाचार। प्रधानमंत्री नरेंद्र मोदी आज नई दिल्ली में साइप्रस के राष्ट्रपति निकोस क्रिस्टोडोलाइडस के साथ वार्ता करेंगे। नई दिल्ली में पहली जून को आयोजित होने वाला पहला अंतर्राष्ट्रीय बिग कैट अलायंस शिखर सम्मेलन स्थगित। रेलवे ने यात्रियों से सतर्क रहने और रेलवे परिसर में किसी भी संदिग्ध गतिविधि या व्यक्ति की सूचना तुरंत हेल्पलाइन नंबर 139 पर देने को कहा। कलकत्ता उच्च न्यायालय ने आरजीकर दुष्कर्म हत्या मामले में आरोपों को छिपाने की जांच के लिए सीबीआई की विशेष टीम गठित करने का आदेश दिया। पुलवामा आतंकी हमले के एक मास्टरमाइंड हमजा बुरहान को पाकिस्तान के कब्जे वाले जम्मू कश्मीर में अज्ञात हमलावरों ने मार गिराया। अमेरिका के विदेश मंत्री मार्को रूबियो ने कहा, अमेरिका भारत की आवश्यकता के अनुसार ऊर्जा की आपूर्ति करने को तैयार। और आईपीएल क्रिकेट में गुजरात टाइटंस ने चेन्नई सुपर किंग्स को 89 रन से हराया। अब समाचार विस्तार से। प्रधानमंत्री नरेंद्र मोदी आज नई दिल्ली में साइप्रस के राष्ट्रपति निकोस क्रिस्टोडोलाइडस से वार्ता करेंगे। श्री क्रिस्टोडोलाइडस कल नई दिल्ली पहुंचे। सड़क परिवहन और राजमार्ग राज्य मंत्री अजय टम्टा ने हवाई अड्डे पर उनका स्वागत किया। इससे पहले श्री क्रिस्टोडोलाइडस मुंबई भी आ चुके हैं। उनके साथ एक उच्च स्तरीय प्रतिनिधिमंडल भी आया है। हमारे संवाददाता ने बताया है कि राष्ट्रपति निर्वाचित होने के बाद श्री क्रिस्टोडोलाइडस की ये पहली भारत यात्रा है।
17: प्रधानमंत्री नरेंद्र मोदी और साइप्रस के राष्ट्रपति विभिन्न पारस्परिक हितों के क्षेत्रों में द्विपक्षीय सहयोग को और मजबूत करने के लिए चर्चा करेंगे। इन क्षेत्रों में व्यापार, निवेश, प्रौद्योगिकी, शिक्षा, संस्कृति, आवागमन, रक्षा और सुरक्षा, कृत्रिम बुद्धिमत्ता AI, फिनटेक, नवाचार और अनुसंधान शामिल है। साइप्रस के राष्ट्रपति आज शाम राष्ट्रपति भवन में राष्ट्रपति द्रौपदी मुर्मू से मुलाकात करेंगे। दोनों देश अगले वर्ष फरवरी में अपने राजनयिक संबंधों के 65 वर्ष पूरे करेंगे। अनुपम मिश्र, आकाशवाणी समाचार, दिल्ली।
16: वाणिज्य और उद्योग मंत्री पीयूष गोयल ने कहा है कि दुनिया भारत को एक भरोसेमंद साझेदार के रूप में देख रही है। प्रधानमंत्री नरेंद्र मोदी के 5 देशों के दौरे के बारे में नई दिल्ली में संवाददाताओं से बातचीत में श्री गोयल ने कहा कि इस यात्रा से समाज के हर वर्ग को लाभ की गारंटी है। उन्होंने बताया कि 5 देशों की यात्रा के दौरान 57 महत्वपूर्ण समझौतों पर हस्ताक्षर किए गए। इसमें भारत में 75 से 100 अरब डॉलर के निवेश की संयुक्त अरब अमीरात की प्रतिबद्धता भी शामिल है। नई दिल्ली में पहली जून को होने वाले प्रथम अंतर्राष्ट्रीय बिग कैट अलायंस IBCA शिखर सम्मेलन स्थगित कर दिया गया है। इसका आयोजन चौथे भारत अफ्रीका फोरम शिखर सम्मेलन के साथ किया जा रहा था, क्योंकि कई अफ्रीकी देश बिग कैट्स के मेजबान हैं। एक रिपोर्ट।
18: पर्यावरण, वन और जलवायु परिवर्तन मंत्रालय ने एक बयान में कहा कि अफ्रीकी संघ के अध्यक्ष और अफ्रीकी संघ आयोग के साथ परामर्श करके चौथे भारत अफ्रीका फोरम शिखर सम्मेलन को बाद में आयोजित करने के फैसले के बाद ये निर्णय लिया गया है। अफ्रीकी देशों सहित सभी देशों की व्यापक और सक्रिय भागीदारी सुनिश्चित करने के लिए ये शिखर सम्मेलन भी बाद में आयोजित किया जाएगा। भारत सरकार ने पर्यावरण, वन और जलवायु परिवर्तन मंत्रालय के अधीन अपने नोडल संगठन राष्ट्रीय बाघ संरक्षण प्राधिकरण के माध्यम से 2024 में अंतर्राष्ट्रीय बिग कैट अलायंस की स्थापना की। इसकी शुरुआत बाघ, शेर, तेंदुए, हिम तेंदुए, चीतों, जगुआर और प्यूमाओं के संरक्षण के लिए की गई थी। अनुपम की रिपोर्ट के साथ समाचार कक्ष से मनोज।
16: ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल @AIRNewsHindi को फॉलो कर सकते हैं।

0: മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
2: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
3: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
1: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
1: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590460017.
1: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
4: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. വീണ കരുണാകരൻ പാടിയത്. ആകലോകമാനവർ പുകഴ്ത്തിടും കബ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: വീണ കരുണാകരൻ പാടിയ മാപ്പിളപ്പാട്ടുകൾ തുടരുകയാണ്. സർവലോകനായക സുബ്ഹാനേ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: യുവർ തുണയും എന്നാരംഭിക്കുന്ന ഗാനമാണ്

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: വിസ്മീഹം ദൂരത്ത് ഞാൻ തിരുറഹ്മാനായോനെ.

വീണ കരുണാകരൻ ആലപിച്ച മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFലെ AC മൊയ്തീനും BJPയിലെ BB ഗോപകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. ജീവിത സൌകര്യം, ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകളും യോഗത്തിൽ പങ്കുവച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. കാസർകോട് ദേശീയപാത 66 നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നിലവിലെ നിർമ്മാണ രീതിക്ക് പകരം ആകാശപാത നിർമ്മിക്കണമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കളക്ടർ കൈമാറിയത്. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ 16th സെൻസസിന്റെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇതിനകം വിറ്റുതീർന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്നാരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം കൈക്കുടന്ന നിലാവ്. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾ, കൈതപ്രത്തിന്റെ സംഗീതം.

വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജിന് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 'ശിക്ഷ'.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. മൂന്നാം ലോക പട്ടാളം ഈ ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗിരീഷ് മുത്തഞ്ചേരിയുടെ വരികളാണ് വിദ്യാധരന്റെ സംഗീതം.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു.
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ലീലം.

ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ. ഈ ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പച്ചനോട്ടുകൾ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ലിസ എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രൻ പാടിയത്. ഗാനരചന LK വിജയൻ, സംഗീതം KJ ജോയ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ജയചന്ദ്രനും പി മാധുരിയും ചേർന്നു പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അമർഷം. വരികളെഴുതിയത് രാമകൃഷ്ണൻ നായർ. ഈണം പകർന്നത് ജി ദേവരാജൻ.

യേശുദാസും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം നരസിംഹം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എം ജി രാധാകൃഷ്ണന്റെ ഈണം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: ഹരിഹരൻ പാടിയ ഗാനം, ചിത്രം ഘർഷം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് രമേശ് നാരായണൻ.

പരിഭവങ്ങളുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ വരികളുമായി വന്ന ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു.

ഇന്ന് 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 11 പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 11:30 വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. അല്പസമയത്തിനകം സ്പീക്കറെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിയുന്ന നിമിഷം അതിപ്രധാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രമല്ലെന്നും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ഏതെങ്കിലും നാഗരികതയുമായോ വംശീയ വിഭാഗവുമായോ മതദേശീയതയുമായോ ബന്ധപ്പെടുത്തരുതെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന 5-ാമത് ഭീകരതാ വിരുദ്ധ ഇന്ത്യ ഈജിപ്ത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. കഴിഞ്ഞ വർഷമുണ്ടായ പഹൽഗാം ചെങ്കോട്ട ഭീകരാക്രമണങ്ങളെ യോഗം അപലപിച്ചു. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. കോംട്രസ്റ്റ്, മാവൂർ, ഗ്രാസീം പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ ബിജെപി ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മദ്യപാനത്തെ തുടർന്ന്

0: എന്ന് വരുന്ന കരൾ രോഗങ്ങൾ, മറ്റേത് മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
1: സാർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
0: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റം, നോൺ ആൽക്കഹോളിക് മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയറ് എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പോൾ അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല. അപ്പൊ അതുകൊണ്ട്

0: എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം? ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിന് ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന്, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ടും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 kg തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 kg വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 kg വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 kg ഉള്ള ആൾക്ക് 10% 7 kg, 7 kg കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മേഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പൊ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം, വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിന്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം

മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോള്

0: ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
1: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ടുപേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം, ഭക്ഷണക്രമത്തിന്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറെ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണ് അത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്തുതരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
0: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
1: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: കിഷോർ കുമാർ, മുഹമ്മദ് റാഫി, സുമൻ കല്യാൺ ചിപ്പൂർ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ബദൽത്തെ റിഷ്ടി.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: കുമാർ സാനു, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയത്. ചിത്രം ഹം ദിൽ ദേ ചുക്കേ സനം.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയത് ചിത്രം കഭി കഭി.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BP ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി പറഞ്ഞു. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മന്ത്രിമാർക്കും MLA മാർക്കും മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRCTC നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിയറ്റിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1,788 മത്സരങ്ങളുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്നാദ്യം സൂരജ് സന്തോഷ് പാടിയ പാട്ട്. ചിത്രം ആശാൻ. വരികളെഴുതിയത് വിനായക ശശികുമാർ. ഈണം പകർന്നത് ജോൺ പോൾ ജോർജ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പുതുവസന്തത്തിൽ അടുത്തതായി വിനീത് ശ്രീനിവാസനും അനില രാജീവും പാടിയത് ചിത്രം ഭീഷ്മർ. വരികളെഴുതിയത് ബി കെ ഹരിനാരായണൻ. ഈണം പകർന്നത് രഞ്ജൻ രാജൻ.

ഇനി എവുജൻ പാടിയ ഗാനമാണ് ചിത്രം ദൃശ്യം 3. വരികൾ വിനായക ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ.

ജസ്റ്റിൻ രതീഷിന്റെ ഭാവനയ്ക്ക് സിയർ സാജന്റെ ഈണം. ചിത്രം ഞാൻ കർണൻ രണ്ട്, പാടിയത് മധു ബാലകൃഷ്ണൻ.

ചിത്രം വലത്തുവശത്തെ കള്ളൻ. പാടിയത് ചിത്രയും രാജകുമാർ രാധാകൃഷ്ണനും ചേർന്ന്. ഗാനരചന വിനായക ശശികുമാർ, ഈണം വിഷ്ണു ശ്യാം.

പുതുവസന്തം സമാപിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി വളപ്പൊട്ടുകൾ കേൾക്കാം. മലയാള സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ആദ്യ ഗാനം ചിത്രപാടിയതാണ്. ചിത്രം സമ്മർ പാലസ്. എസ് രമേശൻ നായരുടെ വരികളാണ് ഇണം പകർന്നത്. ബെനി ഇഗ്നേഷ്യസ്.

വളപ്പൊട്ടുകളിൽ അടുത്തതായി യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം 50 ലക്ഷവും മാരുതിക്കാറും. ഗാനരചന നിർവഹിച്ചത് യൂസഫലി കച്ചേരി, ഈനം ജോൺസൺ.

സുജാതയും സതീഷ് ബാബുവും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം തുടിപ്പാട്ട്. വരികൾ ഹരിദാസ്, ഈണം മോഹൻദാസ്.

കൈതപ്രഭും എം ജി രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ ഗാനമാണ് അടുത്തത്. ചിത്രം സാഫല്യം, ഗായകൻ എം ജി ശ്രീകുമാർ.

വളപ്പൊട്ടുകളിൽ ഒരു ഗാനം കൂടി കേൾക്കും. എല്ലാരീശ്വരി പാടിയത്. ചിത്രം കോട്ടയം കൊലക്കേസ്. ഗാനശില്പികൾ വയലാർ ചിദംബരനാഥ്.

0: വളപ്പൊട്ടുകൾ മലയാള സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ആരോഗ്യ ദീപ്തിയിൽ മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഡോക്ടർ ടി ജി മനോജ് കുമാർ സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ. 1 മണിക്ക് മില്ലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം.

വൈകിട്ട് 6:50 ഹരിതവീഥി. ഇതിൽ കുരുമുളക് കൃഷിയെക്കുറിച്ച് കൃഷി ഓഫീസർ എ റെജീന സംസാരിക്കുന്നു. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ.

8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂറിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

ആരോഗ്യ ദീപ്തിയിൽ 12:40 മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്. കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഡോക്ടർ ടി ജി മനോജ് കുമാർ സംസാരിക്കുന്നു.

0: The Union Health Ministry has notified the inclusion of the drug pregabalin under Schedule H1 of the drugs rules to strengthen regulation and prevent misuse, particularly among youth. The decision has been taken in view of reports received from certain states regarding the misuse and abuse of pregabalin, the drug which is prescribed for the treatment of chronic pain, neuropathies and certain neurological conditions, has reportedly been misused for its sedative and dissociative effects. A Delhi court today deferred its decision till the 9th of June on framing charges against Rashtriya Janata Dal chief Lalu Prasad Yadav, his family members and others in the alleged money laundering case linked to the IRCTC hotel scam. The case is being investigated by the Enforcement Directorate and is based on a predicate offence registered by the Central Bureau of Investigation. The Quad Foreign Ministers meeting will be held in New Delhi on the 26th of this month. At the invitation of External Affairs Minister Dr. S. Jaishankar, Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi and Secretary of State of the United States Marco Rubio are arriving in New Delhi to participate in the meeting. Hamza Burhan, believed to be one of the masterminds behind the 2019 Pulwama terror attack that claimed the lives of over 40 CRPF personnel, was killed yesterday when unknown gunmen opened fire on him in Pakistan-occupied Jammu and Kashmir POJK. In IPL cricket, Sunrisers Hyderabad will take on Royal Challengers Bengaluru in Hyderabad today. The match will start at 7:30 p.m. Earlier, Gujarat Titans defeated Chennai Super Kings by 89 runs at the Narendra Modi Stadium in Ahmedabad last night. Benchmark domestic equity indices were trading around 0.7% higher in forenoon session today. The Sensex jumped 551 points to 75,734, while the Nifty rose 162 points to 23,817 when reports last came in. And with that, we end this news bulletin.
1: Akashavani, Kannur. Ippol Sevana Varthakal Kelkam. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് ഒരു വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ ഈ മാസം 25 ഉച്ചയ്ക്ക് 12 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479743343. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീയിംഗ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, ശ്രീകണ്ഠപുരം SES കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 രാവിലെ 9:30 കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479724461 75. വളപട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, സുവോളജി വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 3 ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 99 47 77 75 54. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 രാവിലെ 10 മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0489872842. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂൺ 5 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും.

എളരിത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടപ്പ് അധ്യയന വർഷത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനി കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച

കൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി ഒരു വർഷം ആറുമാസം മൂന്നുമാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 79 94 92 60 81. IHRD കീഴിൽ പട്ടുവും കയ്യം താടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 കോളേജിൽ നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 00 50 48 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ഫസൽ മുഹമ്മദ് പാടിയത്. ആദ്യഗാനം ആറ്റുനോറ്റെനിക്കള്ള തന്നൊരു എന്നാരംഭിക്കുന്നു.

അവസാനമായി സ്വർഗപ്രകാശത്താൽ സൃഷ്ടിച്ച എന്നർപ്പിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭാ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടനെ തന്നെ വോട്ടെണ്ണി പ്രോട്ടം സ്പീക്കർ ഫലം പ്രഖ്യാപിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി വി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു കക്ഷി നേതാക്കളും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. ഇതോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചു വരുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി വി സതീശൻ പറഞ്ഞു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിലേക്ക് പുതുതായി എത്തുന്ന എല്ലാ സാമാജികർക്കും പിന്തുടരാൻ പറ്റിയ മികച്ച റോൾ മോഡലാണ് തിരുവഞ്ചൂർ. രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്ന നിലയിലെ പരിചയ സമ്പത്തുമാണ് അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലേക്ക് എത്തിച്ചതെന്നും വി സതീശൻ പറഞ്ഞു. മന്ത്രിയായും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ചതിലും നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. സ്പീക്കർക്ക് പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദനം അറിയിച്ചു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്വം

0: രാജ്യത്വമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള പ്രാധാന്യ വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഇരുവരും ഒപ്പുവെക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവർ അടുത്ത മാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 1 വിജ്ഞാപനം പുറപ്പെടുവിക്കും. ജൂൺ 18 വോട്ടെടുപ്പ്. വോട്ടെണ്ണലും അന്നു തന്നെ നടക്കും. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ സീറ്റിൽ അടുത്ത മാസം 18 രാജ്യസഭാ ഉപതിരഞ്ഞെടുപ്പും നടത്തും. 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടക്കം എല്ലാ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണിതെന്നും സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടനെടുക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം മലയിടം ദുരുത്തിനടുത്ത പര്യത്തെ കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. കോളനി ഒഴിപ്പിക്കാൻ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ്. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ദേശങ്ങൾ കടന്നുള്ള ആഘോഷമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. തറവാട്ടിലെ മുതിർന്ന അംഗം കിള്ളിയോട്ട് സദാനന്ദൻ കാരണവരുടെ നൃത്തത്തിൽ എള്ളെണ്ണയുമായി കാൽനടയായി പുറപ്പെട്ട സംഘം 23 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്കുതിരി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ 6 സംഘം വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക.
0: ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 തോൽപ്പിച്ചിരുന്നു. സ്വർണവില കുറഞ്ഞു. 320 പവന് താഴ്ന്ന് 116,960 14,620 ഗ്രാമിന്റെ ഇന്നത്തെ വില. UDF അധികാരത്തിലെത്തിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേമം മണ്ഡലത്തിൽ 24 പ്രവർത്തിക്കുന്ന MLA ഓഫീസ് June 1 തുടങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഓഫീസിനോടനുബന്ധിച്ച് ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തും. BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.

0: കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. 12-ാം സമ്മേളന ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തന സമയം സമയബന്ധിതമായി പൂർത്തീകരിക്കുക, പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, തൊഴിൽ കോഡുകളിലെ ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂല ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. കോം ട്രസ്റ്റ്, മാവൂർ, ഗ്രാസിം എന്നിവയുടെ പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ BJP ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. കോഴിക്കോട് മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് യാത്രക്കാർ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്ന ചപ്പാത്ത് തകർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. വനത്തിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് തകർന്നത്. ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഈ വിഷയത്തിൽ ഡോക്ടർ TG മനോജ് കുമാർ സംസാരിക്കുന്നു.
2: മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നറിയപ്പെടുന്ന തലവേദന ഇന്ന് വളരെ സാധാരണമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മനുഷ്യൻ്റെ ക്രിയാശേഷി കുറയ്ക്കുന്ന കാരണക്കാരിൽ 7-ാം സ്ഥാനമാണിവന്. ലോക ജനസംഖ്യയിൽ 5% ജനങ്ങളിൽ കാണുന്ന ഈ രോഗത്തിന് ആധുനിക ജീവിത രീതിയും അനുബന്ധ മാനസിക സംഘർഷങ്ങളും എല്ലാം കാരണമാണ്. അമേരിക്കയിലെ കണക്കുകൾ കുറച്ചുകൂടി വ്യക്തമാണ്. 37 മില്യൺ തലവേദനക്കാരുണ്ടവിടെ. ഓരോ ദിവസവും 430,000 ആൾക്കാർ മൈഗ്രെയിൻ കൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കാതെയുണ്ടത്രേ. 2 പേർക്കും ഇത് പാരമ്പര്യ ധ്യാനമായി കിട്ടാറുമുണ്ട്. അതിപ്രശസ്തരായ ധാരാളം പേർ ഈ രോഗം അനുഭവിച്ചിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇതൊരു കീറാമുട്ടിയാണ്. വേദന വരുമ്പോൾ വേദന സംഹാരി കഴിക്കുക, തലയ്ക്ക് മാരകമായ തകരാറൊന്നുമില്ലെന്ന് ഉറപ്പിക്കാൻ ഒരു MRI സ്കാൻ ചെയ്തു നോക്കുക, ഇതൊക്കെയാണ് നിലവിലുള്ള ചികിത്സാരീതികൾ. അമേരിക്കൻ തലവേദനാ സമിതി AHA, അമേരിക്കൻ ഹെഡേക്ക് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്, അവരുടെ വേദന നിർണയ അളവുകോലനുസരിച്ച് പ്രസവ വേദനയുടെ തൊട്ട് താഴെ 7-ാം സ്ഥാനത്താണ് മൈഗ്രെയിൻ തലവേദനയുടെ സ്ഥാനം. മൈഗ്രെയിൻ ഡിസബിലിറ്റി അസസ്മെന്റ് സ്കോർ MIDAS മിഡാസ് വച്ച് അളന്നു നോക്കിയാണ് തലവേദന നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും മരുന്ന് കഴിച്ച ശേഷം അത് എത്രമാത്രം കുറഞ്ഞുവെന്നും അളക്കുന്നത്. അങ്ങനെയാണ് മരുന്നിൻ്റെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്നതും. കാലം കഴിയുന്തോറും രോഗത്തിൻ്റെ തീവ്രത കുറയുകയോ രോഗി രോഗവുമായി പൊരുത്തപ്പെട്ട് ഒഴിവാക്കാനാവാത്ത ഈ ശത്രുവിനെ കൂടെ കൂട്ടി ജീവിക്കാമെന്ന് കരുതുകയോ ചെയ്യുന്നു. അന്താരാഷ്ട്ര തലവേദന സമിതി മൈഗ്രെയിനെ 7 തരംതിരിച്ചിട്ടുണ്ട്. അവയിൽ ക്ലാസിക്കൽ മൈഗ്രെയിനാണ് 1-ാമനും കേമനും. ഇത്തരം തലവേദന വരുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ചില സൂചനാ തോന്നലുകൾ അഥവാ ഓറ ഉണ്ടാകും. ദൃശ്യ വിഭ്രമങ്ങളാണ് പ്രധാനം. ചിലർ തലവേദന സമയത്ത് വസ്തുക്കളെ 2 കാണുന്നു. ഡിപ്ലോപ്പിയ എന്നാണ് ഈ അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രത്തിലെ പേര്. കണ്ണിൽ പൊന്നീച്ച പറക്കുന്നത് പോലെയോ കാഴ്ചയ്ക്കൊരു ചാഞ്ചാട്ടം പോലെയോ പകുതി കാഴ്ച മാത്രമായി തോന്നുകയോ ചില ഭാഗം മാത്രം കാണാതായി തോന്നുകയോ ഒക്കെയാവാം. ചിലർക്ക് മായക്കണ്ണാടിയിൽ നോക്കുന്നത് പോലെ രൂപങ്ങൾ വളഞ്ഞു പുളഞ്ഞും ചില ഭാഗം മാത്രം വീർത്തുമൊക്കെ തോന്നാം. ചിലർക്ക് ശരീരത്തിൽ അവിടെ ഇവിടെ കുത്തലോ മരയിപ്പോ തോന്നാം. മൂക്കിൽ അസാധാരണമായ ദുർഗന്ധം അനുഭവപ്പെടാം. സംസാര വൈഷമ്യം, സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നിങ്ങനെയും ഓറകളുടെ രൂപത്തിൽ കാണാറുണ്ട്. അപ്പോഴേ മുൻകൂറായി വേദന സംഹാരി മരുന്ന് കഴിക്കുകയോ ജോലികളെല്ലാം തീർത്ത് തലവേദന അനുഭവിക്കാൻ റെഡിയായി ഇരിക്കുകയോ രോഗികൾ ചെയ്യാറുണ്ട്. തലവേദനയുടെ സമയത്ത് നെറ്റിയുടെ ഇരുവശത്തെയും രക്തക്കോഴുകൾ തടിച്ചിരിക്കുകയും ഹൃദയസ്പന്ദനത്തിനനുസരിച്ച് സ്പന്ദിക്കുകയും ചെയ്യും. നാഡികളുടെ പ്രവർത്തന തകരാറുകൾക്കൊപ്പം സിരകളിലും ധമനികളിലും കാപ്പില്ലറികളിലും ഉണ്ടാകുന്ന താൽക്കാലിക സങ്കോച വികാസങ്ങളാണ് രോഗത്തോടൊപ്പം പ്രകടമായി കാണുന്ന തകരാർ എന്നതിനാൽ ന്യൂറോവാസ്കുലാർ ഹെഡേക്ക് എന്ന വിഭാഗത്തിലാണ് മൈഗ്രെയിൻ തലവേദനയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസിക്കൽ മൈഗ്രെയിൻ ഒരു വശത്തു മാത്രമായിട്ടാണ് വരിക. അതുകൊണ്ട് ഇതിനെ ചെന്നിക്കുത്തെന്ന് നാടൻ ഭാഷയിൽ പറയുന്നു. തലവേദനയോടൊപ്പം ഓക്കാനവും ഛർദിയും വരാം. ചിലരിൽ ഛർദിച്ചാൽ തലവേദന കുറയും. തലവേദന ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് മാറുകയോ രണ്ടു വശത്തും ഒരുമിച്ച് വരികയോ ചെയ്യാം. രണ്ടു വശത്തും വരുന്ന തലവേദനയിൽ ഓറ സാധാരണയായി കാണാറില്ല. അതിനാൽ അതിനെ കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്നു. ശരീരത്തിന്റെ ഒരു വശം താൽക്കാലികമായി തളരുന്ന ഹെമിപ്ലീജിക് മൈഗ്രെയിൻ, സംസാര വൈഷമ്യമുണ്ടാക്കുന്ന ബാസില്ലർ മൈഗ്രെയിൻ, റെറ്റിനൽ മൈഗ്രെയിൻ, കുട്ടികളിലുണ്ടാകുന്ന മൈഗ്രെയിൻ എന്നിങ്ങനെ പല വിധത്തിലുണ്ട് മൈഗ്രെയിൻ. രോഗം വരുത്തുന്നതും കൂട്ടുന്നതുമായ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചൂടുകാലത്ത് മൈഗ്രെയിൻ കൂടുന്നതായി കാണുന്നതിനാലാവാം ജൂൺ മാസത്തെ മൈഗ്രെയിൻ അവേർനെസ് മാസമായി അമേരിക്കൻ നാഷണൽ ഹെഡേക്ക് ഫൗണ്ടേഷൻ പ്രഖ്യാപിക്കുകയും പർപ്പിൾ റിബൺ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത്. വെയിൽ കൊള്ളുക, അധികരിച്ച ശബ്ദവും വെളിച്ചവും, അമിതമായ ഗന്ധം, മാനസിക സമ്മർദ്ദം, പട്ടിണി കിടക്കുക, ശാരീരിക ക്ഷീണം, ദേഷ്യപ്പെടേണ്ടി വരിക, വാഹനയാത്ര, ഉറക്കമൊഴിക്കേണ്ടി വരിക, ആർത്തവകാലം, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇവ കൂടാതെ ഭക്ഷണത്തിലെ MSG അഥവാ നമ്മുടെ അജിനോമോട്ടോ, ഓറഞ്ച് പോലെയുള്ള ചില പഴങ്ങൾ, ഇവയൊക്കെ രോഗത്തെ കുത്തിപ്പൊക്കാൻ ഇടയാക്കും. ടൈറാമിൻ എന്ന അമിനോ ആസിഡ് കൂടുതലുള്ള ചില ഭക്ഷണങ്ങൾ, ഉദാഹരണം ചോക്ലേറ്റ്, ചിലയിനം മദ്യങ്ങൾ, സോയാബീൻ ഉൽപ്പന്നങ്ങൾ എന്നിവയും രക്തസമ്മർദ്ദം കൂട്ടുന്നതിനോടൊപ്പം മൈഗ്രെയിൻ ഉണ്ടാക്കുന്നു. തലവേദന സമയത്ത് ശബ്ദവും ഗന്ധവും വെളിച്ചവും അസഹനീയമായി തോന്നും. അതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത മുറിയിൽ നെറ്റിയിൽ നനഞ്ഞ തുണി വരിഞ്ഞുകെട്ടി ഒന്ന് ഉറങ്ങിയെഴുന്നേറ്റാൽ തലവേദന ശമിക്കുമെന്നാണ് ഭൂരിഭാഗം രോഗികളും പറയാറുള്ളത്. ഈ രോഗത്തെ ഹോമിയോപ്പതി ചികിത്സയിലൂടെ 3 മാസം കൊണ്ട് പൂർണ്ണമായി ശമിപ്പിക്കാൻ സാധിക്കും. വേദന കൂടിയാൽ ഉപയോഗിക്കാവുന്ന താൽക്കാലിക വേദന സംഹാരികളും ഹോമിയോപ്പതിയിലുണ്ട്. സമം സമേന ശാന്തി എന്ന പ്രകൃതിതത്വമനുസരിച്ച് മനുഷ്യരിൽ ഫലപ്രാപ്തി കണ്ടെത്തിയ മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ, ഏറ്റവും ദൂഷ്യഫലങ്ങൾ കുറഞ്ഞ ചികിത്സാരീതിയായ ഹോമിയോപ്പതി ഇന്ന് മാറാവുന്ന ഏത് രോഗവും മാറ്റാവുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. മൈഗ്രെയിൻ അതിലൊന്നു മാത്രമാണ്. ഓരോ രോഗികളിലും ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തരാണ്. അവരിലെ രോഗലക്ഷണങ്ങളിൽ പോലും ഈ വ്യത്യാസം കാണാൻ സാധിക്കും. അതിനനുസരിച്ച് ഹോമിയോപ്പതിയിൽ മരുന്നുകളും മാറും. ആദ്യം എവിടെ വേദന തുടങ്ങുന്നു എന്നതിനനുസരിച്ച് പോലും മരുന്ന് മാറിയെന്ന് വരാം. രോഗം തുടങ്ങാനുണ്ടായ കാരണവും ചിലപ്പോൾ മരുന്ന് കണ്ടെത്താൻ പരിഗണിച്ചേക്കാം. ഉദാഹരണത്തിന്, തലയ്ക്ക് ഒരു ക്ഷതം സംഭവിച്ചതിന് ശേഷമാണ് തലവേദന തുടങ്ങിയെങ്കിൽ കൊടുക്കുന്ന മരുന്നല്ല തലവേദനയ്ക്കൊപ്പം കാഴ്ചമങ്ങലുള്ളവർക്കും കൊടുക്കേണ്ടി വരിക. വേദന എപ്പോൾ കൂടുന്നു എന്നതും ഓരോ രോഗികളിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് മാസക്കുളി സമയത്ത് കൂടാറുണ്ട്. ചിലർക്ക് വെയിലാണ് കൂടുതൽ പ്രശ്നക്കാരെങ്കിൽ ചിലർക്ക് ശബ്ദമാകാം, ഉറക്കമൊഴിഞ്ഞതാകാം, അമിത പ്രകാശമാകാം, സിനിമ തിയേറ്ററിലെ ഒരു സിനിമ കാണലാകാം, അങ്ങനെ

0: ഓരോ മനുഷ്യരിലും രോഗത്തെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവയ്ക്കനുസരിച്ച് ഹോമിയോപ്പതിയിലെ മരുന്ന് നിർണയവും വ്യത്യാസമായിരിക്കും. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് 400-ലധികം ഫലപ്രദമായ മരുന്നുകളുണ്ട്. അതിൽ നിന്ന് രോഗിയുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ അനുസരിച്ചുള്ള മരുന്ന് കണ്ടെത്തുക അത്ര നിസ്സാരമായ പണിയല്ല. അതിനാൽ രോഗിയെ അറിഞ്ഞ് ചികിത്സിക്കുന്ന അംഗീകൃത ചികിത്സാ യോഗ്യതയും ചികിത്സാ പരിചയവുമുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടാൽ മൈഗ്രെയിൻ രോഗം പൂർണ്ണമായി ശമിപ്പിക്കാൻ സാധിക്കും.
1: മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഈ വിഷയത്തിൽ ഡോക്ടർ ടി ജി മനോജ്കുമാർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40. ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
2: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
1: മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനം അർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ

0: ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1-ന് പുറപ്പെടുവിക്കും. ജൂൺ 8-ാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി SJ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagita encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് കാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് കാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ വുണ്ടി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു.

0: ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പം ഇപ്പോൾ മില്ലേനിയം മെലഡീസ്.

ആദ്യഗാനം ചിത്ര, മിഥുൻ ജയരാജു, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ പാടിയത്. ചിത്രം വർഷങ്ങൾക്ക് ശേഷം. ഗാനരചന വൈശാഖ് സുഗണൻ, ഈണം അമൃത് രാംനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം പാടിയത് അരുൺ ആലാട്ട്. ചിത്രം കവി ഉദ്ദേശിച്ചത് റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. സംഗീതം പകർന്നത് വിനോദ് തോമസ്.

0: Vortakis. சஞ்சரிக்காம் சினிமிக்கப்போம். ஞாயிற்றுகளில் கிருத்யம் 4 மணிக்ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: പ്രഭാവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് നിത്യമാമിൻ പാടിയ ഗാനമാണ് മിലേനിയം മെലഡീസിൽ. അടുത്തതായി ചിത്രം ഓട്ടോർ ചക്കാരിന്റെ ഭാര്യ.

0: ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: ചിത്രം മേരെ പ്യാരെ ദേശ്വാസിയും, പാടിയത് വിഷ്ണു സുനിൽ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: മില്ലേനിയം മെലഡീസ് തുടരുന്നു. അടുത്തതായി അഭിജിത്ത് കൊല്ലം പാടിയതാണ് ചിത്രം വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ. രാജീവ് ആലുങ്കലിന്റെ വരികളാണ്, ഈണം MK അർജുനൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് ആശാമേനോൻ പാടിയത്. ചിത്രം ഗ്രീറ്റിംഗ്സ്.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയത്. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

മിലേനിയം മെലഡീസിലെ അടുത്ത പാട്ട് വിനീത് ശ്രീനിവാസനും തുളസി യതീന്ദ്രനും ചേർന്ന് പാടിയത്. ചിത്രം എഗെയിൻ കാസർഗോഡ് കാദർബായി. ശരത് വയലാറിന്റെ വരികളാണ്. ഈണം രതീഷ് വേഗ.

വിജയ് യേശുദാസും അപർണ രാജീവും പാടിയത്. ചിത്രം മൺസൂൺ. ഒ എൻ വി കുറിപ്പിന്റെ വരികളാണ്. ഇനം രാജീവ്, ഒ എൻ വി.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജൻ രാജ് ഈണം പകർന്ന് കാർത്തിക്കും അഖില ആനന്ദും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ജോസഫ്.

ഇന്നത്തെ മില്ലേനിയം മെൽഡീസ് ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഈ മാസം 29th ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തും. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളിക്കില്ല. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ചയായിരിക്കും സഭയിൽ. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവി എന്നാൽ രാഷ്ട്രീയ ഇടവേളയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് ദൌത്യം ഏൽപ്പിച്ചപ്പോൾ 100% സംതൃപ്തനായിരുന്നുവെന്നും നിയമസഭയിലെ നവാഗതർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നിലുണ്ടാവുമെന്നും സ്പീക്കറായി ചുമതലയേറ്റ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യാതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ അതിർത്തി രക്ഷാസേനയിൽ പുതുതായി ചേർന്ന സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിന് 2026 ഗോഡാഡ് ആസ്ട്രോനോട്ടിക്സ് അവാർഡിന് അർഹമായതിൽ ബഹിരാകാശ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ് സന്തോഷം അറിയിച്ചു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോ

0: Sunrisers Hyderabad to take on Royal Challengers Bengaluru in Hyderabad this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാൻ അയച്ചയാളാണ് റസ്കോൾനിക്കോവ്. 1866 റഷ്യയിലാണ് കഥ നടക്കുന്നത്. പണമില്ലാതെ പഠനം മുടങ്ങി, തൊഴിലൊന്നും കിട്ടാതെ ജീവിതം പ്രതിസന്ധിയിലായി, ചുറ്റിലുമാകെ പതിതരും ചൂഷിതരുമായവരെ കണ്ട് രക്തം തിളച്ച് പണക്കാരി ഒരു സ്ത്രീയെ കൊന്നു കൊള്ള ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് യവനിക ഉയരുമ്പോഴെല്ലാം മനസ്സിന്റെ ഉൾക്കടലിന്റെ ചുഴിച്ചുരുളുകളാണ്. ചുഴറ്റിയെറിഞ്ഞു വീഴുന്നതിനിടയിലും ജീവിതാസക്തിയുടെ തൊടുമധുരങ്ങൾ തൊട്ടുമടങ്ങുന്നുണ്ട്. നിക്കോവ് പച്ച പരമാർത്ഥിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസുമഹീൻ കഥയിലുടനീളമുണ്ട്. നിക്കോവിന്റെ പനിയും മനോരോഗവും ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് സോസിമോവ്. 3 കൊല്ലം കഴിഞ്ഞ് പ്രതീക്ഷയോടെ മകനെ കാണാനെത്തുന്ന അമ്മയെയും പെങ്ങൾ ഡോണിയയെയും ഇപ്പോൾ സ്വീകരിക്കുന്നത് റസുമഹീനാണ്. ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കുടിച്ചൽപ്പം ഓവറാണെങ്കിലും റസുമഹീൻ പ്രിയങ്കരനാകുന്നു. അയാളുടെ കണ്ണുകൾ ഏതോ അലസ നയനങ്ങളിലുടക്കിയോ.
4: നമ്മൾ അപ്പോ ഇറങ്ങിയത് നന്നായി.
5: റസുമഹീൻ, നീ മോന്റെ ജീവൻ രക്ഷിച്ചില്ലേ, നീ അവനെ നോക്കിക്കോണം.
4: ധൈര്യമായിട്ട് അമ്മ വയ്ക്കോ.
6: റസ്മുഹിനുള്ളത് ചേട്ടന് വലിയൊരു ആശ്വാസമായി അല്ലേ?
4: ഡാണാ, മോളെ, നീ എന്നെ മനസ്സിലാക്കുന്നു. നീ ഒരു മാലാഖയാണ്.
5: നീ അവന്റെ അടുത്ത് ചെന്നിരിക്കെ, ഞങ്ങൾ പൊക്കോളാം.
4: നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. ഈ റസ്മുഹിൻ തടി പോലെ ഇവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോവാനോ? അത് പറ്റില്ല.
6: നമുക്ക് നടക്കാം.
4: ഞാനൊരു വിഡ്ഢിയാണ്. കുറച്ചകത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി, ബോധം പോയിട്ടില്ല. നിനക്ക് ബോധമൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്ങനെ കുടിക്കാതിരിക്കും? ലൂഷിനുമായുള്ള വഴക്ക് അത്രയ്ക്കായിരുന്നില്ലേ? ഓ, എന്തൊരു വാദപ്രതിവാദമായിരുന്നു.
5: പിണക്കിയാണോ ലൂഷിനെ അവൻ അയച്ചത്?
4: ഇന്നല്ലാതെ പൂ വിട്ട് തൊഴണോ? 14 തെറ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കൊരു ശരീരം തരാവില്ല. ഒരുപക്ഷെ 114. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്നല്ലേ? മറ്റാരുടെയെങ്കിലും മാർഗത്തിലൂടെ തെറ്റ് വരുത്തുന്നതിനേക്കാൾ ഭേദമാണ് സ്വന്തം മാറ്റത്തിലൂടെ തെറ്റ് വരുത്തുന്നത്.
6: കൊള്ളാമല്ലോ രസമുഖീൻ നിങ്ങളുടെ ദർശനം.
4: മറ്റുള്ളവരുടെ ആശയങ്ങൾ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ശീലിച്ചു പോയി. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ?
5: അതെ, ശരിയാണ് റസുമഹീൻ. 100% നീ പറയുന്നത് ശരിയാണ്.
4: എനിക്കിപ്പോ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ കൈകളിൽ ചുംബിക്കണം, എന്നും ചുംബിക്കണം.
5: പെരുവഴിയിൽ നിന്നോ? എന്താ, നിനക്ക് ബോധമില്ലേ?
4: ഇല്ല, ഞാനിതാ മുട്ടുകുത്തുന്നു, ഞാനിതാ മുട്ടുകുത്തുന്നു. അമ്മ, ആ കൈകളെങ്കിൽ തരും. അമ്മ,
5: എന്ത് ഭ്രാന്താണിത്? നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ കൈകൾ.
4: ഞാൻ ഈ കൈകളിലൊന്ന് മുത്തിക്കോട്ടെ അമ്മേ.
6: എണീക്ക് റസ്മുഹിൻ, എണീക്ക്. അമ്മയുടെ കൈ ചുമ്പ്.

0: കഴിഞ്ഞല്ലോ.
1: ശരി, ഞാൻ എണീക്കുന്നു. ഞാൻ നിർഭാഗ്യവാനായ ഒരു വിഡ്ഢിയാണ്.
0: മോനെ എണീക്ക്, കരയാതെ മോനെ, നീ കരയാതെ.
1: അമ്മേ, നിങ്ങളെ സ്നേഹിക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ മാന്യനായ ഏതൊരുവന്റെയും കടമയാണ് നിങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നത്.
0: നമ്മുടെ താമസസ്ഥലം അവിടെയല്ലേ? വന്നതറിഞ്ഞില്ല.
1: ഇവിടെ നിങ്ങളെ പാർപ്പിച്ച ഒറ്റ കാരണം മതി നിക്കോവ് നിങ്ങളുടെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കിയത് ന്യായീകരിക്കാൻ.
0: അതെന്താ അങ്ങനെ?
1: ഇത്തരം വൃത്തികെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെട്ടു? അപമാനകരും കുടിയന്മാരും അഭിസാരികകളുമുള്ള ഇവിടെയാണോ മാന്യകളായ നിങ്ങളെ?
0: നമ്മുടെ സ്ഥലം എത്തി.
1: നിങ്ങളുടെ ഭാവി വരൻ ഒരു വൃത്തികെട്ടവനാണ്, ഒരു ദുർമാർഗി. എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്?
0: നിങ്ങൾ കാര്യങ്ങൾ മറന്ന് സംസാരിക്കുന്നു. രസമുഖീൻ, ഇനി ഈ വിഷയം വേണ്ട.
1: അതെ, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനത് ലജ്ജിക്കുന്നു. ക്ഷമിക്കണം, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. രാത്രി ഡോക്ടർ വരും, ഇവിടെ തന്നെ എന്ന് തങ്ങും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം.
2: കഥക തുറക്കണ്ട അമ്മേ, മോൻ സുഖമായിട്ടിരിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുകയാ. നസ്താസിയ അവന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നത് വരെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം പറയും. പിന്നെ ഞാൻ അകത്ത് കയറുന്നില്ല. വാതില് പൂട്ടിയേക്കുക, ഞാൻ പോവുക.
0: ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എത്രമാത്രം സമർത്ഥനും അർപ്പണ ബോധമുള്ളവനുമായ ചെറുപ്പക്കാരൻ.
3: റസ്മുഹീനല്ലേ, എന്ത് മാന്യമായ പെരുമാറ്റം! ഇടയ്ക്കൊന്ന് ഓവറാക്കി, സാരമില്ല, 80 മാർക്ക് കൊടുക്കല്ലേ.
0: ഇനി ഡോക്ടർ വരും, എന്നിട്ട് കിടക്കാം.

0: ഡോക്ടർ സോസിമോ, നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ.
1: അവൻ തീരെ അവശനല്ലേ?
0: കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അവനെന്തോ മനസ്സിലൊരാഘാതമേറ്റിട്ടുണ്ട്. ഇനി ആഘാതങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്.
1: ചേട്ടന് എന്ത് രോഗമാണ് ഡോക്ടർ?
0: രോഗമോ? രോഗമൊന്നുമില്ല, മാനസികമായ എന്തോ ആഘാതം. കുഴപ്പമില്ല, നന്നായി രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ അപസ്മാരവുമുണ്ടല്ലേ.
1: ഡോക്ടർ അടുത്താണോ താമസിക്കുന്നത്?
0: അതെ, അപ്പോ നമുക്ക് നാളെ കാണാം. ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ.
1: ശരി ഡോക്ടർ.
0: നല്ല അമ്മയും മോളും സ്നേഹസമ്പന്നരാണവർ. റസ്കോൾനിക്കോവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ.
2: ഒരു പനി വന്നപ്പോ ഓടി ഇങ്ങ് വന്നില്ലേ രണ്ടും കൂടി?
0: അവന്റെ സഹോദരിക്ക് എന്തൊരു ഭംഗി, ഹൃദ്യമായ പെരുമാറ്റം.
2: മതി, ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഡോണിയയെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ്?
0: മനസ്സിലായേ
2: ഡോക്ടറെ. കാര്യമൊക്കെ ശരി, നിങ്ങളൊരു നല്ല മനുഷ്യനൊക്കെ തന്നെ. എന്നാലേ നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. സ്ത്രീ വിഷയത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. തിന്ന് താടിച്ച് കൊഴുത്ത് അലസ ജീവിതം നയിക്കുന്നവൻ.

0: എനിക്ക് മനസ്സിലായി അവന്റെ സഹോദരിയുടെ മേലുള്ള നിന്റെ കരുതൽ.
1: നിങ്ങൾ ഡോക്ടർമാർ സുഖകരമായ തൂവൽ ശയ്യയിൽ ഉറങ്ങുമ്പോൾ വാതിൽക്കൽ വന്നു മുട്ടുന്നത് പാവപ്പെട്ട രോഗികൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം രോഗികളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകാനാവുമോ ഡോക്ടർ? ഇനി 3-4 വർഷം കഴിയട്ടെ, രോഗികൾ വിളിക്കുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേൽക്കില്ല, ഉറപ്പ്.
0: ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഘട്ടമായതുകൊണ്ട് വലുപ്പ ചെറുപ്പമില്ലാതെ നടക്കുന്നെന്നാണോ
1: ഡോക്ടർ? ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു, അത്ര തന്നെ. ഇന്ന് ഡോക്ടർ വീട്ടുടമയോട് ചോദിച്ച് ഒരു മുറി വാങ്ങി അവിടെ കൂടുന്നു. നിക്കോവിന് ഒരു കൂട്ടാവും.
0: റസുമിഹിൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

വൈകിട്ട് 6:50 ഹരിതവേദി. കുരുമുളക് കൃഷിയെക്കുറിച്ച് കൃഷി ഓഫീസർ എ റെജീന സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 രാത്രി 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. എട്ട് മണിക്ക് സാഹിത്യരംഗം. കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂറിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം പരിപാടിയിൽ.

8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം.

രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂരിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി കണ്ണൂർ.
3: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: സിനിമയെ നെഞ്ചേറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണൂർ ടാക്കീസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ക്യാമറക്കണ്ണുകൾക്ക് മുന്നിൽ വിരിയുന്ന അത്ഭുതം, അഭിനയം, വാക്കുകൾക്കും സംഭാഷണങ്ങൾക്കും അപ്പുറം ചില നോട്ടങ്ങൾ കൊണ്ട് കഥ പറയുന്നവരുണ്ട്. അഭിനയം പൂർണ്ണമാക്കുന്നത് ആത്മഭാവങ്ങൾ കണ്ണുകളിൽ തെളിയുമ്പോഴാണ്. ഒരു കഥാപാത്രത്തിന്റെ കരുത്ത് പലപ്പോഴും അവരുടെ ശബ്ദമാണ്. ഒരേ സമയം ഭാവവും ശബ്ദവും ഒത്തുചേരുമ്പോഴാണ് ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചില നടീനടന്മാർ കഥാപാത്രങ്ങളായി മാസങ്ങളോളം ജീവിക്കാറുണ്ട്. അവർ നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ആ കഥാപാത്രത്തിന്റെ വേദനയും സന്തോഷവും അത്രമേൽ തീവ്രമായി നമുക്ക് പകർന്നു നൽകുന്നതുകൊണ്ടാണ്. മറ്റൊരാളുടെ ആത്മാവിനെ സ്വന്തം ഉടലിലേക്ക് ആവാഹിക്കുന്ന കലയാണ് അഭിനയം. അവിടെ നടൻ മരിക്കുന്നു, കഥാപാത്രം ജനിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു,
1: ആ

0: നിങ്ങൾ കേട്ട ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ആരാണ് ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
0: മധു പട്ടാനൂർ അല്ലേ?
2: അതെ അതെ.
0: കണ്ണൂർ ടാക്കീസിലെ ഈ ആഴ്ചയിലെ വിജയിയാണ്.
2: നമുക്ക്
0: പ്രതീക്ഷിച്ചില്ല അല്ലേ?
2: ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ പെട്ടെന്ന് പാട്ട് കേട്ടപ്പോ പെട്ടെന്ന് ഉത്തരം എഴുതി അയച്ചു. ഉത്തരത്തിന്
1: എന്തായിരുന്നു ഉത്തരം?
2: ബന്ധുക്കൾ ശത്രുക്കൾ.
1: ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
2: സിനിമ കണ്ടിന്, പക്ഷെ അത് ശരിക്കും ഓർമ്മയില്ല.
0: പാട്ടാണ് ഈ ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
2: പാട്ടെല്ലാ പാട്ടുകളും ശരിയായിട്ട് ഓർമ്മയുണ്ടായിരുന്നു.
1: ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ?
2: ഓ, ശ്രീകുമാരൻ തമ്പിയാണ് രചന, സംവിധാനം എല്ലാം.
1: എല്ലാം നിർമ്മാണം, രചന, സംവിധാനം, കഥ, തിരക്കഥ,
0: സംഗീതം
1: എല്ലാം, ഗാനരചന എല്ലാം ശ്രീകുമാരൻ തമ്പിയാണ്.
2: അതെ അതെ,
1: ഒരു സംഭവം തന്നെയാണല്ലേ.
0: സകല കലാവല്ലഭൻ.
1: നല്ലൊരു സിനിമയായിരുന്നു ഇത്. ജയറാം, രോഹിണി.
2: അതെ അതെ.
1: മധു എങ്ങനെ സിനിമ കാണുന്ന ആളാണോ?
2: സിനിമ കാണാറുണ്ട്, ഇപ്പം അങ്ങനെയൊക്കെ പോകാറില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് സിനിമ പിന്നെ അനിയന്റെ നിർബന്ധ പ്രകാരം പോയി കണ്ടു.
1: ഏത് സിനിമ?
2: വാഴ 2 എന്ന് പറഞ്ഞിട്ടുള്ള
1: പുതിയ സിനിമയാണ്.
2: പുതിയൊരു സിനിമ.
0: ഇഷ്ടപ്പെട്ടോ വാഴ 2?
2: ഓ, കുഴപ്പമില്ല. പുതിയ നിർജൻ സിനിമ.
1: അതെ അതെ,
2: പക്ഷെ എന്നാലും അതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാലത്ത് നമ്മളെ അവസ്ഥയെല്ലാം ഉണ്ട് അല്ലേ.
0: പഴയ സിനിമകളോടാണ് ഇപ്പോഴും ഇഷ്ടം അല്ലേ? കുടുംബത്തോടൊപ്പാണോ പോയിട്ട് കണ്ടത്?
2: അതെ അതെ, കുടുംബത്തോടൊപ്പം.
1: മധു എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.
1: ഓട്ടോ ഡ്രൈവറാണ് അല്ലേ.
0: മധു പട്ടാനൂർ എന്നുള്ള ആ ഒരു പേര് ഞങ്ങൾക്ക് ഏറെ പരിചിതമാണ്.
1: നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് മധു?
2: വീട്ടില് വൈഫ്, രണ്ട് മക്കളുണ്ട്, പിന്നെ അനിയൻ, അനിയന്റെ മക്കള്, പിന്നെ പെങ്ങളുണ്ട്, പെങ്ങളുടെ മക്കള്. അങ്ങനെ ഒരു കൂട്ടുകുടുംബം.
1: അതെ. മക്കള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഒരാള് പ്ലസ് ടു ആണ്, പ്ലസ് ടു കഴിഞ്ഞു ഇപ്രാവശ്യം. മോൻ ഇപ്രാവശ്യം SLC യിലേക്ക്, SLC എഴുതണം ഇപ്രാവശ്യം, എഴുതണം.
1: അത് ശരി. വീട്ടിലെങ്ങനെയല്ല, വൈഫെല്ലാം റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണ്?
2: റേഡിയോ കേൾക്കുന്ന, റേഡിയോ കേൾക്കും.
1: കേൾക്കും അല്ലേ.
2: രാവിലെ 5:55 റേഡിയോ തുറന്നാല് ഏകദേശം ഒരു 9 വരെ വീട്ടിൽ നിന്ന് ഉണ്ടാവും. പിന്നെ ഞാൻ എന്റെ വണ്ടിയിലുണ്ട്.
1: അപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ കേൾക്കും അല്ലേ?
2: ആ, വണ്ടിയില് കേൾക്കും. ഒഴിവ് സമയങ്ങളിലും വെറുതെ ഇരിക്കുന്ന സമയത്തല്ല.
1: വണ്ടി ഓടിക്കുമ്പോഴേ റേഡിയോ വെച്ചു കഴിഞ്ഞാൽ ഈ യാത്രക്കാർ എന്തെങ്കിലും പറയാറുണ്ടോ?
2: യാത്രക്കാരെ നോക്കിയിട്ടാണ്. അത് വെച്ചാൽ റേഡിയോ ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ല,
0: അങ്ങനെ
2: അവരുടെ ഒരു സ്വഭാവം കൂടി നോക്കിയിട്ടാണ് റേഡിയോ വെക്കാറ്.
0: രാത്രിയിലൊക്കെ കേൾക്കാറുണ്ടോ?
2: രാത്രി കേൾക്കാറുണ്ട്.
0: അപ്പൊ ഒരു മുഴുവൻ സമയ ശ്രോതാവാണ്
2: കൂടുതൽ കേൾക്കുന്നത്. യാത്രക്കാരുണ്ടാകുന്ന സമയത്ത്, യാത്രക്കാരുണ്ടാകുന്ന സമയത്ത് വാർത്ത എന്തായാലും അവർ കേൾക്കാൻ താല്പര്യപ്പെടുവല്ലോ.
0: കണ്ണൂർ ആകാശവാണി മാത്രമല്ലേ കേൾക്കാറുള്ളൂ അല്ലേ?
2: ആ, ഇപ്പം കണ്ണൂർ ആകാശവാണിയാണ് കൂടുതൽ കേൾക്കുന്നത്. കോഴിക്കോട് ആകാശവാണിയും തിരുവനന്തപുരം ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു.
0: ഇപ്പൊ ഏത് പ്രോഗ്രാമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
2: എല്ലാ പ്രോഗ്രാമും നല്ല തന്നെയാണ്. ഏറ്റവും മികച്ചതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല.
1: അല്ല, മികച്ചതെന്നല്ല, ഇഷ്ടപ്പെട്ട, മധുവിന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചത്.
2: നാടകം ഇഷ്ടമാണ്.
1: ഇപ്പൊ അഖില കേരള നാടകോത്സവം ഉണ്ടല്ലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
2: ഓ, ഉണ്ട്, കേൾക്കുന്നുണ്ട്,
1: കേൾക്കുന്നുണ്ട്.
2: എല്ലാ ദിവസവും കേട്ടു
1: നമ്മുടെ കണ്ണൂർ ആകാശവാണിന്റെ. കേട്ടോ?
2: കേട്ടു കേട്ടു.
1: എങ്ങനെയുണ്ട്
2: കണ്ണൂർ ആകാശവാണിയുടെ നാടകമാണ് ശരിക്കും പറഞ്ഞാലൊരു
1: നല്ലതായിട്ട്
2: നാടകമായിട്ട്
1: തോന്നിയതെന്ന്
2: എനിക്ക് തോന്നുന്നു.
0: അപ്പൊ നമ്മുടെ ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലേക്ക് വരുമ്പോ അതിനെ കുറിച്ച് ആ സിനിമ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ?
1: പക്ഷെ പാട്ട് കേട്ടിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ നല്ല ഹിറ്റ് ആയിരുന്നല്ലോ.
0: ഒരുപാട് പാട്ടുകൾ ഉള്ള ഒരു സിനിമയായിരുന്നു അല്ലേ? ബന്ധുവാര്, ശത്രുവാര്, മലയാളി പെണ്ണെ, നിന്റെ മനസ്സ്, മറ്റൊരു നല്ലൊരു പ്രണയ ഗാനം, ചുംബനപ്പൂ കൊണ്ടു മൂടി,
1: പിന്നെ ആലപ്പുഴ പട്ടണ അല്ലെ, ആലപ്പുഴ പട്ടണത്തിൽ
0: നമ്മൾ ചോദിച്ചത് ആലപ്പുഴ പട്ടണത്തിൽ നിന്നുള്ള ആ പാട്ടായിരുന്നു.
1: എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു.
2: അതെ അതെ, എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഒന്നും വേർതിരിച്ച് പറയാനുള്ള ഒരു ഇതില്ല, എല്ലാം നല്ല പാട്ടുകളാണ്.
0: ഒരുപാട് ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾക്ക് അദ്ദേഹം സംഗീതം കൂടി നൽകിയിട്ടുണ്ട്.
1: പിന്നെ ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ വാക്കുകളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ പാട്ടെടുത്ത് നോക്കിയാല്
2: പാട്ടാണ് എന്റെ മൊബൈൽ റിംഗ് ടോൺ.
1: ഏതായിരുന്നു അപ്പൊ അത്?
2: ഹൃദയവാഹിനി എന്നുള്ളൊരു പാട്ട്.
1: പാട്ടിനോട് ഇഷ്ടമുള്ള ആളാണ്, പാട്ട് ചെറുങ്ങനെ ഒന്ന് പാടുന്നുണ്ടെന്ന് തോന്നുന്നു.
2: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുഞ്ഞപ്പ പട്ടാനൂരിന്റെ അമ്മയ്ക്ക് അവസാന കവിത എന്നുള്ള ഒരു കവിത അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മെയ് മാസമാണ് അവതരിപ്പിച്ചത്, വർഷം ഓർമ്മയില്ല. പിന്നെ നെഹ്റു യുവ കേന്ദ്രയില് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു, ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ആ കവിത ഇപ്പോഴും ഓർമ്മയുണ്ടോ? രണ്ട് ലൈൻ പാടാൻ.
2: കവിത ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: ഒന്ന് പാടിക്കോളൂ.
2: പകൽ നേരമൊക്കെയും ചിക്കിയും ചേറിയും വെയിൽ താണമേറയത്തൊരറ്റത്ത് കുത്തിയിരുന്നു നിലവു നെയ്യാൻ

0: ക്കരെ ഒറ്റ വിളക്കും തെളിഞ്ഞുമില്ലപ്പോഴും ഒറ്റയിച്ചിരുന്നു മുഷിഞ്ഞും പകൽക്കിനാവോരോന്നെടുത്തു കുറിച്ചു കിടന്നും പാതിരാ കോഴിയെ കാതോർക്കുവാൻ ഇനി എന്റെ വീട്ടിലിന്നാരുമില്ല.
1: അങ്ങനെ പോകും സാർ.
2: നന്നായിട്ടുണ്ട്. കവിതയിൽ ഇങ്ങനെ ലയിച്ചു പോയി. ഏത് പ്രോഗ്രാമിലാ ഈ ഒരു കവിത അവതരിപ്പിച്ചത്? സാഹിത്യ രംഗത്തിലാണോ?
1: അന്ന് അന്ന് യുവവാണിയിലാണ് ഇത് വന്നത്. യുവവാണിയിൽ. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം നാടൻ പാട്ട്
2: അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: അത് ഒരു ഫോണിംഗ് പരിപാടി തന്നെയായിരുന്നു ആകാശവാണിന്റെ. കുറെ വർഷമായി. അപ്പോ നാടൻ പാട്ട്
2: പാടുന്ന രണ്ട് ലൈന്.
1: ആ ഞാൻ പാടാം. ഞാൻ നീ പറഞ്ഞില്ല പെണ്ണെ ഒന്നിന്റെ പയ്യ പോണ്ടാന്ന്. ആ ഞാൻ നീ പറഞ്ഞില്ല പെണ്ണെ ഒന്നിന്റെ പയ്യ പോണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ ഓന്ത് പിടിച്ച് വലിച്ചത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ ഓന്ത് പിടിച്ച് വലിച്ചത്. ആ ഞാനേ പറഞ്ഞില്ല പെണ്ണെ എയ്യന്റെ പയ്യ പോണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എയ്യം മുള്ളിറക്കിയത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എയ്യം മുള്ളിറക്കിയത്. ആ ഞാനേ പറഞ്ഞില്ല പെണ്ണെ എരുതിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്. ആ ഞാനേ പറഞ്ഞില്ല പെണ്ണെ എരുതിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എരുത് കുത്തിമലർത്തിയത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എരുത് കുത്തിമലർത്തിയത്.
2: ചില്ലറക്കാരനല്ലേ. നന്നായിട്ടുണ്ടായി കേട്ടോ. ഏതായാലും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും നമ്മുടെ
1: നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
2: ഓ അതെയാ.
1: പി പ്രശാന്ത് കുമാർ സാറ് സംവിധാനം ചെയ്ത പിന്നെ വീണുടയുന്ന കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
2: അത് ശരി.
1: വീണ്ടും ഒരു റേഡിയോ നാടകത്തിൽ അഭിനയിക്കണം താല്പര്യമുണ്ട്.
2: ആകാശവാണിയിലേക്ക് കത്തുകളൊക്കെ അയക്കാറുണ്ടോ?
1: കത്തുകൾ ഇല്ല, ഇതുവരെ അയച്ചിട്ടില്ല. പക്ഷെ ഈ നാടകത്തിന്റെ എന്തായാലും ഒരു എഴുത്ത് എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. റേഡിയോ നാടകങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞപ്പം അതിന്റെ വിലയിരുത്തലുകൾ എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട്.
2: എഴുതി അറിയിക്കും അഭിപ്രായങ്ങളൊക്കെ. അതെ, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും.
1: ഓക്കെ,
2: വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ ആഴ്ചയിൽ രണ്ട് വിജയികളാണുള്ളത്. നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: മിനിയല്ലേ ഇത്?
3: അതെ.
2: ഇത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമിൽ നിന്നാണ്.
3: ആയിക്കോട്ടെ മാഡം, സന്തോഷം.
2: നമ്മുടെ ഈ ആഴ്ചയിലെ വിജയ് ആണ് മിനി. മിനിയെ കൂടാതെ വേറൊരാള് കൂടി ഉണ്ടായിരുന്നു, മധു പട്ടാനൂർ. ഇപ്പോ മധുവിനെ വിളിച്ചു നമ്മൾ സംസാരിച്ചു, ഇപ്പൊ മിനിയെ വിളിക്കുന്നു. എന്തായിരുന്നു മിനി ആ പാട്ട്? ഏത് സിനിമയിലേത് ആയിരുന്നു എന്നായിരുന്നു ചോദ്യം അല്ലേ?
3: അത് ബന്ധുക്കൾ ശത്രുക്കൾ.
2: അതെ, ബന്ധുക്കൾ ശത്രുക്കൾ കണ്ടിരുന്നോ സിനിമ?
3: ആ കണ്ടതാ.
2: എങ്ങനെയുണ്ടായിരുന്നു?
3: നല്ല പടമായിരുന്നു. പിന്നെ അത് കോമഡിയും പിന്നെ എല്ലാ സന്തോഷവും സങ്കടവും
2: ഒക്കെ
3: നിറഞ്ഞ ഒരു പടം, ഒരു കുടുംബ ചിത്രം തന്നെ.
2: അതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ?
3: അതിൽ മുകേഷ്, ജയറാം, പിന്നെ രൂപിണി, രോഹിണി.
2: അതെ,
3: കഥാപാത്രങ്ങൾ അവരൊക്കെയായിരുന്നു.
2: നരേന്ദ്രപ്രസാദ് അല്ലെ?
3: തിലകൻ. തിലകൻ, നരേന്ദ്രപ്രസാദ്,
2: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ?
3: അതെ.
2: അപ്പൊ എന്തായാലും ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്, അതുപോലെ തിരക്കഥ എഴുതിയത്, ഗാനരചന നിർവഹിച്ചത്, സംഗീതം നൽകിയത്, നിർമ്മാണം,
4: സംവിധാനം എല്ലാം ശ്രീകുമാരൻ തമ്പിയായിരുന്നു. അറിയായിരുന്നു,
3: നല്ല ഗാനങ്ങളുണ്ടായിരുന്നു, രണ്ടു മൂന്ന് ഗാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
2: അതെ, എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു. ആലപ്പുഴ പട്ടണത്തിൽ നമ്മൾ തന്ന പാട്ട് അതൊക്കെ ഉണ്ടായിരുന്നു.
4: അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ തന്നെയും എല്ലാ ഗാനങ്ങളും തന്നെ മലയാളികളൊക്കെ നെഞ്ചേറ്റുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു.
2: അതിലൊരു പാട്ട് തൽക്കാല ദുനിയാവ് പറയാതെ പോയാലൊരു വിഷമമാവും ഇല്ലേ? ഇല്ലേ, അതും നല്ലൊരു പാട്ടായിരുന്നില്ലേ? മിനി എന്ത് ചെയ്യുന്നു?
3: ഞാൻ
4: എവിടെയായിരുന്നു വീട്?
3: വീട് പൂവ.
4: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് എന്റെ അച്ഛനും അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്.
4: നമ്മളെ കണ്ണൂർ ടാക്കീസ് എല്ലാ ആഴ്ചയും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇതാദ്യമായിട്ടാണോ?
3: പറ്റുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
4: ഇതാദ്യമായിട്ടാണോ ഇതിലേക്കൊരു മെസ്സേജ് അയച്ചത്?
3: അല്ല, മെസ്സേജ് ഞാൻ

0: മുമ്പ് ഒരു തവണ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പൊ അത് പിന്നെ ചിലതൊന്നും കിട്ടാറില്ല. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിരുന്നു, ഞാൻ ഇത് തയ്യാറെടുപ്പ് നടത്തിയില്ലായിരുന്നു.
1: ശരി, ആകാശവാണി കേൾക്കുന്ന ആളാണെന്നറിയാം. എങ്കിലും ആകാശവാണിയുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്?
0: എനിക്ക് ഈ എല്ലാ പരിപാടികളും മുമ്പ് മുതലേ ഞാൻ സത്യം പറഞ്ഞ ലളിതഗാന ലളിത സംഗീത പാഠമല്ലേ, അത് കംപ്ലീറ്റ് എഴുതി പഠിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ വലിയ ഗായികയൊന്നും അല്ലെങ്കിലും
2: അത് എഴുതി പഠിക്കുന്നു പറഞ്ഞപ്പോ തന്നെ നമുക്ക് തോന്നി
1: ഒരു ഗായിക
2: ചെറിയൊരു പാട്ട് പാടുന്ന ഒരാളാണെന്ന്.
0: ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ ഗ്രൂപ്പ് ഫംഗ്ഷൻ, ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പാടുന്നല്ലാതെ.
2: അതെ, എന്തായാലും ഇപ്പൊ പാടാനൊരു അവസരം തരുന്നത് രണ്ടുപേര് പാടിക്കോ.

0: കൊള്ളുന്നായിട്ടുണ്ട് അല്ലേ. എന്തായാലും പാടുന്നുണ്ടല്ലോ ഇപ്പോഴും.
1: എനിക്ക് അത്രയും പാട്ട് എന്ന് പറഞ്ഞാൽ എന്താങ്ങനെ മാഡം, പാട്ട് പാടുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ഭയങ്കര. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരു സുനന്ദ ഉണ്ടല്ലോ, ലളിതഗാനങ്ങളൊക്കെ ആകാശവാണിയല്ലേ.
0: അതെ, വരാറുണ്ട്. ഹലോ പ്രിയഗീതത്തിലൊക്കെ വിളിച്ചിനോ, കിട്ടിയിരുന്നോ?
1: ഹലോ പ്രിയഗീതത്തിൽ വിളിക്കാറുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. പല്ലവേന പോലെ ഒരു തവണ വിളിച്ചു കിട്ടി. അപ്പൊ എനിക്ക് ബീജിയം നന്നപ്പോ കിട്ടിയില്ല. നല്ല, ഞാൻ സ്ഥിരം പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു.
0: അതങ്ങനെയാണ്, നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയും, പക്ഷെ എങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോഴും പറയാൻ പറ്റില്ല.
1: അതെ, അത് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പല വനവലുവില് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ സ്ക്രിപ്റ്റ്, എന്റെ പ്രിയം പ്രിയതരം അവതരിപ്പിക്കാൻ സ്ക്രിപ്റ്റ് പോലും തയ്യാറാക്കി വെച്ചാൽ ഞാൻ പരിപാടി.
0: എന്തായാലും ഒരു ദിവസം ഒരു അവസരം ലഭിക്കും കേട്ടോ, എന്തായാലും കിട്ടും. എങ്ങനെയുള്ള സിനിമയാണ് മിനി കൂടുതൽ കാണാൻ ഇഷ്ടം?
1: എനിക്ക് കുടുംബ ചിത്രങ്ങള്, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന
0: സിനിമയാണ് ഇഷ്ടം അല്ലേ. അങ്ങനെ ടാക്കീസിൽ പോയിട്ട് ഇപ്പോഴും കാണാറുണ്ടോ, അല്ല ടിവിയിൽ വരുന്ന സിനിമകളാണോ കാണാ?
1: ടാക്കീസിൽ വല്ലപ്പോഴും, ഞാൻ ഇപ്പൊ ലാസ്റ്റ് കളങ്കാവിൽ നിന്നുള്ള സിനിമയാണ് ലാസ്റ്റ് കണ്ടത്. പിന്നെ ഹോട്ട്സ്റ്റാറിലെ മറ്റേ സർവമായ ലാസ്റ്റ് കണ്ടത്.
0: കണ്ടത് സർവമായ എങ്ങനെ? നല്ല പിക്ചർ അല്ലേ?
1: നല്ല പടാ,
0: നല്ല പിക്ചറാണ്.
1: പുതിയ പഴയ ഗാനങ്ങൾ മാത്രമേ പൊതുവെ ഇഷ്ടപ്പെടാറുള്ളൂ, സർവമായയിലെ ഗാനങ്ങൾ പോലും നല്ല
0: നല്ലതായിരുന്നു. അതെ,
1: അതുപോലെ ഇപ്പൊ അടുത്തുണ്ടായ തുടരും, അതിലൊക്കെ നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു.
0: അതെ അതെ.
2: എല്ലാ പ്രോഗ്രാമുകളും കണ്ണൂർ ആകാശവാണിയുടെ അത് കേൾക്കാറില്ലേ?
1: ഉണ്ട്, രണ്ട് റേഡിയോ ഉണ്ട്. ഒന്ന് അച്ഛന്റെ റൂമിൽ, അച്ഛന് 92 വയസ്സുണ്ട്, സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളാണ്. പിന്നെ ഒന്ന് കിച്ചണിലും, കിച്ചണില് ഞാൻ എല്ലാ പരിപാടികളും കേൾക്കും. ജോലിക്ക് പോകുന്ന സമയത്ത് 8 മണി വരെ കേൾക്കുമായിരുന്നു, ഇപ്പൊ പിന്നെ ഫുൾ ടൈം അത് തന്നെ.
0: എന്തായാലും മിനിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം. വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: എനിക്കും മിനിക്കും വലിയ സന്തോഷമുണ്ട്. ഞാൻ എത്രയോ കാലങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്നതാണ്.
0: അതെ അല്ലെ.
2: അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
1: താങ്ക് യു മാഡം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹായ്, നമസ്കാരം.
5: ഹായ്, നമസ്കാരം.
4: പേര്
5: രാജേഷ്.
4: എന്താ ചെയ്യുന്നത്?
5: ഞാനൊരു ബാങ്കിംഗ് സെക്ടറിലാണ്, സുന്ദരം ഫിനാൻസ് എന്നുള്ള കമ്പനിയിലാണ്. സുന്ദരം ഫിനാൻസ് ലിമിറ്റഡ് TVS ഗ്രൂപ്പിലുള്ള കമ്പനിയാണ്, അതിന്റെ ബാങ്കിംഗ് ഡിവിഷനിലാണ്.
4: എത്ര വർഷമായി?
5: ഞാനിപ്പോ സുന്ദരത്തിൽ ഇപ്പോ 20 വർഷമായി.
4: അത് ശരി, വലിയൊരു എക്സ്പീരിയൻസ്.
5: സ്ഥലം നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അല്ലേ, കൊഴക്കുറോന്ന് പറയും പ്രോപ്പർ ആയിട്ട്.
4: പിന്നെ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്നൊരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ, എങ്ങനെയാണ്?
5: സത്യം പറഞ്ഞാല് എറണാകുളത്താ ജോലി, അപ്പൊ നാട്ടില് വന്ന റേഡിയോയില് കാറിൽ പോകുമ്പോൾ മാത്രമാണ് കേൾക്കാറ്. അപ്പൊ കേൾക്കുമ്പോൾ ആകാശവാണി മാത്രമേ കേൾക്കാറുള്ളൂ, പ്രത്യേകിച്ച് അതിലെ സംഗീത റിലേറ്റഡ് ആയ എല്ലാ പരിപാടികളും പോകുന്ന വഴിയിൽ കേൾക്കാറുണ്ട്.
4: സംഗീതം റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പാട്ടുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാണ് തോന്നുന്നത്.
5: അത്യാവശ്യം നാട്ടിലെ ചെറിയൊരു ട്രൂപ്പും അങ്ങനെ അത്യാവശ്യമുള്ള ഒരു പാട്ട് പരിപാടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്.
4: അത് ശരി, അപ്പോ നമുക്ക് രണ്ടുപേര് പാട്ട് നമ്മളെ ശ്രോതാക്കൾ കേൾക്കാം.
5: സന്തോഷം.
6: മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരുകോറി മെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ.
5: ജോൺസൺ ദാസേട്ട മാത്രല്ല, ഞാൻ ജോൺസൺ മാഷയുടെ ഒരു കൊടിയ ആരാധകനാണ്.
4: അത് ശരി.
5: ഉറങ്ങുമ്പോഴെങ്കിലും ജോൺസൺ മാഷ ഒരു പാട്ട് ഒരു ദിവസം കേട്ടിട്ട് ഉറങ്ങും.
4: മഴ കട്ടൻ ചായ ജോൺസൺ മാഷല്ലേ.
5: എനിക്കും നമ്മളെ ആ ഒരു 70 കിഡ്സ് ആണ്, ഞാനൊക്കെ 80 കിഡ്സ് ആണ്. അപ്പൊ അമ്മക്കൊക്കെ ആ ഒരു മനസ്സിൽ.
4: അല്ല, ആ പാട്ട് ഇപ്പോഴും പല വേദികളിലും നമ്മള് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്കല്ലേ സന്തോഷം. ആ പാട്ട് മരിക്കാത്ത പാട്ടുകളാണ്.
5: അതെ അതെ. എന്നാല് നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിന് എന്താണ് ഏത് മൂഡിനും ജോൺസൺ മാഷ ഒരു പാട്ടുണ്ട്. വിരഹാണ് വിരഹം, സ്നേഹാണ് സ്നേഹം, പ്രണയാണ് പ്രണയം. മനസ്സിന് വിഷമം തോന്നിയാലും കേൾക്കാൻ ജോൺസൺ മാഷ
4: പാട്ട്. ഓക്കെ, നമുക്കപ്പോ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാം ആണ്. അപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിനകത്ത് ചോദിക്കാം. സിനിമ കാണുന്ന ആളാണ്, എങ്ങനെയാണ്?
5: നമ്മൾ ഇപ്പോഴത്തെ ജോലി തിരക്കിനിടയില് ഒ ടി ടി ആണ് ആശ്രയം, ഇല്ലെങ്കിൽ പിന്നെ മക്കള് സജസ്റ്റ് ചെയ്യുന്ന പടങ്ങള് തിയേറ്ററിൽ പോയി കാണുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ
4: നേരെ
5: വീട്ടില് ഞാന് വൈഫുണ്ട്, രണ്ട് മക്കളാണ് എനിക്കുള്ളത്.
4: ബാക്കി
5: അവരെ മോള് ജോലിയായി, ഇപ്പൊ ബാംഗ്ലൂരാണ്, അവിടെ അവിടെ സെറ്റിലാണ്. മോൻ ഇപ്പൊ ഇന്നലെ സന്തോഷ വാർത്ത കൊണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് മോൻ ഇന്നലത്തെ എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട്.
4: ഓ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കണം മോന്റെ അടുത്ത്.
5: ഓക്കെ ഓക്കെ
4: ഓക്കെ, നമുക്കപ്പോ ചോദ്യത്തിലേക്ക് പോവാം. ഉത്തരം കിട്ടുമോ?
5: ഓക്കെ.

0: ഉത്തരം കറക്റ്റാണ്. ആ പാട്ട് പാടുന്നുള്ളതുകൊണ്ട് സംഗീതത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പാട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതായാലും ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോ സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: പേര് ലത.
0: ലതച്ചി എവിടെയാ?
3: ഞാനിവിടെ ബക്കളത്തിനടുത്ത്.
0: എന്താ ജോലി ചെയ്യുന്നുണ്ടല്ലോ ലതച്ചി?
3: ഇല്ല, റിട്ടയർഡ് എംപ്ലോയി ആണ്.
0: വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പ്. കുറെ വർഷമായോ റിട്ടയർ ആയിട്ട്?
3: ഇല്ല, ഒരു വർഷം.
0: റിട്ടയർ ലൈഫ് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്?
3: പ്ലാനിങ് ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് സ്റ്റിച്ചിങ് എല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നേരം പോകുന്നുണ്ട്.
0: അതെ അല്ലേ? മുൻപ് സ്റ്റിച്ച് ചെയ്യുമായിരുന്നോ?
3: ആ, മുൻപ് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു.
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ മകന്റെ ഭാര്യ ഉള്ളത്. മകൻ ബാംഗ്ലൂരാണ്.
0: അത് ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം. ആകാശവാണി റേഡിയോ കേൾക്കാറുണ്ടോ?
3: ഉണ്ട്, ഞാൻ സ്ഥിരം ശ്രോതാവാണ്.
0: അത് ശരി.
3: ഞാൻ വെളുപ്പിന് ഇരുന്നാണ് ആകാശവാണി സ്റ്റേഷൻ തുറന്ന മുതല് 8 മണി വരെ സ്ഥിരമായിട്ട് എല്ലാ പരിപാടിയും കേൾക്കും.
0: ജോലിക്ക് പോകുന്ന സമയത്ത്?
3: ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴും കേൾക്കാറുണ്ട്.
0: ഇപ്പൊ ഫുൾ ടൈം കേൾക്കാൻ സമയം ഉണ്ടാവുമല്ലോ?
3: ടൈം കേൾക്കല് കുറവാണ്. ചില എന്തായാലും രാവിലത്തെ ഒഴിവാക്കലേ ഇല്ല.
0: അതിലെ രാവിലെ കേൾക്കുന്നതിൽ ഏറ്റവും ഒരു ഇഷ്ടം തോന്നുന്ന പരിപാടി ഏതാ?
3: ഇഷ്ടം തോന്നുന്നത് എനിക്ക് ദർപ്പണം നല്ല ഇഷ്ടമാണ്, ഞായറാഴ്ച ദിവസത്തെ. പിന്നെ ജാലകം പരിപാടികൾ ഇഷ്ടമാണ്. പിന്നെ രാവിലത്തെ പ്രതിഭാത അതും പിന്നെ സുഭാഷ് എല്ലാം ഇഷ്ടം.
0: എല്ലാം ശ്രദ്ധിക്കുന്നതാണ്. കണ്ണൂർ ടാക്കീസിന്റെ കേട്ടിട്ടുണ്ടായിരുന്നു?
3: കണ്ണൂർ ടാക്കീസിന്റെ 1-2 പ്രാവശ്യമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല.
0: സമയത്തിന്റെ പ്രശ്നമുണ്ടോ?
3: സമയത്തിന്റെ ആ സമയത്ത് ചിലപ്പോ എവിടെയെങ്കിലും ആയിരിക്കും.
0: ഞായറാഴ്ച ദിവസമായതുണ്ടല്ലേ. ഇപ്പോ ഇതില് ഞങ്ങളെ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കോ അല്ലെങ്കിൽ പാട്ട് കേൾപ്പിക്കോ, സിനിമയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന് ഉത്തരം പറയണം. ഇപ്പം ലതേജി സംബന്ധിച്ച സിനിമ പാട്ട് ചോദിക്കണോ അതോ സിനിമയുടെ ക്ലിപ്പ് ചോദിക്കണോ, എന്താ ചോദിക്കേണ്ടത്?
3: പാട്ട് ചോദിച്ചോന്ന് തോന്നുന്നു. പാട്ട് ഞാൻ ഇഷ്ടമുള്ള ആളാണ്, കേൾക്കലുണ്ട്.
0: അതെ, പാട്ട് പാടുവാ?
3: പാട്ട് പാടാറില്ല. അതെ, കേൾക്കാറില്ല.
0: അന്നപ്പിന്നെ നമുക്ക് പാട്ടിലേക്ക് തന്നെ പോവാം.
3: ഓക്കെ.

0: ഹമ്മിങ് കേൾക്കുമ്പോ തന്നെ ഏതാ പാട്ട്
1: ഞാൻ കണ്ട സിനിമ തന്നെയാണ്.
0: ഏത് സിനിമ?
1: ചിരിയോ ചിരി.
0: കറക്റ്റ് കറക്റ്റ് ഉത്തരം.
1: ബാലേന്ദ്ര മേനോനിൽ അഭിനയിച്ച
0: അതെ അതെ
1: ഏഴ് സ്വരങ്ങളും അല്ലേ.
0: നമുക്ക് ആ പാട്ട് ഒന്ന് കുറച്ച് ഭാഗം കേൾക്കാം.

0: നല്ലൊരു പാട്ടായിരുന്നു അതല്ലേ, രവീന്ദ്ര മാഷിന്റെ പാട്ട്. ഏതായാലും ലതേച്ച് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. വീണ്ടും പരിപാടി കേൾക്കുക, ആസ്വദിക്കുക. ഓക്കെ, അപ്പോ സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഇവിടെ ഒരു മൂന്ന് ആൾക്കാര് മധുരം കഴിക്കുന്നുണ്ട്, എന്താ വിശേഷം?
3: ബാങ്കില് സ്റ്റാഫിന്റെ മോള്
0: SSLC പാസ്സായി, റിസൾട്ട് വന്നു, പാസ്സായി, സന്തോഷം അല്ലെ. പേരെങ്ങനെയാ?
3: ബാബുരാജ്.
0: ബാബുരാജ്. ചേട്ടന്റെ പേരെങ്ങനെയാ?
4: എന്റെ പേര് മോഹൻ.
0: മോഹൻ. ചേട്ടന്റെ?
5: ബാലൻ.
0: ബാലൻ. എന്താ ജോലി എന്താ ചെയ്യുന്നേ? ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് അല്ലെ. ചേട്ടനോ?
4: നമ്മളൊന്നുമില്ല.
0: ഒന്നുമില്ല. ജോലിയില്ല. ചേട്ടന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ?
4: മുമ്പൊന്നും കാര്യമായിട്ടും ചെയ്തില്ല. പേഷ്യന്റാ, സുഖല.
0: ഓ അതെയാ, എന്നാ പറ്റിയത്?
4: ഞാൻ ഡയാലിസിസ് പേഷ്യന്റാണ്, അഞ്ചാറ് വർഷമായി.
0: ഓ അത് ശരി. ഓക്കെ.
4: ഒരേ ബിൽഡിംഗ്.
0: അപ്പോ ജോലി ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബിസിനസ്സുകാരനാണ് അല്ലേ? അതിന്റെ ഒരു എളിമയാണ് അല്ലേ. ഓക്കെ ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. അപ്പൊ ആകാശവാണി കേൾക്കാറുണ്ടോ? കേൾക്കുന്ന ആൾക്കാരാണോ? റേഡിയോ ഉണ്ടോ? എങ്ങനെയാണ്
4: ആകാശവാണി? നമ്മൾ പണ്ട് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനായിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണായി മാറിയില്ലേ. എല്ലാ ഇൻസ്ട്രുമെന്റും മൊബൈലിലേക്ക് പോയില്ലേ. കലണ്ടർ വേണ്ട, ക്ലോക്ക് വേണ്ട,
0: അതുപോലെ റേഡിയോയും നമുക്ക് മൊബൈലിലൂടെ
4: കിട്ടും.
0: അപ്പോ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സിനിമ ഇപ്പോ കാണുന്ന ആൾക്കാരാണോ ടാക്കീസ് പോവാറുണ്ടോ? അല്ല, പഴയ ഒരു സിനിമ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ്
3: എത്ര വർഷമായി
0: ടാക്കീസ് പോയി കാണാത്തത്? ടി വിയിൽ
4: കാണാറുണ്ട്.
0: ഓക്കെ. പഴയ പണ്ടെല്ലാം സിനിമ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു ത്രില് ഉണ്ടായിരുന്നില്ലേ?
4: വളർത്ത മഞ്ചെല്ലാം പോയിട്ട് നടന്നിട്ട് പോയിട്ട് കാണുന്നല്ലേ. 12 മണിക്ക് കഴിഞ്ഞിട്ട് വരും.
0: അത്ര ദൂരം നടന്നു വരും അല്ലേ. ആ സിനിമയോടുള്ള ഇഷ്ടം
4: അന്നേരത്ത് വേറെ ടൈം പാസ് ഇല്ല. ടൈം പാസ് എന്നല്ല, ഈ വേറെ ഒന്നുമില്ലല്ലേ, സിനിമ തന്നെയാണ്. അതിപ്പോ നമ്മൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഹിന്ദി പിക്ചറൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
0: ഓക്കെ. അപ്പോ ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് കിട്ടുമോ നോക്ക്. ഓക്കെ, സിനിമയുടെ ഒരു ക്ലിപ്പാണ്, അത് കിട്ടുമോ നോക്ക്.
6: It is the constitution of the manipulation and operation, complication and collaboration and evaluation and all the confusion under Kerala government. Dubai Sheikh Sulaiman eating, speaking. Morning. No timing. What is to be do?
7: Morning. Time. He has to learn English.
8: Joshana.
0: Jagadish Rikumar. Nasirum.
4: Nasirum.
0: Mammootty. Nasirum Mammootty. Nasirum Mammootty. This is the scene. This is the scene. This is the scene. The name is... എങ്ങനെ വായിച്ചാലും, അതായത് തിരിച്ചു വായിച്ചാലും നേരെ വായിച്ചാലും ഒരൊറ്റ പേരാണ്. അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഈ സിനിമക്ക് ഉണ്ട്. അതായത് നേരെ വായിച്ചാലും തിരിച്ചു വായിച്ചാലും, നമ്മളിപ്പോ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാല് തിരിച്ചിട്ടും മറിച്ചിട്ടും വായിച്ചാലും മലയാളം, തല തിരിച്ചു വായിച്ചാലും ഒരൊറ്റ പേര് തന്നെ വരുവാ. അതൊരു ക്ലൂ
4: ആണ്.
0: മൂന്നല്ല, അഞ്ചക്ഷരമുണ്ട്. രക്ഷയുണ്ടാ? ഇത് വിഘടകവി എന്നൊരു സിനിമയാണ്. വിഘടകവി, തിരിച്ചിട്ടാലും വിഘടകവി. സാറല്ല, മൂന്നാളും തലവുകഞ്ഞ് ആലോചിച്ചു അല്ലേ. ഓക്കെ, എന്നാലും പരിചയപ്പെടാൻ സാധിച്ചാൽ വലിയ സന്തോഷം. ആകാശവാണി തുടർന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോ സഞ്ചരിക്കാം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
9: നമസ്കാരം.
0: പേര്?
9: നയോണിക.
0: നയോണിക എന്താ പഠിക്കുന്നേ?
9: ഞാൻ പത്താം ക്ലാസ്സില്.
0: പത്താം ക്ലാസ്സിൽ? ഇപ്പം പത്താം ക്ലാസ്സിലേക്കായി
9: അല്ലേ.
0: അപ്പൊ ആദ്യം ഓൾ ദി ബെസ്റ്റ്. സ്കൂളിൽ പഠിക്കുന്നേ?
9: ഞാൻ ചിന്മയില്.
0: ഓക്കെ. പിന്നെ ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ നയോണിക?
9: ഞാൻ അവതരിപ്പിച്ചേ വയലിനെല്ലാം കഥയെല്ലാം പറഞ്ഞേനെ.
0: ആകാശവാണിയിലെ?
9: അല്ലല്ല, കഴിഞ്ഞ കൊല്ലം, രണ്ടു കൊല്ലം മുന്നേ.
0: ഓക്കെ. വയലിൻ പഠിക്കുന്നുണ്ടോ?
9: കുഴപ്പമില്ല.
0: ടെൻത്ത് ആയതുകൊണ്ട് നിർത്തിയതാണോ? അത് ശരി. എത്ര വർഷം പഠിച്ചു വയലിൻ?
9: നാലഞ്ച് കൊല്ലം പഠിച്ചു.
0: കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ, ആസ്വദിക്കുന്ന ആളാണോ?
9: അതെ.
0: ഭയങ്കര ഇഷ്ടം തോന്നുന്നല്ലേ?

0: അപ്പൊ പുതിയ സിനിമ ഇറങ്ങിയെന്ന് അപ്പൊ തന്നെ വീട്ടില് പ്രശ്നമാക്കിട്ട് പോവോ കാണാൻ വേണ്ടി?
1: പോവൊക്കെ ചെയ്യും.
0: ഫാമിലി കൂട്ടി പോവോ അല്ല ഫ്രണ്ട്സ് കൂട്ടി പോവോ എങ്ങനെയാ?
1: ഫാമിലിയിൽ ഇപ്പൊ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇപ്പൊ നാട്ടില്, അപ്പോ അവരങ്ങനെ കാണാറില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അത്രയും പോകും.
0: അതെ. അമ്മ അച്ഛനും എന്താ ചെയ്യുന്നത്?
1: അമ്മ ഖത്തറിലാണ്, അച്ഛൻ ബോംബെയിലാണ്.
0: ഓ അത് ശരി. അപ്പോ മോള് മാത്രമേ ഉള്ളൂ ഇവിടെ നാട്ടില്?
1: എന്റെ ഏട്ടനുണ്ട്, ഏട്ടൻ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാം ബാംഗ്ലൂരില്.
0: ബാംഗ്ലൂർ. ഓക്കെ. അപ്പൊ ഇതില് സിനിമയുടെ ബേസ്ഡ് പ്രോഗ്രാം, ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
1: കേൾക്കാറൊക്കെ. കൊറേ റേഡിയോയിലും കേൾക്കും.
0: കണ്ണൂട്ടാക്കി സാർ സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സിനിമയിലും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം, അത് ഏത് സിനിമയാണെന്നാണ് കണ്ടെത്തേണ്ടത്? സിനിമ പാട്ടാവാം, അല്ലെങ്കിൽ ഡയലോഗാവാം, അല്ലെങ്കിൽ BGM ആവാം, ഏതാ വേണ്ടത്? ഡയലോഗ് തരട്ടെ, നോക്കാം. ഡയലോഗ് നോക്കാം. ഒരു കൈ നോക്കാം. മനസ്സിലായി. ആ ബിജുമനോട് പ്രത്യേക സ്ലാങ് അറിയത്തില്ലത്. ഇതിൽ ആരൊക്കെ ഉള്ളതെന്ന് മനസ്സിലായി?
2: അമ്മയും കേട്ടിട്ടുണ്ട്, പക്ഷേ
0: സിനിമ ഓടിയിട്ടില്ല. ഇതിൽ ആരൊക്കെ അഭിനയിച്ചെന്ന് മനസ്സിലായ? ഈ ഡയലോഗ് വെക്കുമ്പോ. ഓക്കെ, ഇത് നമ്മുടെ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയില് ബിജുമനോനും കുജാപ്പവനും ചേർന്നിട്ടുള്ള ഒരു സീനാണ് ഓർഡിനറി സിനിമ. ഓക്കെ, സാറില്ല ഉത്തരം കിട്ടിയില്ലെങ്കിലും ഏതായാലും മത്സരിച്ചിട്ടുണ്ട് ഉഷാറായിട്ട്. അപ്പൊ എന്തായാലും നൈനികയെ പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു വലിയ സന്തോഷം. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
0: പേര്?
4: സന്തോഷം.
0: സന്തോഷം. എന്താ ജോലി?
4: ബാങ്കിൽ.
0: എന്തായിട്ടാണ്? ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
4: അത്യാവശ്യം കേൾക്കുന്നു.
0: അപ്പോ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിണ്ടാവോ?
4: സിനിമന്റെ ഒരു പരിപാടി അല്ലേ?
0: അതെ. അതിന് സിനിമയായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, അതിന് ഉത്തരം പറയണം. അപ്പോ എങ്ങനെയാ, സിനിമ കാണുന്ന ആളാണോ?
4: അത്യാവശ്യം.
0: വലിയ തോതില് സിനിമ
4: ഇല്ല. ഇല്ല ഇല്ല.
0: അത്യാവശ്യം എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള പടങ്ങളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്?
4: കൂടുതൽ അടിയിലുള്ള പടങ്ങൾ, സ്റ്റണ്ടുള്ള പടങ്ങൾ, കോമഡി സ്റ്റണ്ട് പടങ്ങൾ.
0: കോമഡി സ്റ്റണ്ട് പടങ്ങളാണ് ഇഷ്ടം. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതെങ്കിലും ഓർമ്മയുണ്ട?
4: അടുത്തൊന്നും ഇപ്പം കണ്ടിട്ടില്ല.
0: ജോലി തിരക്കൊണ്ടാണോ സിനിമയോട്?
4: അതെ അതെ.
0: രാവിലെ മുതൽ വൈകുന്നേരം?
4: രാവിലെ വൈകുന്നേരം.
0: സൺഡേ ലീവ് അല്ലേ?
4: സൺഡേ ലീവാ.
0: ഈ ഒഴിവ് ദിവസം കിട്ടിയാല് ശരിക്കും എന്താ ചെയ്യാം?
4: ഭാര്യയും കുട്ടികൾക്കും വീട്ടിലെ പരിപാടി കുറച്ചെപ്പോ.
0: കൃഷി കാര്യങ്ങളല്ലേ ഉണ്ടോ?
4: ഇല്ല ഇല്ല, കൃഷിയൊന്നും.
0: ശരിക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമുക്കൊരു ഹോബി ആയിട്ട് തോന്നുന്നത് എന്താണ്? ഏതിനോടാണ് താല്പര്യം? അങ്ങനെ
4: ഡ്രൈവിംഗോടൊന്നും
0: ഡ്രൈവിങ്ങോട് താല്പര്യമാണ്. അപ്പോ വണ്ടി എത്തി തനിച്ചു പോവോ, അല്ലെ ഫാമിലിയെ കൂട്ടി പോവോ? എങ്ങനെയാണ്? തനിച്ചു പോകാനാണോ ഇഷ്ടം?
4: തനിച്ചു പോകാനാ ഇഷ്ടം.
0: തനിച്ചൊരു പാട്ടൊക്കെ വെച്ച് അല്ലേ, അങ്ങനെ പോകാനാണ് ഇഷ്ടം. അതെല്ലാം ചോദ്യത്തിലേക്ക് കിടക്കാം. സിനിമയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സിനിമയുടെ ഒരു ഡയലോഗ് തരട്ടെ. ഡയലോഗ് തന്നിട്ട് അത് ഏതാണ് സിനിമ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഓക്കെ. ഇതിൽ ആരാണെന്ന് മനസ്സിലായാ?
5: പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹം.

0: മനസ്സിലായാരാന്ന് മനസ്സിലായാ?
1: ഇല്ല,
0: ആ നടനെ മനസ്സിലായിക്കില്ല. ഒരുപാട് മിമിക്രി പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന കലാകാരനായിരുന്നു, ഒരു ഓട്ടോറിക്ഷക്കാരനായിരുന്നു. പിന്നീട് സിനിമയിലേക്ക്, ഇപ്പൊ ഒരു ക്ലൂ കിട്ടി, ഉത്തരം പറയാൻ പറ്റുമോ?
1: കലാപമണിയാണ്
0: അത് അഭിനയിച്ചത്. സിനിമ ഏതാണ് മനസ്സിലായോ? കലാപമണിയുടെ, മഞ്ജു വാര്യരുടെ, ദിലീപിന്റെ, ഈ സിനിമ അവരുടെ ഒരു രാശിയായിരുന്നു, ഇവരുടെ
1: എല്ലാവരുടെയും
0: കറക്റ്റ് സല്ലാപം. കുറച്ചൊന്നും ആലോചിക്കേണ്ടി വന്നു അല്ലേ? കലാപമണിന്റെ ഒരു നല്ല സീനായിരുന്നു അത്. സാധാരണക്കാരനായ ഒരു അഭിനേതാവായിരുന്നു, അഭിനയം നല്ല, അവർ ജീവിക്കുമായിരുന്നു മണി സിനിമകളിലൂടെ.
1: അപ്പൊ
0: തീർച്ചയായും അതെ, ആ ഒരു സീനിൽ ഇവരൊക്കെയും അഭിനയിച്ചു. സല്ലാപം തരുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു.
1: കേരളം കണ്ടാൽ ഏറ്റവും നല്ല നടന്മാരും നടിമാരിലായ ദിലീപും
0: മഞ്ജു വാര്യരും അതേപോലെ മനോജ് കെ ജയന്റെ ഒക്കെ നല്ല
1: കലാപമണി അല്ലേ?
0: അതെ അതെ, തീർച്ചയായും.

0: ഏതായാലും സന്തോഷേട്ടൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ.

സിനിമ എന്നത് വെറുമൊരു കാഴ്ചയല്ല, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തെ പൂർണ്ണമാക്കുന്നത് സംഗീതമാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുന്നിടത്ത്, മൗനം ഭാരമാകുന്നിടത്ത് ഒരു ഈണം കഥ പറഞ്ഞു തുടങ്ങുന്നു. പ്രണയത്തിന്റെ തീവ്രതയോ വിരഹത്തിന്റെ നോവോ ഒരു പോരാട്ടത്തിന്റെ വീര്യമോ ആകട്ടെ, സംഗീതമില്ലാതെ ആ വികാരങ്ങൾ നമ്മിലേക്ക് പൂർണ്ണമായി എത്താറില്ല.

പഴയ കാലത്തെ നിത്യഹരിത ഗാനങ്ങൾ മുതൽ ഇന്നത്തെ നൂതന ആവിഷ്കാരങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ സംഗീതയാത്രയിൽ ലാളിത്യം കൊണ്ട് വിസ്മയം തീർത്ത ഒരു പ്രതിഭയുണ്ട് നമുക്ക്, ബിജിപാൽ. അമിതമായ ശബ്ദഘോഷങ്ങളില്ലാതെ ലളിതമായ ഈണങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന സംഗീതം. ബിജിപാലിന്റെ സംഗീതം സിനിമയ്ക്ക് മുകളിലല്ല, മറിച്ച് സിനിമയ്ക്കൊപ്പം ഒഴുകുന്നതാണ്. മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ മനമറിയുന്ന ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച് ആ പ്രിയ സംഗീതജ്ഞന്റെ

മേരി മാത എന്ന് പറയുന്ന ഒരു കോൺവെന്റ് സ്കൂളിലാണ് സ്കൂളിംഗ്. പിന്നെ കോളേജ് സെന്റ് ആൽബർട്സ് കോളേജ് എറണാകുളമാണ്. 7 കൊല്ലം അവിടെ തന്നെയായിരുന്നു തുടർച്ചയായിട്ട്. എന്നാൽ പ്രീ ഡിഗ്രി ഉണ്ടല്ലോ, പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ അവിടെ ആയിരുന്നു പഠിച്ചത്. ആ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സംഗീതവും ഒക്കെ വേദിയിൽ പാടാൻ തുടങ്ങിയത്, കലോത്സവത്തിന് പാടാൻ തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്, സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്ര സീരിയസ് ആയിട്ട് അത്രയും നമ്മളൊരു ഒന്നാമത് നമ്മൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് വേദികളിൽ ധൈര്യപൂർവ്വം ഒന്നും പാടാൻ ധൈര്യമൊന്നും ഇല്ലാത്തൊരു. കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത്തരം ഒരു നമ്മൾക്ക് ഉള്ള പരിമിതി നമ്മൾ തിരിച്ച് അറിയുകയും അതിനെ മറികടക്കണം എന്നുള്ള ബോധമൊക്കെ വന്നത് കോളേജിലാണ്. അപ്പോൾ കണ്ണി കണ്ടതിനൊക്കെ ചേരുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ആയി കോളേജിൽ. പിന്നെ കോളേജ് യൂത്ത് സ്റ്റുഡന്റ് പ്രൈസ് സ്വാഭാവികമായിട്ടും വയലിനിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പല വർഷങ്ങളിലും പോവുകയും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലളിതഗാനത്തിന് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ നല്ലോണം പാടുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അയാളാണ് സ്ഥിരം പോയിക്കൊണ്ടത്. പിന്നെ അവസാന വർഷം പി ജി പഠിക്കുമ്പോഴാണ് അദ്ദേഹം അതിനു മുമ്പ് ഡിഗ്രി കഴിഞ്ഞ് പോയപ്പോൾ എനിക്കൊരു അവസരം. അപ്പം അന്ന് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ഞാൻ പാടിയത്. എൻ്റെ ഒരു കസിൻ ജ്യേഷ്ഠൻ എഴുതിയൊരു പാട്ട് കമ്പോസ് ചെയ്ത്, എനിക്ക് പ്രൈസ് കിട്ടണമെന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കമ്പോസ് ചെയ്തു ചെറുതായിട്ട്. എന്നാൽ പിന്നെ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത ഒരു പാട്ടങ്ങ് പാടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടി അന്ന് സമ്മാനം സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോഴാണ് ഒരു നമുക്കൊരു ഐഡന്റിറ്റി സെൽഫ് ഒരു ഇത് തോന്നിയത്. നമ്മൾ തമാശയ്ക്ക് ചെയ്യാറുണ്ട്, നമ്മൾ അന്ന് വരെ പഠിച്ച രാഗങ്ങളൊക്കെ വെച്ചിട്ട് ചേട്ടനെ എഴുതിത്തരും, അതിങ്ങനെ ഈണത്തിൽ ഇങ്ങനെ അറിയാവുന്ന രാഗത്തിലൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ അതൊരു ഗാനമായോ കോൺസെപ്റ്റുവലി ആയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ അത് പരുവപ്പെട്ട് വന്നു തുടങ്ങി. പിന്നെ മറ്റു പാട്ടുകളൊക്കെ കേൾക്കുകയും അതെങ്ങനെ അതിൻ്റെ വർക്ക് ഫ്രെയിം ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ള അന്വേഷണം നമ്മൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചെയ്ത് അങ്ങനെ ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചു. ഒരു 2-3 കൊല്ലത്തെ നമ്മൾ ചെയ്തതുകൊണ്ട് അങ്ങനെ ഉണ്ടായൊരു ലളിതഗാനമാണ് അന്ന് പ്രസന്റ് ചെയ്തത്. അത് വലിയ തെറ്റില്ലാത്തൊരു, അതിന് പിന്നീട് എൻ്റെ മക്കളൊക്കെ അത് ഭവൻസ് ഫെസ്റ്റിലൊക്കെ സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് മോനൊക്കെ പാടി ഫസ്റ്റ് മേടിച്ചു ആ പാട്ട്. അപ്പം അത് അങ്ങനെ ഒരു ലളിതഗാനങ്ങൾ പിന്നീട് ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ പാടാനും ഒക്കെ ആയിട്ടൊക്കെ അതിങ്ങനെയാണ്. ചേട്ടനെഴുതിയ കസിൻ ബ്രദർ എഴുതിയ

പാട്ടാണ്. നമ്മൾ ശീലിച്ചതും നമ്മളുടെ ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ നമ്മളെങ്ങനെ അല്ലെ ബ്രെയിനിലും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ നമ്മളെങ്ങനെയാണോ അതിന് ടെക്സ്ചർ ഒരുപക്ഷെ നമ്മൾ ഓർഗാനിക്കായിട്ട് വരുന്നൊരു പാട്ടിൽ അതുണ്ടാവും. പിന്നെ നമ്മൾ ബലം പിടിച്ച് ഇതല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേറെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടിമുടി എന്താണോ ആ സ്വഭാവം നമ്മൾ എപ്പോഴും പാട്ടുകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഈണമായിട്ടല്ല ബട്ട് അതിൻ്റെ നിലവാരം അല്ലെ ടെക്സ്ചർ എന്ന് നമ്മൾ പറയില്ലേ അതെപ്പോഴും ഉണ്ട്. അത് പാട്ടിൽ മാത്രമല്ലല്ലോ, നമ്മൾ എപ്പോഴും നമ്മൾ സംസാരത്തിലുണ്ടാവും, നമ്മൾ ബിഹേവിയർ ബോഡി ലാംഗ്വേജിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് പാട്ടിലും ഉണ്ടാവും എന്നുള്ളതാണ്.

പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് എന്റെ ഫൈനൽ ഇയർ ആയിരുന്നു, പി ജി ഫൈനൽ ഇയർ. പിന്നെ കോളേജ് വേദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതേ കോളേജിൽ തന്നെ എന്നെ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ പഠിക്കുമായിരുന്നു. ഞാൻ ഗ്രൂപ്പ് സോങ് കമ്പോസ് ചെയ്യായിരുന്നു, കുട്ടികൾക്ക് വേണ്ടി ലൈറ്റ് മ്യൂസിക് കമ്പോസ് ചെയ്യുമായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത പാട്ടിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും അന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ. അത് കൈമാറി കൈമാറി പലരും പിന്നീട് പാടിയിട്ടുണ്ട്. ഞാനാണ് ചെയ്തതെന്ന് അറിയാതെ അവർ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആരാണെന്ന് ഒന്നും അന്വേഷിക്കില്ലല്ലോ അന്ന് പാടുമ്പോൾ, നല്ലൊരു പാട്ട് കയറി പാടുന്നു എന്നുള്ളവരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പഠനം കഴിഞ്ഞു, പിന്നെ ചെറിയ ജോലിക്ക് പോയി. എം കോം ആയിരുന്നു, അപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ ഒരു 3 മാസം പോയി. പക്ഷേ ആ സമയത്ത് നമ്മളൊരു തൽക്കാലത്തേക്കൊരു ജോലി എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് പിന്നെ വേറെ വർക്കുകൾ, ചെറിയ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ അന്ന് കാസറ്റ് വർക്കുകളാണ്, ആ കാസറ്റുകളുടെ കാലമാണ്, ഭക്തിഗാനം ലളിതഗാനങ്ങളൊക്കെ ആയിട്ടുള്ള കാസറ്റ് വർക്കുകളിൽ അസിസ്റ്റ് ചെയ്യാനും ഓർക്കസ്ട്ര അസിസ്റ്റൻസിനൊക്കെ പോയി. അങ്ങനെ അതിനുശേഷം സ്റ്റുഡിയോ എക്സ്പീരിയൻസ് കുറച്ച് ചെറിയ ചെറിയ വർക്കുകളാണ്. അങ്ങനെ സ്വന്തമായിട്ട് കൂട്ടുകാരി ചേർന്നിട്ടൊരു ചെറിയ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി അങ്ങനെ വർക്കുകളിലേക്ക് വരിക ചെയ്ത ഒരു കാസറ്റ് വർക്ക്, ലളിതഗാനങ്ങളുടെ കാസറ്റ് വർക്കുകൾ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ സന്നദ്ധമായി, അന്ന് ചെറിയൊരു തുക മതിയാവുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് 1000 കാസറ്റൊക്കെ ഇറക്കി ഓരോ സ്റ്റോളിലൊക്കെ വെച്ച്. പക്ഷെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വീട്ടൊന്നും പോയില്ല, ആരും അധികം കേട്ടിട്ടുമില്ല. പക്ഷേ അത്ര പോപ്പുലർ സിംഗേഴ്സ് ഒന്നുമല്ല പാടിയത്, അപ്പം അന്ന് വിഷ്വലൊന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ല. അപ്പം അങ്ങനെ ഒരു കുറച്ച് വർക്കുകൾ ആരും കേൾക്കാത്ത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുറച്ച് വർക്കുകളിൽ ചെയ്യുക. കാരണം നമ്മൾക്ക് അന്ന് കോസ്റ്റ് കുറവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ സ്റ്റുഡിയോ തുടങ്ങി, കമ്പ്യൂട്ടറൊക്കെ വന്നവിടെ. പണ്ട് കമ്പ്യൂട്ടറല്ല, അനലോഗ് സിസ്റ്റമാണ്. ഇപ്പോൾ 1999 കമ്പ്യൂട്ടർ, അതിൽ സോഫ്റ്റ്വെയർ വെച്ച് റെക്കോർഡ് ചെയ്യാമെന്നായി. അത് കണ്ടുപിടിച്ച് ഞാനൊരു ഹോം സ്റ്റുഡിയോ സെറ്റ് ചെയ്തു, ഒരു സുഹൃത്തിനെ കൂടെ ചെയ്തു. അവിടെ ചെറിയ ചെറിയ വർക്കുകൾ റെക്കോർഡ് ചെയ്തു, നമ്മളുടെ ചെറിയ വർക്കുകൾ, കൂടാതെ പുറത്തുനിന്ന് വർക്കുകൾ വന്നു, ചെറിയ ചെറിയ വർക്കുകൾ. എപ്പോഴും നമ്മൾ ഉടനീളം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ ചെറിയ ചെറിയ പരസ്യങ്ങൾ ചെയ്യുക, മ്യൂസിക് അങ്ങനെ ചെയ്ത്. അങ്ങനൊരു ടൈം ലൈൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ബിസി ആയിരുന്നു, ബട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം താങ്ക്ലെസ് ആയിട്ടുള്ള പണികളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ റിവാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് എപ്പോഴും ഞാൻ ബിസി ആയിരുന്നു.

0: New release.
1: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
2: ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ നായകനാകുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം മെയ് 21 തിയേറ്ററുകളിൽ എത്തുകയാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും വൈകാരികമായ യാത്രയാണ് സിനിമയിൽ പ്രധാനം. രണ്ടാം ഭാഗം പോലെയല്ല, മറിച്ച് ഒന്നാം ഭാഗത്തിന്റെ ഒരു ശൈലിയിലായിരിക്കും ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്.
2: മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ശരത്, സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ദൃശ്യം 3 ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ത്രില്ലർ വിരുന്നായി മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വീണ നന്ദകുമാറാണ് ദൃശ്യം ചലച്ചിത്ര പരമ്പരയിലെ പുതിയ താരസാന്നിധ്യം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബർ ആദ്യം അവസാനിച്ചിരുന്നു. 2013 മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിൽ ഒന്നായ ദൃശ്യം പുറത്തിറങ്ങിയത്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ പിന്നെ പ്രേക്ഷകർ കണ്ടത് 8 വർഷങ്ങൾക്ക് ശേഷം 2021. കോവിഡ് മൂർധന്യാവസ്ഥയിൽ നിന്നതിനാൽ OTT റിലീസായാണ് ദൃശ്യം 2 ആസ്വാദകർക്ക് മുന്നിൽ എത്തിയത്. റിലീസ് ചെയ്തത് OTTയിലായിരുന്നെങ്കിലും ആരാധകർ ഇരു കൈയും നീട്ടിയാണ് ചിത്രം സ്വീകരിച്ചത്. തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ 100 കോടി കളക്ഷൻ നേടേണ്ട ചിത്രമായിരുന്നു ദൃശ്യം 2 എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്.
3: അവരുടെ അച്ഛൻ ഒരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു.
1: ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ?
3: കഴിഞ്ഞോ?

0: പാഠപഠന കാലം കഴിഞ്ഞു. ഇനി കേപ്പബിലിറ്റിയുടെ വരവ്. രണ്ടു വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കും.
1: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്താൽ നീ ജഗന്നാഥൻ.
2: ഓരോ നിമിഷവും ആനന്ദിപ്പിക്കുന്ന കഥയിൽ പിടിച്ചു നിർത്തുന്ന സമ്പൂർണ്ണ തിയേറ്റർ അനുഭവമാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും പ്രധാന വേഷങ്ങളിലെത്തിയ അരുൺ അനിരുദ്ധൻ ചിത്രം അതിരടി. ബേസിലിന്റെ പ്രഥമ നിർമ്മാണ സംരംഭമാണ് ഇത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസ് എം ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.

0: വന്നിപ്പോ നരല്ല് വേലായുധനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ പൊക്കോണ്ടിരിക്കും.
1: ബേസിൽ സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമാണ് അതിരടി. കാതൽ ദ കോർ, നെയ്മർ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയയും സംവിധായകനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഈ സിനിമയിൽ എത്തുന്നത്.
2: ഉത്സവത്തിന്റെ ഭാഗമായി നമ്മളൊരു കുഞ്ഞു കലാപരിപാടി
3: പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
2: ഇന്ന് വൈകിട്ട്
1: സാംകുട്ടി അഥവാ സാംബോയ് എന്ന കഥാപാത്രമായാണ് ബേസിൽ ജോസഫ് ചിത്രത്തിൽ എത്തുന്നത്. തോട്ടക്കുട്ടൻ എന്ന റിട്ടയർഡ് ഗുണ്ടയുടെ വേഷത്തിലാണ് ടൊവിനോ. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഹാബ്, വിഷ്ണു അഗസ്ത്യ തുടങ്ങി ഒരു കൂട്ടം താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ക്യാമ്പസിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സിനിമയുടെ തുടക്കം. ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സാംകുട്ടി. തന്റെ സഹോദരൻ പഠിച്ച അതേ കോളേജിൽ സാംകുട്ടിയും പഠിക്കാൻ എത്തുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്. കോളേജിന്റെ അഭിമാനമായിരുന്ന ഫെസ്റ്റിവൽ പ്രത്യേക സാഹചര്യത്തിൽ എന്നേക്കുമായി ഒഴിവാക്കുകയും അത് തിരികെ കൊണ്ടുവരാൻ സാംകുട്ടി ശ്രമിക്കുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം. അതിനിടെയുണ്ടാകുന്ന സംഘർഷങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞോടിയ പല ട്രെൻഡിംഗ് മീമുകളും ഈ സിനിമയിൽ വരുന്നുണ്ട്. ശ്രദ്ധേയമായ ചില സിനിമകളുടെ റെഫറൻസുകളും ചിത്രത്തിലുണ്ട്. ബേസിലും ടൊവിനോയുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാം പകുതിയിൽ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ചിലയിടങ്ങളിൽ സിനിമയാകെ ഏറ്റെടുക്കുന്നു. കുഞ്ഞുവേഷങ്ങളിൽ എത്തിയവർ പോലും പ്രകടനം കൊണ്ട് സിനിമ കൈയടക്കുന്നുണ്ട്. വിഷ്ണു അഗസ്ത്യയുടേതാണ് പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു പ്രകടനം. സരിൻ ഷിഹാബ്, ശാന്തിവിള ദിനേശ്, പി സുകുമാർ, ജിയോ ബേബി, ദർശന രാജേന്ദ്രൻ തുടങ്ങി എല്ലാവരും തന്നെ മികച്ചു നിൽക്കുന്നു.

0: മുത്തശ്ശൻ മരിച്ച മുത്തശ്ശ ഒറ്റയ്ക്കാവില്ലേ?
1: ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാൻ കേച്ചേരി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്വച്ഛന്ദ മൃത്യു. ദയാവധത്തിന്റെ വൈകാരികവും സങ്കീർണവുമായ വിഷയം പര്യവേക്ഷണം ചെയ്യുന്ന ഈ ചിത്രം ജീവിതം, മരണം, ധാർമ്മിക പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചർച്ചകൾക്ക് തുടക്കമിടാൻ ലക്ഷ്യമിടുന്നു.
2: ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ ഇവിടെ തുടരണോ വേണ്ടോ എന്ന് ഇനി
1: ജയകുമാർ, കോട്ടയം സോമരാജ്, ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി, ഖുറേഷി ആലപ്പുഴ, അഷ്റഫ്, നജ്മുദ്ദീൻ, ശ്രീകല ശ്യാംകുമാർ, മോളി കണ്ണമാലി, ശയന ചന്ദ്രൻ, അർച്ചന ധന്യ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശ്യാംകുമാർ നിർവഹിക്കുന്നു. സുധിൻ ലാൽ, നജ്മുദ്ദീൻ, ഷാൻ എന്നിവർ ചേർന്ന് തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നു. ജോഫി തരകൻ, ഷഹീറ നസീർ എന്നിവരുടെ വരികൾക്ക് നിഖിൽ മോഹൻ, നവനീത് എന്നിവർ സംഗീതം പകരുന്നു. എഡിറ്റർ ഷിനോ ഷാബി, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപു എസ് കുമാർ, കല സാബു എം രാമൻ, മേക്കപ്പ് അശ്വതി, വസ്ത്രാലങ്കാരം വിനു ലാവണ്യ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിഷ്ണു കലഞ്ഞൂർ, സ്റ്റിൽസ് ശ്യാം ജിത്തു, ഡിസൈൻ സൂരജ് സുരൻ, പി ആർ ഒ എ എസ് ദിനേശ്.
3: ചന്ദ്രനല്ലേ ഓരോ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്? ഞങ്ങൾ ആകെ നാണം കെട്ടിരിക്കുക.
2: എനിക്കത് ചെയ്തു തരാം. അഡ്വക്കേറ്റ് പ്രദീപിന്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ

അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹഷാം അബ്ദുൽ വഹാബ് ഈണം പകർന്ന് ആലപിച്ച ഗാനം. ചിത്രം മധുവിധു. കൂടെ ബി മുരളീകൃഷ്ണ, റിമി ടോമി.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ.
2: നിർവഹണം വിനോദ് ബാബു, എച്ച്. സാങ്കേതിക സഹായം അശോകൻ. നിർവഹണ സഹായം ബേബി സ്മിത, കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്, ബാബുരാജ് പെരിയാർ.
3: കണ്ണൂർ ചോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ കല്ലുവെച്ച മോതിരം, കുക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂറിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിലൂടെ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം കടിഞ്ഞൂൽ കല്യാണം. ബിജു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

യേശുദാസ് പാടിയ ഗാനം ചിത്രം നഖച്ചതങ്ങൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് രവി ബോംബെ.

അടുത്ത ഗാനത്തിന്റെ രചന കാവാലൻ നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് ചിത്രയും മോഹൻലാലും. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

ഒരു ഗാനം കൂടി. പാടിയത് യേശുദാസും സുജാതയും. ചിത്രം ഉള്ളടക്കം. ഗാനരചന കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂരിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ.

0: പ്രിയ ശ്രോതാക്കളെ, കുപ്പം ടി കെ മുഹമ്മദ് കുഞ്ഞിയും സംഘവും അവതരിപ്പിച്ച ദഫാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ

0: സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഓ ലവ്ലി, വെൽ ഡൺ,
4: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും, പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ.
5: നോ,
4: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി.
9: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത് പച്ചപ്പനങ്കിളി തത്തെ, നിന്റെ ചിത്തത്തിലാരാണ് പെണ്ണേ.

0: செல்ல.
1: യേശുദാസ് പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 19th റോസ്കർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ൽ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ആപ്പിൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അമ്പലനഗറിൽ പൂർത്തീകരിച്ച നീലാംബരി ഫ്ളാറ്റിന്റെ താക്കോൽദാന കർമ്മം മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാനും അതിന് പ്രായോഗിക പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KCB. ട്രാൻസ്ഫോർമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ചപരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2-1-8-4-8-5-4-7-7-2-3-4 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. രചനാസംഗീതം ശ്രീകുമാരൻ തമ്പി.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു മണ്ഡലങ്ങളിലും നടപ്പിലാക്കാനുള്ള ലക്ഷ്യങ്ങളും ആശയങ്ങളും പങ്കുവച്ച് ജില്ലയിലെ എംഎൽഎമാർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ആറന്മുള, അടൂർ, തിരുവല്ല, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിലെ എംഎൽഎമാർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന ലക്ഷ്യങ്ങൾ പങ്കുവച്ചത്. ആറന്മുളയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ആറന്മുളയുടെ അത്തരം സാധ്യതകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് അബിൻ വർക്കി എംഎൽഎ പറഞ്ഞു. ജില്ലാതലത്തിൽ വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. എംഎൽഎ ഓഫീസിനെ പൊതുജനങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ ലിംഗഭേദമന്യേ 24 മണിക്കൂറും സമീപിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കും. പ്രവാസികൾ ഏറെയുള്ള ആറന്മുള മണ്ഡലത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള വൃദ്ധജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം നൽകും. സമീപ ജില്ലകളുടെ പോലും വികസനത്തിന് കാരണമാകുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ ആറന്മുളയുടെ പൈതൃകത്തിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പദ്ധതി മൂലം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ മണ്ഡലത്തിലെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ എംഎൽഎ പറഞ്ഞു. അടൂരിലെ കിഫ്ബി പദ്ധതികളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കും. പാതിവഴിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുൻഗണന നൽകും. മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ ജലവിതരണ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശപ്പ് രഹിത തിരുവല്ലയാണ് തന്റെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എംഎൽഎ പറഞ്ഞു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തും. മല്ലപ്പള്ളിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും എംഎൽഎ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സ് പണിവേഗം പൂർത്തിയാക്കും. കൾച്ചറൽ സെന്ററും ലൈബ്രറി നിർമ്മാണവും ആലോചനയിലുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്കുകളുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പ്രവാസി പുനരധിവാസ പദ്ധതികളാണ് മറ്റൊരു ലക്ഷ്യം. എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ വഴി പോകും വിധം ക്രമീകരിക്കും. വ്യവസായശാലകൾ പുനരുദ്ധരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തുടർ ലക്ഷ്യമെന്നും കോന്നിയുടെ സമഗ്രമായ പുരോഗതിക്കായി ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്നും എംഎൽഎ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ റാന്നിക്ക് പ്രത്യേക പരിഗണന സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് പഴകുളം മധു എംഎൽഎ പറഞ്ഞു. റാന്നി വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. റാന്നിയിലെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട്. തീർത്ഥാടകരുടെ പമ്പയിലെ തിരക്ക് ഒഴിവാക്കാൻ വടശ്ശേരിക്കര കേന്ദ്രീകരിച്ച് പിൽഗ്രിം സെന്റർ തുറക്കും. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണെന്നും അത് പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 99.73% വിജയം നേടി 10ാം ക്ലാസ് പരീക്ഷയിൽ ജില്ല 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 99.48% വിജയം. 3200 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. 635 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിൽ 473 പേരും തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 162 പേരും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം 1462 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നു. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിന് പത്തനംതിട്ട ജില്ലയിലെ നിരണം അർഹമായി. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് തിരുവല്ല താലൂക്കിലെ പുളിക്കീഴ് ബ്ലോക്കിൽ ഉൾപ്പെട്ട നിരണം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനമാണ് നിരണത്തിന് ലഭിച്ചത്. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. 50 ലക്ഷം രൂപ നിരണം പഞ്ചായത്തിനും ലഭിക്കും.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. കുരുമുളക് കൃഷിയെക്കുറിച്ച് കൃഷി ഓഫീസർ എ റെജീന സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് സാഹിത്യരംഗം, കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തെരൂരിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഒ എൻ വി കുറുപ്പ് രചിച്ച വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം ഉത്തരദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം, അവനവന് സന്തോഷം തരുന്ന വഴികൾ. കണ്ണൂർ ഫിലാറ്റ്ലി ക്ലബ്ബ് സെക്രട്ടറി രൂപ് ബൽറാമും കറൻസി ശേഖരണത്തിൽ ഏർപ്പെട്ട ചുഴലിയിലെ

സയ്യിദും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈം, ചെറുപുഴയിലെ ചുണ്ട ഷൈനി സ്റ്റാർസ്,

ദർശകനും ഗായകനുമായ കെ പ്രദീപ് കുമാർ അവതരിപ്പിക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 മണിക്ക് നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കുള്ള പരിപാടി. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ആൽബം ഗാനങ്ങൾ, 12:10 അറിയിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ. 12:15 ശാസ്താം പാട്ട്, കെ എസ് കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, വിറ്റാമിൻ ഡിയുടെ ആവശ്യകത, കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നമിത സംസാരിക്കുന്നു. 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകൻ, 2:30 നാട്ടുവഴിയിലീണങ്ങൾ. 5:15 പുലിയർപാട്ട്, നിരിച്ചൻ ഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 5:30 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. ചെറുപുഴ കൊല്ലാടയിലെ ശ്രീ ബെന്നി ജോസഫിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വൈലുപ്പള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, എളേരിത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിനി നിവേദിത പി, മാനന്തമാടി മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സൈന കെ എന്നിവർ പങ്കെടുക്കുന്നു. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ.

0: इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं।
1: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിനുശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1-ന് പുറപ്പെടുവിക്കും. ജൂൺ 8-ാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18-ന് നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി സിബിഎസ്ഇ. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് കെഎസ്ഇബി. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റുവരണ്ട് കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
1: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20 വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19th റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
5: ആകാശവാണി
6: നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം അക്ഷയ് ഷാജി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭ പ്രാബല്യത്തിൽ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 140 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ സാമാജികരായി. ബിജെപിയുടെ 3 പുതിയ പ്രതിപക്ഷ കക്ഷിയായി എത്തിയതും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും സഭാചരിത്രത്തിൽ പുതിയ ഏടെഴുതി ചേർത്തു. കേരള നിയമസഭയുടെ 25th സ്പീക്കറായി നിയമസഭയിലെ പരിണത പ്രജ്ഞനായ അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളന ദിനമായ വ്യാഴാഴ്ച 139 അംഗങ്ങളും അമ്പലപ്പുഴ അംഗവും പ്രോറ്റം സ്പീക്കറുമായ ജി സുധാകരന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ 9 ആരംഭിച്ചു. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ആദ്യവും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റരപ്പള്ളി അവസാനവും പ്രതിജ്ഞയെടുത്തു. ബിജെപിയിൽ നിന്ന് ചാത്തന്നൂരിൽ നിന്നും വിജയിച്ച ബി ബി ഗോപകുമാറാണ് ആദ്യം പ്രതിജ്ഞ ചെയ്തത്. 64th കഴക്കൂട്ടത്ത് നിന്നും വിജയിച്ച വി മുരളീധരനും 83rd നേമത്ത് നിന്നും വിജയിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖറും പ്രതിജ്ഞയെടുത്തു. മന്ത്രിമാരിൽ പി സി വിഷ്ണുനാഥായിരുന്നു അവസാനം പ്രതിജ്ഞ ചെയ്തത്. യുഡിഎഫ് അംഗങ്ങളിൽ 5 സ്രഷ്ടാവിന്റെ നാമത്തിലും ഒരാൾ സർവേശ്വരന്റെ നാമത്തിലും 91 ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. എൽഡിഎഫിൽ നിന്നുള്ള 34 യുഡിഎഫിൽ നിന്നുള്ള 8 സഗൌരവം പ്രതിജ്ഞയെടുത്തു. എൽഡിഎഫിലെ കൂത്തുപറമ്പ് എംഎൽഎ പ്രവീണിന്റെ പ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി, മുസ്ലിം ലീഗിന്റെ ഫൈസൽ ബാബു, കെഡിപി നേതാവ് മാണി സി കാപ്പൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലുമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ കഴിഞ്ഞ് ഓരോ അംഗവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള സത്യവാങ്മൂലവും സമർപ്പിച്ച ശേഷം പ്രോടെം സ്പീക്കറെ അഭിവാദ്യം ചെയ്താണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഡയസിലെത്തിയ പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭരണകക്ഷിയിൽ നിന്നും കോട്ടയം അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽ ഡി എഫിൽ നിന്നും കുന്നംകുളം അംഗം എ സി മൊയ്തീനും ബി ജെ പിയിൽ നിന്നും ചാത്തന്നൂർ അംഗം ബി ബി ഗോപകുമാറുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിലിതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളുള്ളതിനാൽ ബാലറ്റ് വോട്ടിംഗിലൂടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. 3 സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റിൽ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിനുനേരെ പേനകൊണ്ട് ഗുണന ചിഹ്നം രേഖപ്പെടുത്തണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പ്രോടെം സ്പീക്കർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സീറ്റിന്റെ ക്രമത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശനും അവസാനം മന്ത്രി മോൻസ് ജോസഫുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസറായതിനാൽ താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് പ്രോടെം സ്പീക്കർ അറിയിച്ചു. തുടർന്ന് യു ഡി എഫിൽ നിന്നും അൻവർ സാദത്ത്, എൽ ഡി എഫിൽ നിന്നും സി കെ ഹരീന്ദ്രൻ, ബി ജെ പിയുടെ വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു. 139 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101, എ സി മൊയ്തീന് 35, ബി ജെ പിക്ക് 3 വോട്ട് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ സ്പീക്കറായി പ്രോടെം സ്പീക്കർ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജി സുധാകരൻ പ്രോടെം സ്പീക്കർ സ്ഥാനമൊഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ ഡയസിലേക്ക് എത്തിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതിയ സ്പീക്കറെ അനുമോദിച്ച് സംസാരിച്ചു. 50 നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നതെന്നും ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാകണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കണമെന്നതിന്റെയും നിയമസഭയിൽ പെരുമാറണമെന്നതിന്റെയും റോൾ മോഡലാണ് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ തിരുവഞ്ചൂർ നയിച്ച പദയാത്രയിൽ മുദ്രാവാക്യം വിളിച്ചതും ഓർത്തെടുത്തു. വൈവിധ്യമാർന്ന പ്രതിഭാശാലിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും പ്രതിപക്ഷ ശബ്ദം കൂടി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അർഹിക്കുന്ന ആൾ അർഹിക്കുന്ന കസേരയിലെത്തിയെന്നും സരസത കലർന്ന ശാസനയിൽ സഭ കൊണ്ടുപോകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുസ്ലിം ലീഗ് അംഗവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവകാശത്തിനുവേണ്ടി ഉന്നയിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് സിപിഐ കക്ഷി നേതാവ് കെ രാജനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണെന്നും അവർ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഭാവി സൃഷ്ടിക്കാനും ഒരുമിച്ച് നിൽക്കണമെന്നും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ബിജെപി എംഎൽഎമാരെ അനുവദിക്കണമെന്നും പുതിയ എംഎൽഎമാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചു. കക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, കെ കെ രമ, അനൂപ് ജേക്കബ്, സ്പീക്കർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എ സി മൊയ്തീൻ, ബി ബി ഗോപകുമാർ എന്നിവരും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അഭിനന്ദനമറിയിച്ചു. തുടർന്ന് സ്പീക്കർ സംസാരിച്ചു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വതന്ത്രമായും നിർഭയമായും പക്ഷഭേദമില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനയുടെ 4 തൂണായ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൌകര്യമൊരുക്കും. ഭരണപ്രതിപക്ഷത്തിന് ഒരുപോലെ നീതി ഉറപ്പാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാവായി സിപിഐഎം അംഗം പിണറായി വിജയനെ നിർദ്ദേശിച്ചത് സ്പീക്കർ അംഗീകരിച്ചു. ശേഷം സഭ മെയ് 29 ചേരുമെന്ന് പ്രഖ്യാപിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ ചർച്ചയും നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഈ കാലയളവിൽ നടക്കും. 10 ഭരണപക്ഷത്ത് ഇരുന്നവർ പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്കും മാറിയതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാവും സഭ വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. നിങ്ങളിപ്പോൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 7 മണിക്കുള്ള FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം, അവനവന് സന്തോഷം തരുന്ന വഴികൾ, കണ്ണൂർ ഫിലാറ്റലി ക്ലബ് സെക്രട്ടറി ട്യൂബ് ബൽറാമും കറൻസി ശേഖരണത്തിൽ ഏർപ്പെട്ട ചുഴലിയിലെ കെ സയ്യിദും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നാളെ രാവിലെ 7 മണിക്കുള്ള FM ഡയറിയിൽ.

കേൾക്കാം. നാളെ രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈം, ചെറുപുഴയിലെ ചുണ്ട ഷൈനിങ് സ്റ്റാർസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വോളിബോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഭാരവാഹികളും മുൻകാല താരങ്ങളും. നാളെ 7:35 FM ഡയറിയിൽ

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തെരൂരിന്റെ കവിതകൾ, മാഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ.

0: ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് കറുത്ത പൊന്ന് എന്ന് നാം വിശേഷിപ്പിക്കുന്ന കുരുമുളക്. സുഗന്ധവിളകളുടെ രാജാവായ കുരുമുളകിന്റെ പെരുമ കേട്ടറിഞ്ഞാണ് വിദേശ ശക്തികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതും ഇന്ത്യയിൽ അവർ ആധിപത്യം ഉറപ്പിച്ചതും. അന്നും ഇന്നും നമ്മുടെ കർഷകരുടെ ഇഷ്ടവിളയാണ് കുരുമുളക്. കാലാവസ്ഥാ വ്യതിയാനം മറ്റേത് വിളകളെയും പോലെ കുരുമുളകിനെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ പരിപാലന മുറകളിലൂടെ കുരുമുളക് കൃഷി നമുക്ക് ലാഭകരമാക്കാം. കുരുമുളക് കൃഷിയെക്കുറിച്ച് കൃഷി ഓഫീസർ ശ്രീമതി രജീന എ സംസാരിക്കുന്നു.
2: മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും കർഷകർ തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്തു കൊണ്ടുവരുന്ന കുരുമുളകിനെ കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകൾ ആണ് കുരുമുളകിന്റെ ജന്മസ്ഥലം. കറുത്ത പൊന്ന്, സുഗന്ധവ്യഞ്ജനത്തിന്റെ രാജാവ് എന്നിങ്ങനെയുള്ള കുരുമുളകിന്റെ പേരുകൾ ലോകത്ത് കുരുമുളകിന്റെ സ്വീകാര്യതയാണ് കാണിക്കുന്നത്. പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടി ആയതിനാൽ താങ്ങുകാലുകൾ കൂടി കുരുമുളക് കൃഷിയോടൊപ്പം പരിപാലിക്കേണ്ടതായി വരുന്നു. ഇടമുട്ടുകളോട് കൂടിയ ശാഖകളുള്ള മിനുസമേറിയ തണ്ടാണ് കുരുമുളകിന് ഉള്ളത്. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന തണ്ടുകൾ ഇവയുടെ ചെറുവേരുകൾ താങ്ങ് ചെടിയിൽ പിടിക്കാൻ ഉപയോഗിക്കുന്നു. കടക്കൽ നിന്ന് വളരുന്ന ഓരോ മുട്ടിലും വേരുകളുള്ള തണ്ടുകൾ, കൂടാതെ പാർശ്വത്തിലേക്ക് വളരുന്ന കുരുമുളക് തിരികൾ ഉണ്ടാകുന്ന തണ്ടുകൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള തണ്ടുകൾ കാണപ്പെടുന്ന ഒരു വള്ളിച്ചെടി കൂടിയാണിത്. കടക്കൽ നിന്ന് വളരുന്നത് പ്രജനനത്തിന് വേണ്ടിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പാർശ്വശിഖരങ്ങൾ, അതായത് നമ്മുടെ കുരുമുളക് തിരികൾ ഉണ്ടാകുന്ന ശിഖരങ്ങൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. ധാരാളം മഴയും ചൂടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശമാണ് കുരുമുളകിന്റെ

വളർച്ചയ്ക്ക് ആവശ്യം. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വര പ്രദേശങ്ങളിലാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായത്. സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിൽ 10 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ഇടയിൽ ചൂട് താങ്ങാനുള്ള ശേഷിയാണ് ഈ വിളയ്ക്കുള്ളത്. 4.5 മുതൽ 6.5 PH ഉള്ള ഏത് മണ്ണിലും വളരുമെങ്കിലും ചെമ്മണ്ണാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇതിന്റെ പോഷക ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. മാംഗനീസിന്റെ വളരെ ഉയർന്ന ഒരു ഉറവിടം കൂടിയാണ് കുരുമുളക്. കൂടാതെ അയൺ, വൈറ്റമിൻ കെ, ഭക്ഷ്യനാരുകളുടെയും മറ്റും വളരെ വലിയൊരു ഉറവിടം കൂടെയാണ്. കൂടാതെ ദഹനത്തെ ഇത് ത്വരിതപ്പെടുത്തുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് കുരുമുളക് കഴിക്കുന്നത് വഴി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൂടാതെ ഇതിന് ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഇവ സഹായിക്കുന്നു. കൂടാതെ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന എസൻഷ്യൽ ഓയിൽ പേശിവേദന, പനി എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ഇനി നമുക്ക് കുരുമുളകിന്റെ ഇനങ്ങളെ കുറിച്ച് പറയാം. പന്നിയൂർ വെറൈറ്റികളെല്ലാം തന്നെ പെപ്പർ റിസർച്ച് സ്റ്റേഷൻ പന്നിയൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും കർഷകർക്കായി ഉണ്ടാക്കിയ ഇനങ്ങളാണ്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് IISR കോഴിക്കോട് നിന്ന് ഇറക്കിയ ഗിരിമുണ്ട, IISR ശക്തി, തേവം, മലബാർ എക്സൽ, പഞ്ചമി, പൗർണമി, ശ്രീകര, ശുഭകര, കൂടാതെ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ നിന്നും വികസിപ്പിച്ചെടുത്ത വിജയ് എന്നിവയെല്ലാം പരിഷ്കരിച്ച ഇനങ്ങളാണ്. നാടൻ ഇനങ്ങളായ അരക്കുളം മുണ്ട, പാലംകൊട്ട, കല്ലുവള്ളി, കരിമുണ്ട, കൊട്ടനാടൻ, കുതിരവള്ളി, നീലമുണ്ടി എന്നിവയും കർഷകരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ചില പ്രാദേശിക ഇനങ്ങളാണ്. അതുപോലെ തന്നെയാണ് കരിമുണ്ടയും കൊട്ടനാടനും. ഇത് 5 കിലോ മുതൽ നമ്മുടെ ഒരു വള്ളിയിൽ നിന്നും നമുക്ക് ഉൽപാദനം നൽകുന്നു. ഗിരിമുണ്ട ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് വ്യാപകമായി വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. അതേപോലെ IISR ശക്തി, IISR തേവം എന്നിവ കുരുമുളകിന്റെ ഏറ്റവും അപകടകാരിയായ രോഗമായ ദ്രുതവാട്ടം, അതായത് ഫൈറ്റോഫ്തോറ ഡിസീസ് ആണ്, ക്വിക്വിൽറ്റ് എന്ന് പറയും, അതിന്റെ റെസിസ്റ്റന്റ് വെറൈറ്റിയാണ്. അതിനെ അതിജീവിച്ച് ഉൽപാദനം നൽകുവാൻ പറ്റിയ ഇനങ്ങളാണ് IISR ശക്തിയും തേവവും. ഇതിൽ ഒളിയോറസിൻ കൂടുതലുള്ള ഒരു വെറൈറ്റി കൂടിയാണ് IISR ശക്തി. ഏറ്റവും കൂടുതൽ ഈൽഡ് നൽകിക്കൊണ്ടിരിക്കുന്നത് പഞ്ചമിയാണ്. ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും ഇത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഇനം കൂടിയാണ്. ഒളിയോറസിൻ കണ്ടന്റും ആവറേജ് ആയിട്ട് ഉണ്ട്. പിന്നെ കൂടാതെ പന്നിയൂർ 1 എന്ന് പറയുന്നത് കുരുമുളകിന്റെ ആദ്യത്തെ സങ്കര ഇനമാണ്. ഇത് പക്ഷേ തണലിൽ വളർത്താൻ അനുയോജ്യമല്ലാത്ത ഒരു ഇനമാണ്. കൂടാതെ വെള്ള കുരുമുളക്, അതായത് വൈറ്റ് പെപ്പർ ഉണ്ടാക്കാൻ വളരെ അനുയോജ്യമായ ഒരു ഇനമാണ് പന്നിയൂർ 1. പന്നിയൂർ 2 എന്ന് പറയുന്നത് ഓപ്പൺ പോളിനേഷൻ വഴി ബാലംകൊട്ടയിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ഇനമാണ്. ഇടവിളയായി വളർത്താൻ അനുയോജ്യമായ ഒരു വെറൈറ്റിയാണ് പന്നിയൂർ 2. ഉദരംകൊട്ടയുടെയും ചെറിയ കനയക്കടന്റെയും ക്രോസ് ആണ് പന്നിയൂർ 3. അതേപോലെ കുതിരവാലി എന്നതിൽ നിന്നും ഉണ്ടാക്കിയ ഓപ്പൺ പോളിനേഷൻ വഴി ഉണ്ടാക്കിയതാണ് പന്നിയൂർ 4. പെരുങ്കൊടിയിൽ നിന്നുണ്ടാക്കിയത് പന്നിയൂർ 5. കരിമുണ്ടയിൽ നിന്നും പന്നിയൂർ 6. ഇവയെല്ലാം തന്നെ വളരെ നല്ല ഇനം ഉൽപാദന ശേഷിയുള്ള പന്നിയൂർ വെറൈറ്റികളാണ്. കൂടാതെ റൂട്ട് നോട്ട് നിമറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പൗർണമി, അതിൽ ഒളിയോറസിൻ കണ്ടന്റും കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ തന്നെയാണ് വരൾച്ചയെയും ദ്രുതവാട്ടത്തെയും അതിജീവിച്ച് ഉൽപാദനശേഷി നൽകുന്ന പന്നിയൂർ 8. ഇനി നമുക്ക് വളപ്രയോഗത്തെ കുറിച്ച് പറയാം. ഏകദേശം 1 വർഷം പ്രായമായ വള്ളികൾക്കായിട്ട് സാധാരണ പാക്കേജ് പ്രകാരം റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് 17:17:50 NPK ആണ്. അതായത് 37 ഗ്രാം യൂറിയ, 94 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 83 ഗ്രാം MOP എന്ന തോതിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. ഇത് നമുക്ക് 2 തവണകളായി, അതായത് മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന 2 തവണകളായിട്ട് 18:47:41 ഗ്രാം പെർ പ്ലാന്റ് ഒരു വള്ളിക്ക് എന്ന നിലയിൽ നമുക്ക് നൽകാവുന്നതാണ്. കൂടാതെ 500 ഗ്രാം കുമ്മായവും 10 കിലോ ജൈവവളവും നമ്മൾ കൊടുക്കേണ്ടതാണ്. 2 വർഷം പ്രായമായതാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 34:34:100 ഗ്രാം എന്നാണ്. അതായത് 74 ഗ്രാം യൂറിയ, 189 ഗ്രാം
റോക്ക് ഫോസ്ഫേറ്റ്,

0: 167 ഗ്രാം പൊട്ടാഷ് എന്ന നിലയിലാണ് നമ്മൾ ഓരോ വള്ളിക്കും രണ്ട് തവണകളായിട്ട് രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സാധാരണ 3 വർഷത്തിനുമേൽ പ്രായമായ വള്ളികളിൽ ജനറൽ റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കുന്നത് 50:50:150 ഗ്രാം ആണ്. അതായത് 150 ഗ്രാം യൂറിയ, 278 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 250 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന തോതിൽ ഓരോ വള്ളിക്കും നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ടതായി വരും. കോഴിക്കോട് വെറൈറ്റികൾ, അതായത് കോഴിക്കോട് ISRൽ നിന്നും റിലീസ് ചെയ്ത ഇനങ്ങൾക്ക് 140:55:275 ഗ്രാം NPK എന്ന തോതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 304 ഗ്രാം യൂറിയ, 305 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 459 ഗ്രാം പൊട്ടാഷ് എന്ന തോതിലാണ് വളപ്രയോഗം നടത്തേണ്ടത്. പന്നിയൂർ ഇനങ്ങൾക്ക് 50:50:200 ഗ്രാം, അതായത് 150 ഗ്രാം യൂറിയ, 278 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 334 ഗ്രാം പൊട്ടാഷ്, ഇത് രണ്ട് തവണകളായി സ്പിഡ് ഡോസസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നടീൽ പ്രവർത്തനങ്ങളാണ്. സാധാരണ മൂത്ത വള്ളികളാണ് നമ്മൾ കുരുമുളകിന്റെ പ്രൊപ്പഗേഷൻ, അതായത് പ്രജനനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 5 മുതൽ 12 വർഷം വരെ മൂപ്പെത്തിയ കുരുമുളക് ചെടിയിൽ നിന്ന് വേണം നമ്മൾ വള്ളികൾ തെരഞ്ഞെടുക്കേണ്ടത്. ഒക്ടോബർ നവംബർ കാലഘട്ടത്തിൽ മാതൃസസ്യത്തിനെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഊർജ്ജസ്വലമായ വളർച്ചയും ഉൽപാദനക്ഷമതയും നീളമുള്ള തിരികളും ഇടതൂർന്ന മണികളും രോഗപ്രതിരോധ ശേഷിയും മാതൃസസ്യത്തിന് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള മാതൃസസ്യത്തിൽ നിന്നും മൂത്ത 2 ഇടമുട്ടുകൾ ചേർന്ന തണ്ടാണ് നമ്മൾ നടീൽ വസ്തുക്കളായി തിരഞ്ഞെടുക്കുന്നത്. കടക്കൽ നിന്നും പടരുന്ന വള്ളികൾ മണ്ണിൽ മുട്ടാതെ ചുറ്റി വളർത്തി ഏകദേശം ഫെബ്രുവരി മാർച്ച് ആകുന്നതോടുകൂടി തായ് സസ്യത്തിൽ നിന്നും, അതായത് മാതൃസസ്യത്തിൽ നിന്നും വേർപെടുത്തണം. വള്ളിയുടെ മധ്യത്തിലെ 1/3 ഭാഗം, അതായത് കിളുന്തും നല്ല ഉറപ്പുള്ളതുമായ വള്ളികൾ ഒഴിവാക്കണം. 2 മുതൽ 3 മുട്ടുകൾ ഉള്ള വള്ളികൾ മുറിച്ചെടുക്കാം. ഇവ പോളിത്തീൻ ബാഗുകളിൽ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് ഇലകൾ നുള്ളി മാറ്റി നടാവുന്നതാണ്. വള്ളികൾ പടർത്താനുള്ള താങ്ങുമരങ്ങൾ മൺസൂൺ ആരംഭത്തോടുകൂടി തയ്യാറാക്കണം. മുരുക്ക്, കരയം, സുബാബുൾ എന്നിവ കുരുമുളക് വളർത്താൻ അനുയോജ്യമായ താങ്ങുമരങ്ങളാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ ഡാഡപ്പ്, സുബാബുൾ, സിൽവർ ഓക്ക് എന്നിവ 2-3 വർഷം മുമ്പ് തന്നെ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. താങ്ങുമരത്തിന്റെ വടക്കുഭാഗത്തായി 2 അടി വിട്ട് 50 സെന്റിമീറ്റർ വലുപ്പത്തിൽ കുഴികളെടുത്ത് വേര് പിടിപ്പിച്ച 2 തൈകൾ ഇതിൽ നടാവുന്നതാണ്. ജൂൺ ജൂലൈ മാസങ്ങൾ, അതായത് ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല സമയത്താണ് കൂടുതലായിട്ടും തൈകൾ വച്ചുപിടിപ്പിക്കുന്നത്. തൈകളുടെ പ്രജനനത്തിൽ അതിവേഗ വർധന പ്രജനനം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമുക്ക് വേറൊരു പ്രത്യേക രീതിയാണ്. ഇത് 45 സെന്റിമീറ്റർ ആഴവും 30 സെന്റിമീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള ചാലുകൾ കീറി ആ ചാലുകളിൽ 1:1:1 എന്ന തോതിൽ വേര് പിടിപ്പിക്കാനുള്ള പോട്ടിംഗ് മിക്സ്ചറുകൾ നിറച്ച് 8 മുതൽ 10 മീറ്റർ നീളത്തിൽ 1.5 മീറ്റർ വ്യാസത്തിൽ ഉള്ള മുളയോ PVC പൈപ്പുകളോ മുറിച്ചെടുത്ത് 30 സെന്റിമീറ്റർ അകലത്തിൽ 45 ഡിഗ്രി ചരിച്ച് താങ്ങായി വെച്ചു കൊടുക്കണം. ഇവയിൽ ചകിരിച്ചോറും ഫാംയാർഡ് മാനുവറും, അതായത് ചാണകപ്പൊടിയും അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിൽ നിറയ്ക്കേണ്ടതാണ്. ചാലുകളിൽ നട്ടുവളർത്തിയ കുരുമുളക് വള്ളികൾ വളരുന്നതനുസരിച്ച് വാഴനാരുപയോഗിച്ച് അവയുടെ മുട്ടുകൾ വേര് പിടിപ്പിക്കുന്ന മിശ്രിതത്തിൽ തൊട്ടിരിക്കുന്ന നിലയിൽ കെട്ടിവെക്കേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ വള്ളികളിൽ നിന്നും 40 ചെടികൾ വരെ, അതായത് പോട്ടിംഗ് ബാഗുകളിലേക്ക് മാറ്റി നടുമ്പോൾ നമുക്ക് 40 വള്ളികളടക്കം ഒന്നിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അതിവേഗ വർധന പ്രജനനം എന്ന് പറയുന്നത്. കൂടാതെ ഇതിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുവാനായി 1 കിലോ യൂറിയ, 75 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 1/2 കിലോ പൊട്ടാഷ്, 1/4 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയ മിശ്രിതം 250 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് 250 ml ഒരു തണ്ടിന് എന്ന തോതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മാസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആരോഗ്യത്തോടു കൂടിയുള്ള വള്ളികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് പറ്റും. അടുത്തതായി കുറ്റിക്കുരുമുളക്. നമ്മളെല്ലാവരും വളരെയധികം കേട്ടിരിക്കുന്ന ഒരു പദമാണ് കുറ്റിക്കുരുമുളക്, അതായത് ബുഷ് പെപ്പർ. 2 മുതൽ 4 മുട്ടുകളുള്ള വശങ്ങളിലേക്ക് വളരുന്ന ഒരുവിധം മൂത്ത വള്ളികൾ മാതൃവള്ളിയിൽ നിന്ന് അല്പം നിർത്തി മുറിച്ചെടുക്കുക. മെയ് ജൂൺ മാസങ്ങളിൽ തവാരണങ്ങളിൽ വേര് പിടിപ്പിച്ചെടുക്കണം. വേര് പിടിപ്പിച്ച വള്ളികൾ പിന്നീട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. മാറ്റി നട്ട ഉടനെ ഭാഗികമായി തണലിൽ വളർത്തണം. ഇത് 2 വർഷം കൂടുമ്പോൾ നമുക്ക് ഈ ചട്ടി മാറ്റിക്കൊടുക്കാവുന്നതാണ്. ഇനി മറ്റു പ്രത്യേകതകളാണ് പറയുന്നത്. നമുക്കറിയാം, കുരുമുളക് ഒരു താങ്ങ് മരത്തിലാണ് പടർന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്രിമ തണൽ നൽകി ചെറുതൈകളെ വേനൽക്കാലത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതായി വരും. കടുത്ത ചൂടിൽ നിന്നും ഇതിന് നിർബന്ധമായും സംരക്ഷണം നൽകേണ്ടതാണ്. 2 മുതൽ 3 പ്രാവശ്യമെങ്കിലും കള നിയന്ത്രണം അത്യാവശ്യമാണ്. കള നിയന്ത്രണം നടത്തുമ്പോൾ ഒരു കാരണവശാലും വള്ളികളോട് തൊട്ട് ചേർന്ന് കൈക്കോട്ട്, അതായത് നമ്മുടെ പണിയായുധങ്ങൾ ഉപയോഗിക്കാവുന്നതല്ല. വർഷത്തിൽ 2 തവണ തണൽ മരങ്ങളുടെ തൂപ്പിറക്കേണ്ടതാണ്. അത് കഴിയുന്നതും മൺസൂണിന് മുൻപും മൺസൂണിന് ശേഷവും ചെയ്താൽ വളരെ നല്ലത്. ഒക്ടോബർ മാർച്ച് കാലഘട്ടങ്ങളിൽ ജലസേചനം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഉൽപാദനക്ഷമത വളരെയധികം കുറയുന്നതായി കണ്ടിട്ടുണ്ട്. ഇനി വിളവെടുപ്പ് പറയാം. തിരിയിട്ട് 7-8 മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഏകദേശം 1-2 ബെറികൾ മഞ്ഞ കളറാകുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. ഇനി കുരുമുളകിന്റെ രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ധ്രുതവാട്ടം. എല്ലാ പ്രായത്തിലുമുള്ള കുരുമുളക് വള്ളികളെയും ഈ രോഗം ബാധിക്കുന്നു. ധ്രുതവാട്ടം ബാധിച്ച ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നു. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുന്നതോടെയാണ് ഈ രോഗബാധ പൊട്ടിപ്പുറപ്പെടുക. രോഗകാരിയായ കുമിൾ 3 തരത്തിലാണ് രോഗബാധ ഉണ്ടാക്കുന്നത്. ഇലകളിൽ ഉണ്ടാക്കുന്നു, കടഭാഗത്തുണ്ടാക്കുന്നു, വേരുകളിലും രോഗബാധ ഉണ്ടാകുന്നു. വെള്ളത്തിൽ കുതിർന്ന പോലുള്ള ചെറിയ പാടുകൾ ഇലകളിൽ ആദ്യമായി കണ്ടുവരുന്നു. ഇവ വളരെ പെട്ടെന്ന് ചാര നിറത്തിലുള്ള പുള്ളികളായി ഇലപ്പരപ്പ് മുഴുവനും വ്യാപിച്ച് ഇലകൾ ഇരുണ്ട് തവിട്ട് നിറമായി മാറുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചെറിയ ഇലകളിൽ രോഗബാധ ഇല മുഴുവനായും കരിഞ്ഞുണങ്ങാൻ ഇടവരുത്തുന്നു. വളർച്ചയെത്തിയ ഇലകളിൽ ഉൾഭാഗം കൂടുതൽ കറുത്ത് അരികുകൾ നരച്ച നിറത്തോട് കാണപ്പെടുന്നു. രോഗം കൂടുന്നതനുസരിച്ച് വ്യത്യസ്ത അളവുകളിൽ ഇലകൊഴിച്ചിൽ ഉണ്ടാകുന്നു. കുരുമുളകിന്റെ വള്ളികളിൽ എവിടെ വേണമെങ്കിലും ഈ കുമിൾ ബാധ ഉണ്ടാകാവുന്നതാണ്. വള്ളികളിലാണ് രോഗബാധ കണ്ടു തുടങ്ങുന്നതെങ്കിൽ ആ ഭാഗത്തു നിന്നും മുകളിലേക്കും താഴേക്കും വള്ളികൾ ഉണങ്ങാൻ തുടങ്ങുന്നു. പാർശ്വവള്ളികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വള്ളികൾ പൊട്ടിപ്പോകുന്നു. വള്ളികളുടെ കടക്കലാണ് രോഗബാധ കാണുന്നതെങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടി പൂർണമായും നശിച്ചു പോകുന്നു. കുരുമുളക് മണികൾ ചുരുങ്ങി തിരികൾ ധാരാളമായി കൊഴിയുന്നു. നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് പറയാം. ധ്രുതവാട്ടം ബാധിച്ച ചെടികളെ വേരോടെ പിഴുതെടുത്ത് കത്തിച്ചു കളയണം. രോഗവിമുക്തമായ നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ കുരുമുളക് തോട്ടത്തിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തുകയും വേണം. മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താങ്ങ് ചെടികളുടെ ശാഖകൾ വെട്ടിയൊതുക്കി ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭ്യമാക്കി ആർദ്രത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചെന്തലകൾ തണ്ടിനോട് ചേർത്ത് കെട്ടിവെക്കുക. കൂടാതെ രോഗവ്യാപനം തടയുന്നതിനായി പയർവർഗ വിളകളുടെ ഒരു ആവരണം കുരുമുളക് തോട്ടത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. ചപ്പും ചവറും ഉപയോഗിച്ച് പുതയിടുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു. കടയോട് ചേർന്ന് വെള്ളം നിൽക്കുന്നത് കുരുമുളക് ചെടിയുടെ കടക്കൽ രോഗബാധയ്ക്ക് കാരണമാകും. ആയതിനാൽ മഴക്കാലത്ത് കട കിളയ്ക്കുന്നത് പരമാവധി ഒഴിവാക്കണം. 100 ഗ്രാം കുമ്മായം, 250 ഗ്രാം വേപ്പും പിണ്ണാക്ക് ചെടി 1 വർഷത്തിൽ എന്ന അളവിൽ മൺസൂണിന് മുൻപായി ചേർത്ത് കൊടുക്കുക. ജൈവവളവും രാസവളവും സമീകൃതമായി ഉപയോഗിക്കുക. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ മൺസൂണിന് മുൻപായും മഴക്കാലത്തിന് ശേഷവും തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പൊതു നിയന്ത്രണ മാർഗം എന്ന നിലയ്ക്ക് എല്ലാ വള്ളിയിലും 50 സെന്റിമീറ്റർ വ്യാസത്തിൽ മണ്ണിലും ഇലകളിലും കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഒഴിക്കുകയും തളിക്കുകയും ചെയ്യാം. വള്ളിയുടെ കടക്കൽ 50 സെന്റിമീറ്റർ ഉയരത്തിലോളം ബോഡോ കുഴമ്പ് തേക്കുന്നതും നിയന്ത്രണ മാർഗമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രോഗബാധയുടെ തുടക്കത്തിൽ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് 40 EC, അതായത് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നതും ഒരു പരിധിവരെ നമുക്ക് രോഗം തടയുന്നതിനായി സഹായിക്കും. അടുത്ത രോഗമാണ് പൊള്ളു രോഗം. ഇലകളിലും തണ്ടുകളിലും തിരികളിലും വട്ടത്തിലുള്ള വരകൾ കാണപ്പെടുന്നു. രോഗം പടർന്ന് ശാഖയാകെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇലക്കവിളിലാണ് രോഗബാധയെങ്കിൽ അതിൽ നിന്നും വിരിയുന്ന തിരികൾ കുമിൾബാധ ഉണ്ടായി കൊഴിഞ്ഞുപോകുന്നു. കുരുമുളക് മണികൾ തവിട്ട് നിറമായി മാറുകയും അവ പൊള്ളയായി പോവുകയും ചെയ്യുന്നു. രോഗം ബാധിച്ചാൽ തിരികൾ ധാരാളമായി കൊഴിഞ്ഞു പോകാനും കാരണമാകുന്നു. കൊഴിഞ്ഞു പോകുന്ന ഇലകളും തിരികളുമെല്ലാം നീക്കം ചെയ്യുക. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പൂക്കുന്നതിന് മുൻപായി തന്നെ മണികൾ രൂപപ്പെടുന്ന സമയത്തും തളിച്ചു കൊടുക്കുക. രൂക്ഷമായ രോഗബാധ കാണുന്ന തോട്ടങ്ങളിൽ കാർബൺഡാസിം 1 ഗ്രാം, കാർബൺഡാസിം 50 WP ആണ്, 50 WP 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ, അല്ലെങ്കിൽ പ്രോപ്പിക്കോണസോൾ 25 EC 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. മറ്റൊരു രോഗമാണ് മൊസൈക്ക്. ഇലകളിൽ കാണുന്ന വിളർച്ചയും മഞ്ഞ നിറത്തിലുള്ള പുള്ളികളുമാണ് ഇവയുടെ ആദ്യ ലക്ഷണം. ഇല ഞരമ്പുകളിൽ കാണുന്ന വിളർച്ചയെ തുടർന്നുണ്ടായി ഇലകൾ ചുരുളുന്നു. തുടർന്ന് ഇല വളർച്ച മുരടിച്ച് ചുക്കി ചുളിഞ്ഞു പോവുകയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചില കുരുമുളക് ഇനങ്ങളിൽ ഇല ഞരമ്പുകളിൽ കട്ടി കൂടുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. രോഗം ബാധിച്ച കുരുമുളക് വള്ളിയുടെ വളർച്ചയും ഊർജസ്വലതയും വിളവും ഈ മൊസൈക്ക് രോഗം വഴി കുറയുന്നു. ചെടിയിൽ ഉൽപാദനം അങ്ങനെ നിലച്ചു പോവുകയും എന്നാൽ ചെടി നശിക്കാതെ കുറെ കാലം കൂടി നിലനിൽക്കുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ പിഴുതെടുത്ത് നശിപ്പിക്കണം. നടീലിനു വേണ്ടി രോഗബാധിതമായ തോട്ടങ്ങളിൽ നിന്ന് തൈകളെടുക്കാൻ പാടുള്ളതല്ല. മൊസൈക്ക് രോഗം പരത്തുന്ന മീലി മുട്ടകളെ നിയന്ത്രിക്കുന്നതിനായി ഡൈമെത്തവേറ്റ് 30 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുകയും വേണം. കീടങ്ങളെ കുറിച്ച് പറയാം. പൊള്ളുവണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ: വളർച്ചയെത്തിയ വണ്ടുകൾ ഇളം പ്രായത്തിലുള്ള ഇലകൾ തിന്ന് അവയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. പുഴുക്കളാണെങ്കിൽ വിരിഞ്ഞു വരുന്ന തിരികളും മണികളും തിന്നുന്നു. തണ്ടുകളിൽ തിന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു. അതുവഴി കറുത്ത് ഒടിഞ്ഞു തൂങ്ങി അവ ചീഞ്ഞു പോകുന്നു. കുരുമുളക് മണികൾ ഉള്ളു പൊള്ളയാവുകയും കറുത്ത നിറമാവുകയും കൈകൊണ്ട് അമർത്തിയാൽ പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായി കാണുന്നത്. തണലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ രൂക്ഷമായി കണ്ടുവരുന്നു. പുഴുക്കൾ വിളറിയ മഞ്ഞ നിറമുള്ളവയാണ്. വളർച്ചയെത്തിയ പ്രാണി ഗോളാകൃതിയിൽ കറുത്ത നിറത്തിൽ നീളമുള്ള കൊമ്പുള്ളവയുമാണ്. ഇവയുടെ നിയന്ത്രണ മാർഗങ്ങൾ: തോട്ടത്തിൽ തണൽ ക്രമീകരിക്കുകയും തിരിയിടുന്ന സമയത്തും കായകൾ പിടിക്കുന്ന സമയത്തും മണികൾ പാകമാകുന്ന സമയത്തും 3 ഘട്ടങ്ങളിലായി വേപ്പെണ്ണ ഇമൽഷൻ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കടുത്ത രോഗബാധയാണെങ്കിൽ തിരിയെടുത്ത സമയങ്ങൾ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ മണികൾ രൂപപ്പെടുന്ന സമയത്ത്, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ക്യുനാൽഫോസ് 25 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. തണ്ടുതുരപ്പനാണ് അടുത്ത ഒരു കീടം. ലക്ഷണങ്ങളെന്ന് പറയുന്നത്, പുഴുക്കള് ഇളം കൂമ്പുകൾ തുരക്കുന്നു. അതുപ്രകാരം കൂമ്പുകൾ കറുത്ത നിറമാവുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. കൂമ്പുകൾ പുഴുക്കൾ ആക്രമിക്കുന്നതോടുകൂടി കുരുമുളക് വള്ളിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. പ്രായമെത്താത്ത കുരുമുളക് തോട്ടങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായി കണ്ടുവരുന്നത്. ജൂലൈ നവംബർ മാസങ്ങളിലാണ് ഇവയുടെ ആക്രമണം രൂക്ഷമായി കാണപ്പെടുന്നത്. നിയന്ത്രണ മാർഗങ്ങൾ: കീടബാധയേറ്റ സസ്യഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി ഇമൽഷൻ മിശ്രിതം ഉപയോഗിക്കാം. കൂടാതെ ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അതൊരു ജൈവ കീടനാശിനിയാണ്, ഇവ തളിക്കുന്നതും കീടബാധ തടുത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നു. രൂക്ഷമായ ആക്രമണം കാണുകയാണെങ്കിൽ ഡൈമെത്തവേറ്റ് 30 EC 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ, ക്യുനാൽഫോസ് 25 EC 1.5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇലപ്പേനുകൾ, ഇലകളുടെ അരിക് അകത്തേക്ക് ചുരുണ്ട് വികൃതമാകുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. രൂക്ഷമായ കീടബാധയിൽ മുഴുവൻ കുരുമുളക് വള്ളികളുടെയും വളർച്ച മുരടിക്കുകയും അത് ഉൽപാദനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. ഉയരമുള്ള പ്രദേശങ്ങളിൽ കീടാക്രമണം രൂക്ഷമായി കാണപ്പെടുന്നു. അധികം പ്രായമെത്താത്ത കുരുമുളക് തോട്ടങ്ങളിൽ കീടബാധ കൂടുതലായി കാണപ്പെടുന്നു. വേപ്പെണ്ണ ഇമൽഷൻ മിശ്രിതവും കൂടാതെ ഡൈമെത്തവേറ്റ് 30 EC 1.5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും തളിച്ചു കൊടുക്കുന്നത് ഈ കീടത്തെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു. കുരുമുളക് പല തരത്തിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. കറുത്ത കുരുമുളകായും വെളുത്ത കുരുമുളകായും കുരുമുളക് ഓയിലായും കുരുമുളക് ഒളിയോ റെസിനായും ഡീഹൈഡ്രേറ്റഡ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കുരുമുളക് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. കറുത്ത കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നതിനായി മണികൾ മഞ്ഞ നിറമാകുമ്പോൾ തന്നെ വിളവെടുക്കേണ്ടതാണ്. സാധാരണ 2 വർഷം കൊണ്ട് തന്നെ കുരുമുളക് നമുക്ക് ഫലം തരുവാൻ തുടങ്ങും. 4ാം വർഷം മുതൽ ഏകദേശം 1.5 മുതൽ 2 കിലോ വരെ ഒരു വള്ളിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നു. വിളവെടുത്ത കുരുമുളക് സിമന്റ് തറയിൽ നിരത്തി വെക്കുക. ആദ്യത്തെ ദിവസം ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മെതിക്കൽ വഴി മണികൾ വേർതിരിച്ച് എടുക്കാവുന്നതാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ 3 ദിവസം കൊണ്ടും അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടും നമുക്കിത് ഉണക്കി എടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് മണികൾ ഒരുപോലെ ഉണങ്ങുന്നതിനും ഒരേ നിറം ഉണ്ടാകുന്നതിനും അങ്ങനെ അതിന്റെ ഗുണം കൂട്ടുന്നതിനും നമുക്ക് സഹായിക്കുന്നു. വെളിച്ചവും ഈർപ്പവും തട്ടാത്ത വായുസഞ്ചാരമുള്ള സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇങ്ങനെ ഉണക്കിയെടുത്ത മണികൾ നമ്മൾ സംഭരിച്ചു വെക്കേണ്ടത്. വാക്വം പാക്കിംഗ് ഒരു നല്ല സംഭരണ രീതിയാണ്. ഇനി വെളുത്ത കുരുമുളക് ഉണ്ടാക്കുവാനായി തിരിയിൽ നിന്ന് മണികൾ വേർപ്പെടുത്തി കണ്ണി ബാഗുകളിൽ നിറച്ച് ഈ ബാഗുകൾ ഒഴുക്കു കുറഞ്ഞ വെള്ളത്തിൽ 1 ആഴ്ചയോളം താഴ്ത്തി വെക്കുന്നു. ഇങ്ങനെ താഴ്ത്തി വെച്ച മണികളിൽ നിന്നും തൊലി നീക്കം ചെയ്ത് അവ വെയിലത്ത് ഉണക്കി തരം തിരിച്ച് ബാഗുകളിലാക്കിയാണ് നമ്മൾ വെളുത്ത കുരുമുളക് പൊടി ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്നത്. ഏകദേശം 100 കിലോ പഴുത്ത മണികളിൽ നിന്നും 25 കിലോയോളം വെളുത്ത കുരുമുളക് മണികൾ നമുക്ക് ലഭിക്കുന്നു. CFTRI ഒരു പ്രത്യേക തരം രീതി കണ്ടുപിടിച്ചിട്ടുണ്ട്. പാകമായതും പക്ഷേ എന്നാൽ പഴുക്കാത്തതുമായ തിരികളാണ് നമ്മൾ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി വിളവെടുക്കേണ്ടത്. 10 മുതൽ 15 മിനിറ്റ് വരെ തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച് തൊലി മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്ത് കഴുകി ഉണക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്ത കുരുമുളക് പൊടിക്ക് ഇളം തവിട്ട് നിറമായിരിക്കും. പക്ഷേ മറ്റ് തരത്തിൽ ഉണ്ടാക്കുന്ന വെള്ള കുരുമുളകിനേക്കാൾ അസുഖകരമായ യാതൊരു മണവും ഇതിനുണ്ടാകില്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ അടുത്ത ഒരു തരമാണ് നിർജലീകരിച്ച കുരുമുളക്, ഡീഹൈഡ്രേറ്റഡ് പെപ്പർ എന്നാണ് പറയുന്നത്. പാകമായതും പഴുക്കാത്തതുമായ കുരുമുളക് തിരികളാണ് വിളവെടുക്കുന്നത്. ഇവ ഒരു നിയന്ത്രിത സാഹചര്യത്തിൽ ചൂടാക്കി പരമാവധി പച്ച നിറം നിലനിർത്തുന്നു. ഇങ്ങനെ ഉണക്കിയ കുരുമുളക് ഏകദേശം നമുക്ക് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നു. ഇവ പിന്നീട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ച കുരുമുളകായി അതിന്റെ നിറം ഒന്നും നഷ്ടപ്പെടാതെ ലഭിക്കുന്നു. കൂടാതെ ബ്രൈൻ സൊല്യൂഷനിൽ സൂക്ഷിച്ച കുരുമുളക്, അതായത് 20% ഉപ്പ് വെള്ളം, ബ്രൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സോൾട്ട് സൊല്യൂഷനാണ്, അതിലിട്ട് വെച്ച കുരുമുളക് വളരെ കാലം നമുക്ക് അതിന്റെ ഗുണവും നിറവും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഫ്രോസൺ പെപ്പർ, അതുപോലെ ഇവയെല്ലാം വാക്വം പാക്കിംഗ് ചെയ്യേണ്ടതാണ്. പിന്നെ കുരുമുളകിൽ നിന്നും നമ്മൾ പെപ്പർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൂടാതെ പെപ്പർ ഒലിയോ റെസിൻ ഒരു കൊഴുത്ത ദ്രാവകമാണ്. ഇവയും ഓർഗാനിക് സോൾവെന്റ് ഉപയോഗിച്ച് കുരുമുളകിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. എല്ലാം തന്നെ മാർക്കറ്റിൽ വളരെയധികം വില നൽകുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.
1: കുരുമുളക് കൃഷി അറിയേണ്ടതെല്ലാം. കൃഷി ഓഫീസർ ശ്രീമതി രജീന എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

കർഷകരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി വിദഗ്ധരുടെ സഹായം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കിസാൻ ഹെൽപ്പ് ലൈൻ സേവനം ഇപ്പോൾ കേരളത്തിലും പ്രവർത്തിക്കും.

പത്രം ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ തന്നെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ

0: സഹായകരമാകും. സേവനം ലഭ്യമാക്കുന്നതിനായി കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറായ 1800 1800 1551 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാണ്. ഫോൺ മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ SMS വഴിയും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ സെന്റർ വഴി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കർഷകരുടെ പുരോഗതിക്കായി കൂടുതൽ ശാസ്ത്രീയവും ഫലപ്രദവുമായ കൃഷിരീതികൾക്ക് പിന്തുണയുമായി കിസാൻ ഹെൽപ്പ് ലൈൻ.
1: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

ആകാശവാണി കണ്ണൂർ 2026 മെയ് 22 തീയതിയിലെ കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂര് 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂര് 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂര് 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂര് 4,500 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,600 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 20,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 9,000 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട് 10,000 രൂപ. കൊട്ടപ്പാക്ക ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 53,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂര് 5,200 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട് 5,300 രൂപ, കാസർഗോഡ് 5,800 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂര് 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂര് 595 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് 7:35 9:30 11 ചലച്ചിത്ര ഗാനങ്ങൾ. 8 സാഹിത്യരംഗം. കല്ലുവെച്ച മോതിരം, കൂക്കാനം റഹ്മാന്റെ ചെറുകഥ, ശീലജ തിരൂരിന്റെ കവിതകൾ, മാ ഫലേഷു കഥാചന, ശ്രീകുമാരി ശങ്കരനെല്ലൂരിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 നാടകം.

നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച വെറുമൊരു ആത്മഗതം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഉത്തരാദാസ്. നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തമാം നയ സംഭാവനയെ ബനി ഹെ ഇസ്കാ ലാഭ ഉഠാതെ ഹുയേ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഔർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്തമാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഇന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
3: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനം

0: ത്തിന് വിലക്കേർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7:35. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം മിഷൻ 90 ഡേയ്സ് പാടിയത് നജീം അർഷാദ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ജെയ്സൺ ജെ നായരുടെ ഈണം.

ശ്രേയ ജയദീപ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വിശുദ്ധ പുസ്തകം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുമേഷ് കുറ്റിക്കലിന്റെ ഈണം.

ചിത്രം മാജിക് മഷ്റൂംസ്. ഗായിക ശ്രേയ ഘോഷൽ. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം നാദിർഷാ.

ഒരു ഗാനം കൂടി കേൾക്കാം. പാടിയത് മധു ബാലകൃഷ്ണനും മഞ്ജരിയും ചേർന്ന്. ചിത്രം അപൂർവ. ഗാനരചന പൂജ രാജേഷ്, ഡോക്ടർ പാർവതി വാര്യർ. സംഗീതം വിദ്യാധരൻ.

പ്രിയ ശ്രോതാക്കളെ, അപൂർവ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
1: കാണുമ്പോൾ പരിചയക്കാരനെന്ന മട്ടിൽ ഒരു ചിരി.
2: അറിയുന്നു വിറയാർന്ന ചിറകടികൾ മറയുന്നു രാമോദ.
3: നിന്റെ ഭർത്താവിനെ പലചരക്ക് കടയിൽ കണക്കെടുത്താണ് എന്ന് പറയുന്നത് നിനക്ക് കുറിച്ചില്ലല്ലേ.
0: കൂക്കാനം റഹ്മാൻ, ശ്രീകുമാരി, ശങ്കരനെല്ലൂർ എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും ശീലജ തെരൂർ ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ആദ്യം ചെറുകഥയാണ്.
1: വൈകുന്നേരത്തെ പതിവുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി കുമ്മറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ഡൈനിങ് ടേബിളിൽ കിടന്ന മൊബൈല് ബെല്ലടിച്ചു തുടങ്ങിയത്. നോക്കുമ്പോൾ മകനാണ്. അവനോട് കുശലം പറഞ്ഞുകൊണ്ടാണ് ഉമ്മറത്തേക്കുള്ള ബാക്കി നടത്തം ഞാൻ പൂർത്തിയാക്കിയത്. അതിനിടയിൽ അവിടെ കണ്ട ഒരു കസേരയിൽ ഇരിക്കുകയും ചെയ്തു.
0: പറയാതെ അടച്ചുവച്ച വേദനകൾക്കും നിശബ്ദമായ പൊള്ളുന്ന ബന്ധങ്ങൾക്കും ശബ്ദമാകുന്ന കഥ കല്ലുവച്ച മോതിരം. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് കൂക്കാനം റഹ്മാൻ.
1: പതിവ് സംസാരങ്ങൾക്ക് ശേഷം നാളെ വിളിക്കാമെന്ന വാക്ക് നൽകി അവൻ ഫോൺ കട്ട് ചെയ്തു. രണ്ട് മക്കളിൽ മൂത്തവനാണ് അവൻ. ദുബായിലെ ഒരു കമ്പനിയിലാണ് ജോലി. രണ്ടാമത്തവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവരുടെ അച്ഛൻ നാടൻ പണികളൊക്കെയായി കഴിഞ്ഞു പോകുന്നു. വലിയ അവലാദികളും വേവലാദികളുമില്ലാത്ത സന്തുഷ്ട കുടുംബം. എങ്കിലും ഞാനും അദ്ദേഹവും ഇടയ്ക്കിടെ ചെറിയ വഴക്കുകളൊക്കെ കൂടാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില കുഞ്ഞൻ തർക്കങ്ങൾ, അവയൊക്കെ അല്പസമയത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ദൈവഹിതമെന്ന് പറയട്ടെ, നന്നായി ജീവിച്ചു പോകുന്നു. മകന്റെ ഫോൺ സംഭാഷണം അവസാനിച്ചെങ്കിലും മൊബൈൽ ഫോൺ അപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അരങ്ങുപാടുന്ന കാലമല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കുമുണ്ട് ഒരു ഫേസ്ബുക്ക് ഐ ഡി. അതിൽ കൂട്ടുകാരും കുടുംബക്കാരും അപരിചിതരും ഒക്കെ ഉണ്ട് താനും. വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ലോകകാര്യങ്ങളുമൊക്കെ അറിയാൻ ഒരുവിധം അത് സഹായിക്കാറുണ്ട്. ഇടത് കയ്യിൽ പിടിച്ച് ഒരു വിരൽ കൊണ്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഏതൊക്കെ ലോകത്തിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് തന്നെ നിശ്ചയമുണ്ടാവില്ല. നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയം പോകാൻ ഇത് നല്ലൊരു ഉപാധി തന്നെയാണ്. അങ്ങനെ വിരലുകൾ ചലിക്കുന്നതിനിടയിലാണ്

പെട്ടെന്ന് ഒരു ഫോട്ടോയിൽ കണ്ണുടക്കിയത്. പെരുവിരലിൽ നിന്ന് തലയിലേക്ക് എന്തോ ഒന്ന് ഇരച്ചു കയറിയതുപോലെ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അതെ, അത് അയാൾ തന്നെ. ആ ഫോട്ടോയ്ക്ക് മുകളിൽ ആദരാജ്ഞലികൾ നിന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുമുണ്ട്. എത്ര മുറുകെ പിടിക്കാൻ ശ്രമിച്ചിട്ടും കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് അറിയാതെ താഴെ കൂർന്നു വീണുപോയി. ആ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അകത്തുനിന്ന് മകൾ ഓടിയെത്തിയത്. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല, അറിയാതെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണുപോയതാ. അവളുടെ ചോദ്യത്തിന് എങ്ങനെയൊക്കെയോ ഞാൻ ആ മറുപടി പറഞ്ഞൊപ്പിച്ചു. അതല്ല, അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഓ, തലകറക്കം പോലെ. മറ്റൊന്നും എനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അവൾ പറഞ്ഞ അതേ ബാക്കിന്മേൽ ഞാനൊന്ന് കയറി പിടിച്ചു. അതെങ്ങനെയാ, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ? ഏത് നേരവും നടത്തം തന്നെയാണ്. പ്രഷറോ ഷുഗറോ കുറഞ്ഞു കാണും. വാ, വന്ന് കുറച്ചു നേരം കിടക്ക്, അപ്പം മാറിക്കോളൂ. സ്നേഹം കൊണ്ടുള്ള അവളുടെ ശാസന അനുസരിക്കും പോലെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുറി ലക്ഷ്യമാക്കി നടന്നു. ഭംഗിയായി വിരിച്ചു വെച്ച കിടക്കയിലേക്ക് എന്നെ കിടത്തി അവൾ ആ മുറി വിട്ട് പുറത്തേക്ക് നടന്നു. പോകുമ്പോൾ ഇപ്പോൾ വരാമെന്ന് ഒരു പ്രതീക്ഷയെ നൽകിയാണ് അവൾ ഉമ്മറത്തേക്ക് നടന്നത്. പൊട്ടിച്ചെറിയ ആ ഗ്ലാസ് ആരെയും മുറിവേൽപ്പിക്കേണ്ടെന്ന് കരുതിയാണ് തിടുക്കത്തിലുള്ള പോക്കെന്ന് എനിക്കറിയാം. പക്ഷേ മുറിഞ്ഞുപോയത് എൻ്റെ ഹൃദയമാണെന്ന് അവൾക്കറിയില്ലല്ലോ. എന്തിനെന്നറിയാതെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. എവിടെ ആയിരുന്നാലും ആരുടെ കൂടെ ആയിരുന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷേ ഇത്ര പെട്ടെന്ന്, അതും ഇങ്ങനെയൊരു പോക്ക് സ്വപ്നത്തിൽ പോലും കരുതിയതില്ല. രുക്മിണി ടീച്ചറുടെയും രാഘവ മാഷിൻ്റെയും മകൻ, ഒരേ നാട്ടുകാരൻ, സമപ്രായക്കാർ, പലയിടത്ത് വെച്ചും പല വഴികളിൽ വെച്ചും കണ്ടുമുട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ പരിചയക്കാരിൽ നിന്ന മട്ടിൽ ഒരു ചിരി. പക്ഷേ ആ ചിരികൾ തമ്മിൽ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പോയിരുന്നു. ഹൃദയങ്ങൾ തമ്മിൽ കൈമാറിയത് ഞങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. ഒരു നോട്ടത്തിലൂടെ പറയാതെ പലതും പറഞ്ഞ് ആ ഇഷ്ടങ്ങൾ ഞങ്ങൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു. ഇന്നത്തെ പോലെയല്ല അന്ന്. പ്രണയമെന്ന് പറഞ്ഞാൽ പാപം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അത്രയും അടുത്ത കൂട്ടുകാരല്ലാതെ മറ്റാരും അറിയില്ല. തമ്മിൽ കാണാനോ സംസാരിക്കാനോ വഴിയുമില്ല. ആകെയുള്ള ഒരു വഴി എഴുത്തുകളാണ്. നോട്ടുപുസ്തകത്തിൻ്റെ നടുപ്പേജ് കീറി മനസ്സിലുള്ളത് മുഴുവൻ എഴുതി ആരും കാണാതെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ വെച്ച് കൈമാറുക, അല്ലെങ്കിൽ അത്രയും അടുത്ത കൂട്ടുകാരുടെ കയ്യിൽ കൊടുത്തുവിടുക. അതായിരുന്നു അന്നത്തെ പ്രണയത്തിൻ്റെ രീതി. മറുപടികൾക്ക് ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കേണ്ടി വരും. കാരണം സാഹചര്യം ഒത്തുവരണമല്ലോ. സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ ഞങ്ങളും കൈമാറിയത് ആ കത്തുകളിലൂടെയായിരുന്നു. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നോ വഴിയരികിൽ നിന്നോ കണ്ടാൽ ചിലപ്പോൾ പരിചയഭാവം പോലും കാണിക്കില്ല. പക്ഷെ ആരും കാണാതെ കണ്ണുകൾ എന്തോ ഒരു കഥ പറയുന്നുണ്ടാകും. അന്ന് തമ്മിൽ കാണാനുണ്ടായ ഏക ആശ്രയം ലീന ടാക്കീസ് ആയിരുന്നു. ആഴ്ചയിൽ സിനിമ ഓടിക്കുന്ന നാട്ടിലെ ഏക ടാക്കീസ്. ഞായറാഴ്ച ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ടിക്കറ്റിനുള്ള പൈസ കണ്ടെത്തും. കൂട്ടുകാരോടൊപ്പം ടാക്കീസിൽ കൂടും. അതേ ലക്ഷ്യത്തോടെ അവനും കൂട്ടുകാരോടൊപ്പം അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. സിനിമ കാണലൊന്നുമായിരിക്കില്ല ലക്ഷ്യം. അത്ര നേരമെങ്കിലും തമ്മിൽ കാണാമെന്നുള്ള അടങ്ങാത്ത മോഹം. ഒരേ കുടക്കീഴിലാണെന്ന യാഥാർത്ഥ്യത്തിൽ അല്പനേരം, അത്രയേ വേണ്ടുമായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നിലെ വരിയിലോ അവർ മുന്നിലെ വരിയിലോ ആയിരിക്കും ഇരുത്തം. അതിനിടയിൽ അറിയാതെ കടന്നുപോകുന്ന പരസ്പരമുള്ള നോട്ടം, ആരും കാണാതെ പങ്കുവെക്കപ്പെടുന്ന ഒരു കുഞ്ഞു ചിരി, ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു. ഹൃദയത്തിലേറ്റിയവൻ തൊട്ടരികിൽ ഇരിക്കുമ്പോൾ മറ്റെന്ത് വേണം? പക്ഷേ അതിനിടയിലും എന്തോ ഒരു വേദന കടന്നുവരും. ഒന്നിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം തികട്ടി വരുന്നതാണ്. ജാതിയും ജാതകവും ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഒക്കെയുള്ള വലിയ മതിൽക്കെട്ടുകളിൽ പല സ്നേഹങ്ങളും നിരിഞ്ഞമർന്ന് പിടഞ്ഞു മരിക്കുന്നത് കൺമുന്നിലെ പോലെ കാണുന്നതാണ്. ഒന്നിക്കാൻ കൊതിച്ചവരെ വെട്ടിവീഴ്ത്തി രണ്ട് വഴികളിലേക്ക് വിരിക്കാൻ അവയ്ക്ക് വല്ലാത്ത കരുത്തായിരുന്നു അന്ന്. ഞാൻ മേൽജാതിക്കാരിയാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ താഴ്ചയിലായിരുന്നു. കീഴ്ജാതിയാണെങ്കിലും അവൻ ഉള്ളവനും ഒരിക്കലും ചേരാത്ത രണ്ട് നേർരേഖകൾ പോലെ. പക്ഷേ അവയൊന്നും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ തോത് കുറച്ചില്ല. നാട്ടിലെ ഉത്സവം കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ ആഴ്ച അന്നും ലീന ടാക്കീസ് നിറയെ ആളുകളുണ്ടായിരുന്നു. ഉത്സവം കാണാൻ വന്നവരും വിരുന്നുകാരുമൊക്കെയായി. പതിവിൽ കൂടുതൽ തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. മുൻ നിരയിലിരുന്ന അവൻ പിന്നിലേക്ക് നോക്കി നിശബ്ദമായ ഭാഷയിൽ എന്നോട്

0: കൈനീട്ടാൻ ആവശ്യപ്പെട്ടു. ഭയം കൊണ്ട് ആദ്യം ഞാനതിന് മുതിർന്നില്ലെങ്കിലും നിരന്തരമായ ആവശ്യപ്പെട്ടതായതുകൊണ്ട് ആരും കാണാതെ ഞാൻ എൻ്റെ കൈകൾ അവൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വിരലിൽ അവനെന്തോ ചാർത്തിത്തന്നു. നേരിയ ഇരുട്ടിലാണെങ്കിലും അതൊരു കല്ലുവെച്ച മോതിരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഉത്സവപ്പറമ്പിൽ നിന്ന് ആരും കാണാതെ എനിക്ക് വേണ്ടി വാങ്ങിയ ആ കുഞ്ഞു മോതിരത്തിന് എൻ്റെ മനസ്സിൽ വൈരത്തേക്കാൾ മൂല്യമുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഒടുവിലത്തെ കാഴ്ച. പിന്നീട് ആഴ്ചകളോളം അവനെ കാണാതായി. കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് അവൻ പൂനെയിലേക്ക് ജോലിക്കായി പോയെന്നറിഞ്ഞത്. മോതിരം കൈമാറിയത് ആരോ കണ്ടിരുന്നു. അവൻ്റെ വീട്ടിൽ അത് സംസാര വിഷയമാവുകയും ചെയ്തു. അങ്ങനെയാണ് അവനെ നാടുകടത്തിയത്. യാത്ര പോലും പറയാതെയുള്ള ആ പോക്ക് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. വിരഹത്തിൻ്റെ തീവ്രത അറിഞ്ഞ നാളുകൾ. എൻ്റെ ലോകം തന്നെ ശൂന്യമായി പോയിരുന്നു. അവൻ മറന്നുവെന്നും എന്നെ ഉപേക്ഷിച്ചുവെന്നുമൊക്കെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. കാരണം ഒന്നുമില്ലാത്തവരുടെ ആഗ്രഹത്തിന് അത്രയൊക്കെയേ അന്ന് വിരിയുണ്ടായിരുന്നുള്ളൂ. മുന്തിയ ജാതിയും മതവും പണവും പത്രാസുമാണ് അന്ന് അരങ്ങുവാണിരുന്നത്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെന്ന് തോന്നിയ നിമിഷം. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ഒരെഴുത്ത് എന്നെ തേടി വന്നു. വീണ്ടും പ്രണയത്തിൻ്റെ നാളുകൾ. സ്വപ്നങ്ങളും മോഹങ്ങളും വീണ്ടും കൊടുമുടിയോളം ഉയർന്നു. പക്ഷേ അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന നല്ലൊരു വിവാഹാലോചന എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ അച്ഛൻ ഉറപ്പിച്ചു. പ്രതികരിക്കാനോ ഇഷ്ടമല്ലെന്ന് പറയാനോ നാവ് പൊങ്ങിയില്ല. ഭയം തന്നെയായിരുന്നു പ്രധാന കാരണം. പിന്നെ ദാരിദ്ര്യമെന്ന കുടിയ വില്ലനും. അങ്ങനെ മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളുടെ താലിക്കായി തല താഴ്ത്തി കൊടുക്കേണ്ടി വന്നു. വീടും നാടും സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക്. അതിനിടയിൽ എപ്പോഴോ അവനും പുതിയ ജീവിതത്തിലേക്ക് കടന്നുവെന്ന വാർത്ത ഞാനും കേട്ടിരുന്നു. എങ്കിലും ഉള്ളിൽ ആരും കാണാത്തൊരു മൂലയിൽ ആ സ്നേഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ പലതും കടന്നുപോയി. മകന് 3 വയസ്സ് പൂർത്തിയായ അന്ന് നാട്ടിലെ അമ്പലത്തിൽ ഒരു വഴിപാടിനായി ചെന്നതായിരുന്നു ഞാൻ. നടയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ എതിരെ വരുന്ന മുഖം കണ്ടപ്പോൾ ഇന്നത്തെ അതേ തരിപ്പ് അന്നും അനുഭവപ്പെട്ടിരുന്നു. പരിചയഭാവം പോലും കാണിക്കാതെ പരസ്പരം നടന്നകലുമ്പോൾ ഹൃദയം കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഓർമ്മകൾ കൊണ്ട് മനസ്സ് പെരുമ്പറ കൊട്ടിയ നിമിഷം. ഒന്ന് മിണ്ടാൻ പോലും കഴിയാത്തതിനുള്ള വേദന ദിവസങ്ങളോളം എന്നെ അലട്ടിയിരുന്നു. എങ്കിലും വിധിയെന്ന വാക്കിന്മേൽ ചാരി അവ ആ വേദനയുമായി സമരസപ്പെട്ടു പോയിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് 2-ാമത്തെ മകൾക്ക് 1 വയസ്സുള്ളപ്പോഴായിരുന്നു. അതും ഒരു ആശുപത്രി വരാന്തയിൽ വെച്ച്. അവനും അവൻ്റെ കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വന്നതായിരുന്നു. കൂടെ ഭാര്യയും ഭാര്യാമാതാവും ഉണ്ടായിരുന്നു. ഒരേ വരാന്തയിലായിരുന്നതുകൊണ്ട് തന്നെ പരസ്പരം ചിരിക്കേണ്ടി വരികയും വിശേഷങ്ങൾ തിരക്കേണ്ടി വരികയും ചെയ്തു. അതിനിടയിൽ ഭാര്യയുടെ അമ്മ അവനോട് ചോദിക്കുന്നത് കേട്ടു. "നിങ്ങൾ പരിചയക്കാരാണോ?" അത് കേട്ടതും ഒരു ചിരിയോടെ അവൻ പറഞ്ഞു, "അതെ, ഞങ്ങൾ നല്ല 1-ാം തരം പരിചയക്കാരാണ്." ഒരു ചിരിയോടെ ഞാനും അതിനെ ശരിവച്ചു. ഹൃദയത്തോളമറിയുന്ന ഹൃദയമറിഞ്ഞ പരിചയക്കാർ. ഒരു നെടുവീർപ്പോടെ തിരികെ നടക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അങ്ങനെ ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാനവനെ കണ്ടിട്ടേയില്ല. ദൈവത്തിന് മുന്നിൽ കൈകൂപ്പുമ്പോൾ ആ മുഖം കടന്നു വരുമെങ്കിലും വിട്ടുപോകുമ്പോൾ മുറുകെ പിടിക്കാത്തതിന് പരാതി പറയാനോ ശപിക്കാനോ തോന്നാറില്ല. ആരോടൊപ്പമായാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നായിരുന്നു പ്രാർത്ഥന മുഴുവൻ. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് കണ്ട ആ വാർത്ത ഹൃദയത്തെ പല കഷ്ണങ്ങളായി വേർപെടുത്തിയിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ ആരും കാണാതെ മറച്ചു പിടിക്കുമ്പോഴും ഉള്ളുവിട്ടുന്ന വേദന കടന്നു വന്നുകൊണ്ടിരുന്നു. നാട്ടിലെ കൂട്ടുകാരിയാണ് ബാക്കി വിവരങ്ങൾ അറിയിച്ചത്. അറ്റാക്കായിരുന്നത്രേ. അന്ന് മുഴുവൻ അടുക്കളയിലെ പാത്രങ്ങൾ എൻ്റെ കൈവെള്ളിയിൽ കിടന്ന് പിടഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അന്ന് ആദ്യമായി കറിയിലെ കൂടിപ്പോയ ഉപ്പിനെക്കുറിച്ച് അദ്ദേഹം പരാതി പറഞ്ഞു. വെന്ത് കലങ്ങിയ ചോറിലേക്ക് മകൾ ആശ്ചര്യത്തോടെ നോക്കി. അമ്മക്ക് എന്ത് സംഭവിച്ചെന്ന വേവലാതിയിൽ പിറ്റേന്ന് മകൻ അളവിൽ കൂടുതൽ സംസാരിച്ചു. മരണവാർത്തയറിയാതെ എൻ്റെ ദുഃഖത്തിൽ എത്രയോ ദിവസം അവരും പങ്കുചേരേണ്ടി വന്നു. ഒടുവിൽ മാഞ്ഞുപോയ ആ ചിത്രത്തിൻ്റെ നെറുകയിലേക്ക് ഹൃദയത്തിൽ നിന്ന് വാടാത്ത 1000 ഓർമ്മപ്പൂക്കൾ സമ്മാനിച്ചുകൊണ്ട് ഒരു തുള്ളി കണ്ണീരിൽ ഞാൻ ആ ദുഃഖത്തെയും ഹൃദയത്തിലേക്ക് അടിച്ചമർത്തി. ആർക്കൊക്കെയോ വേണ്ടി ചുണ്ടിൽ ഒരു ചിരിയുമായി അടുത്ത ദിവസത്തേക്ക് എന്നെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുന്നു.
1: കല്ലുവച്ച മോതിരം, കൂക്കാനം റഹ്മാൻ അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി ഷീലജ തിരൂർ സ്വന്തം കവിതകൾ ചൊല്ലുന്നു. അകാലത്തിൽ ഒരു കവി മരിക്കുമ്പോൾ.
2: അകാലത്തിൽ ഒരു കവി മരിക്കുമ്പോൾ പാതിയും വെന്ത ഒരു കവിത നെഞ്ചിൻകൂട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടാകും. അകാലത്തിൽ ഒരു കവി മരിക്കുമ്പോൾ പാതിയും വെന്ത ഒരു കവിത നെഞ്ചിൻകൂട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടാകും. മുക്കാലും മുങ്ങിപ്പോയ ഒരു കപ്പലിൻ്റെ കപ്പിത്താനെപ്പോലെ ഒരച്ഛൻ വേവലാതിയുടെ കടൽ നീന്തി കടക്കുന്നുണ്ടാകും അതിൽ. മുക്കാലും മുങ്ങിപ്പോയ ഒരു കപ്പലിൻ്റെ കപ്പിത്താനെപ്പോലെ ഒരച്ഛൻ വേവലാതിയുടെ കടൽ നീന്തി കടക്കുന്നുണ്ടാകും അതിൽ. നീലനൊറിയുള്ള കുഞ്ഞു പാവാടത്തുമ്പിൽ കെട്ടിവെച്ച മഞ്ചാടി മണികളുടെ കൗതുക കണ്ണുകളുണ്ടാകും അതിൽ. നീലനൊറിയുള്ള കുഞ്ഞു പാവാടത്തുമ്പിൽ കെട്ടിവെച്ച മഞ്ചാടി മണികളുടെ കൗതുക കണ്ണുകളുണ്ടാകും അതിൽ. കൂട്ടം തെറ്റിപ്പോയ കിനാക്കളെ തിരിയുന്ന കെട്ടുതാലിയുടെ നിലയ്ക്കാത്ത നെഞ്ചിടിപ്പുണ്ടാകും അതിൽ. കൂട്ടം തെറ്റിപ്പോയ കിനാക്കളെ തിരയുന്ന കെട്ടുതാലിയുടെ നിലയ്ക്കാത്ത നെഞ്ചിടിപ്പുണ്ടാകും അതിൽ. കാത്തിരുന്ന് കാത്തിരുന്ന് കടലെടുത്തുപോയ കൂട്ടുകാരിയുടെ കാമനകൾ ഉണ്ടാകും അതിൽ. കാത്തിരുന്ന് കാത്തിരുന്ന് കടലെടുത്തുപോയ കൂട്ടുകാരിയുടെ കാമനകൾ ഉണ്ടാകും അതിൽ. നൊമ്പരപ്പെരുമഴയിലും ഈണം മുറിയാതൊഴുകിയെത്തുന്ന ഒരമ്മയുടെ താരാട്ടുണ്ടാകും അതിൽ. നൊമ്പരപ്പെരുമഴയിലും ഈണം മുറിയാതൊഴുകിയെത്തുന്ന ഒരമ്മയുടെ താരാട്ടുണ്ടാകും അതിൽ. പൊട്ടിപ്പൊളിഞ്ഞ പ്രതീക്ഷയുടെ പടവിലിരുന്ന് പാഥേയം തിരയുന്ന ഒരു മകൻ്റെ പരിദേവനങ്ങളുണ്ടാകും അതിൽ. പൊട്ടിപ്പൊളിഞ്ഞ പ്രതീക്ഷയുടെ പടവിലിരുന്ന് പാഥേയം തിരയുന്ന ഒരു മകൻ്റെ പരിദേവനങ്ങളുണ്ടാകും അതിൽ. ചില നേരങ്ങളിൽ ചിലന്തിവലയിൽ കുടുങ്ങിപ്പോകുന്ന ചിത്രശലഭങ്ങളുടെ ചിറകടിയൊച്ചയുണ്ടാകും അതിൽ. ചില നേരങ്ങളിൽ ചിലന്തിവലയിൽ കുടുങ്ങിപ്പോകുന്ന ചിത്രശലഭങ്ങളുടെ ചിറകടിയൊച്ചയുണ്ടാകും അതിൽ. വറുതിയുടെ വേനൽക്കനലിൽ വെന്തുപോയ ഒരു കർഷകൻ്റെ കത്തുന്ന കരളുണ്ടാകും അതിൽ. വറുതിയുടെ വേനൽക്കനലിൽ വെന്തുപോയ ഒരു കർഷകൻ്റെ കത്തുന്ന കരളുണ്ടാകും അതിൽ. അതിരുകളില്ലാത്ത പ്രാരബ്ധത്തിൻ്റെ പരക്കം പാച്ചിലിനു നടുവിൽ ഉയർത്തപ്പെട്ട മതിലുകളുടെ ആർത്തനാദങ്ങളുണ്ടാകും അതിൽ. അതിരുകളില്ലാത്ത പ്രാരബ്ധത്തിൻ്റെ പരക്കം പാച്ചിലിനു നടുവിൽ ഉയർത്തപ്പെട്ട മതിലുകളുടെ ആർത്തനാദങ്ങളുണ്ടാകും അതിൽ. ഓർമ്മകളില്ലാത്തവരുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഓർമ്മകളുടെ കനലുകളുണ്ടാകും അതിൽ. ഓർമ്മകളില്ലാത്തവരുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഓർമ്മകളുടെ കനലുകളുണ്ടാകും അതിൽ.
1: അടുത്ത കവിത, നിശബ്ദ താരാവലി.
2: വേനൽമഴ പെയ്തുടങ്ങിയ രാത്രിയിൽ നക്ഷത്രങ്ങളൊന്നുമില്ലാത്ത ആകാശത്തേക്ക് നോക്കി നിലവിളിക്കുകയാണ് ഞാൻ. വേനൽമഴ പെയ്തുടങ്ങിയ രാത്രിയിൽ നക്ഷത്രങ്ങളൊന്നുമില്ലാത്ത ആകാശത്തേക്ക് നോക്കി നിലവിളിക്കുകയാണ് ഞാൻ. എവിടെയാണ് എൻ്റെ നക്ഷത്രം? മേഘങ്ങൾ മറച്ചെങ്കിലും അതിപ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് മിന്നുന്നുണ്ടല്ലോ. മേഘങ്ങൾ മറച്ചെങ്കിലും അതിപ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് മിന്നുന്നുണ്ടല്ലോ. നിലവിളി വിട്ട് വിചാരപ്പെടുമ്പോൾ ഓർമ്മകളുടെ വലയങ്ങളിൽ വളർത്തുമീനുകളെ പോലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. നിലവിളി വിട്ട് വിചാരപ്പെടുമ്പോൾ ഓർമ്മകളുടെ വലയങ്ങളിൽ വളർത്തുമീനുകളെ പോലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. പകലുകളെ മാത്രം കീറിയെടുത്ത് രാത്രികളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലല്ലോ. പകലുകളെ മാത്രം കീറിയെടുത്ത് രാത്രികളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലല്ലോ. അബോധത്തെക്കുറിച്ചുള്ള ധാരണകളാണ് ഒരളവ് വരെ പ്രണയത്തെ അപനിർമ്മിക്കുന്നത്. അബോധത്തെക്കുറിച്ചുള്ള ധാരണകളാണ് ഒരളവ് വരെ പ്രണയത്തെ അപനിർമ്മിക്കുന്നത്. അബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അപരിചിതമായ കാമനകൾ ജനിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യും. അബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അപരിചിതമായ കാമനകൾ ജനിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥ പ്രണയാർത്ഥികൾ ആദർശവൽക്കരിക്കപ്പെടും. ഇത് ഞാൻ എന്നോട് മാത്രം സംസാരിക്കുന്ന നിശബ്ദ താരാവലിയാണ്. ഇത് ഞാൻ

0: തെരൂർ. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. മനുഷ്യരുടെ മുഖങ്ങൾക്കപ്പുറം മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ. വേദനയും ജീവിതവും ചേർത്ത് നെയ്തൊരു കഥ. ഹൃദയത്തെ തൊടുന്ന അനുഭവവുമായി ഈ ചെറുകഥ. മാ ഫലേഷു കഥാചന. കഥ പറയുന്നു ശ്രീകുമാരി ശങ്കരനെല്ലൂർ.
1: ട്രെയിനിൽ മിഡിൽ സീറ്റിൽ കണ്ണുമടച്ചിരുന്നു. ഇരിക്കുന്നവരെയും ഇറങ്ങിപ്പോകുന്നവരെയും ഒന്നും തനിക്കറിയണ്ട. ആളുകൾ കൂടിയതുകൊണ്ടാവും ഞെരുങ്ങിയിരിക്കേണ്ടി വരുന്നത്. അതൊന്നും സാരമില്ല. ഏത് ബഹളത്തിലും ഏത് കാലാവസ്ഥയിലും ഏതില്ലായ്മയിലും ഏത് വല്ലായ്മയിലും മനസ്സിനെ വരുതിക്ക് നിർത്താൻ തനിക്ക് കഴിയും. ആ ഒരൊറ്റ കാരണമാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇത് ജീവിത വിജയമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിതം വിജയമല്ല എന്നത് തന്നെ. കഴിഞ്ഞു പോയതിനെ ഓർത്ത് വിലപിക്കാൻ എന്നെ കിട്ടില്ല. ഇന്നലെ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അഷ്ടമംഗല്യത്തോടെ മരുമകളെ അകത്തേക്ക് ആനയിച്ചു. കുടുംബത്തിലെ ലക്ഷ്മിയായിരിക്കാൻ അനുഗ്രഹിച്ചു. മുൻപ് നിശ്ചയിച്ചതുപോലെ തന്നെ രാവിലെ അവിടെ നിന്നിറങ്ങി. മകൻ അടുത്തു വന്നു. ആ കണ്ണുകൾ ചുവന്നു നിറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ തടയില്ല. എല്ലാവരോടുമുള്ള കടമ നിർവഹിക്കാൻ എൻ്റെ അമ്മ ഉഴറുമ്പോൾ അമ്മയ്ക്ക് നഷ്ടമാകുന്നത് സ്വന്തം ജീവിതമാണല്ലോ എന്ന വേദനയേ എനിക്കുള്ളൂ. എൻ്റെ അമ്മ ഇതുവരെ ജീവിക്കുകയായിരുന്നില്ല. സ്വയം മറന്നുള്ള പോരാട്ടത്തിൽ തളർന്നിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഇനിയുള്ള കാലമെങ്കിലും ശാന്തതയും സ്വസ്ഥതയും നൽകണം എന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. തേങ്ങിക്കരയുന്ന മകൻ്റെ നെറുകയിൽ മുകർന്ന് ഒന്നും പറയാതെ ഇറങ്ങി. മരുമകളോട് യാത്ര പറഞ്ഞ് ഓട്ടോയിൽ കയറിയതാണ്. ഒരു യന്ത്രം പോലെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. ഇനി ലക്ഷ്യത്തിലേക്ക്. കരസേനയിലെ ഉദ്യോഗസ്ഥൻ ശേഖരപിള്ളയുടെ ഓമന മകളാണ് മഞ്ജു. അച്ഛൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് ഇന്ത്യയിൽ മിക്ക സംസ്ഥാനത്തുമുള്ള സ്കൂളുകളിലായിരുന്നു മഞ്ജുവിൻ്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ വിവിധ ദേശം, ഭാഷ, സംസ്കാരം, ജീവിത രീതി എല്ലാം ചെറുപ്രായത്തിൽ തന്നെ മഞ്ജു മനസ്സിലാക്കി. മാത്രവുമല്ല, ഒരു ജവാന്റെ മകളാണ് താനെന്ന ബോധം രക്തത്തിൽ അലിഞ്ഞതുപോലെ മുന്നോട്ട് വച്ചകാൽ പിന്നോട്ടെടുക്കുന്ന സ്വഭാവം അവൾക്കില്ല. ശേഖരപിള്ള തൻ്റെ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ പ്രാധാന്യവും സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. സ്വയം പര്യാപ്തരായി തൻ്റെ മക്കൾ വളർന്നു വരുന്നത് കണ്ട് അദ്ദേഹം ആനന്ദിച്ചു. മൂത്ത മകളുടെയും മകൻ്റെയും വിവാഹം കഴിഞ്ഞു. മഞ്ജുവിന് ചൊവ്വാദോഷമുണ്ട്. ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. എങ്കിലും പെൻഷനായി നാട്ടിൽ വന്നാൽ പിന്നെ കുടുംബക്കാരുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. കൂടുതൽ പഠിക്കണമെന്ന മോഹത്തോടെ MSc കഴിഞ്ഞ് മഞ്ജു BEd എടുത്ത് ടീച്ചറായി. ഇനിയും പ്രിയ പപ്പയെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. ചൊവ്വാദോഷമോ ശനിദോഷമോ വിവാഹമോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമെവിടെ. പഠിക്കുക. ഇപ്പോൾ തന്നെ ഡബിൾ മാസ്റ്റർ ഡിഗ്രിയായി. വടകരയിലെ പ്രസിദ്ധ തറവാടായ കുറ്റിയേരി കുടുംബത്തിലെ കാർത്തികേയനുമായി മഞ്ജുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു. വിദ്യാഭ്യാസം കുറവാണ്. സ്വന്തം പേരിൽ തന്നെ പാരമ്പര്യമായി കിട്ടിയ സ്വത്തേറെ. നല്ലൊരു കർഷകൻ. മാത്രവുമല്ല, ചൊവ്വാദോഷവുമുണ്ട്. വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി ഫെയിൽ. ശേഖരപിള്ളയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഭാര്യയും അവളുടെ ആങ്ങളമാരും പെണ്ണിന് പ്രായം കൂടിയില്ലേ എന്നും മറ്റുമുള്ള ചോദ്യവുമായി വന്നപ്പോൾ അയാൾ അർത്ഥസമ്മതത്തിൽ എത്തുകയായിരുന്നു. വിവാഹം മംഗളമായി നടന്നു. അമ്മ മകളെ ഉപദേശം നൽകി ഭർത്തൃ വീട്ടിലേക്ക് അയച്ചു. വിവാഹത്തിന് മുമ്പേ വടകരയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കാർത്തിയേട്ടൻ മടിയനും കുടുംബമാഹാത്മ്യം പറഞ്ഞ് മറ്റുള്ളവരുമായി ചണ്ട കൂടുന്നവനും അല്പസ്വല്പം മദ്യപിക്കുന്നവനും ആണെന്ന് മഞ്ജു മനസ്സിലാക്കി. സ്നേഹസമ്പന്നനാണ് കാർത്തികേട്ടൻ എന്ന് വീട്ടുകാരോട് പറഞ്ഞു തൻ്റെ മാനസികാവസ്ഥ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു. അടുത്തുള്ള ഒരു മൊത്തവ്യാപാര പലചരക്ക് കടയിൽ കണക്കെഴുതാൻ പോയിരുന്നു കാർത്തികേട്ടൻ. ആരോടും ചോദിക്കാതെ ജോലി രാജിവെച്ചു. എന്താ ചേട്ടാ ജോലി രാജിവെച്ചത് എന്ന് ചോദിച്ചതിന്, മഞ്ജു, നീ ഒരു ഹൈസ്കൂൾ അധ്യാപികയല്ലേ? നിന്റെ ഭർത്താവിനെ പലചരക്ക് കടയിൽ കണക്കെടുത്താണ് എന്ന് പറയുന്നത് നിനക്ക് കുറിച്ചില്ലല്ലേ എന്ന ചോദ്യത്തിന് മഞ്ജു ഉടൻ

0: തന്നെ മറുപടി പറഞ്ഞു, ഇല്ല, എൻ്റെ ഭർത്താവ് ഒരു പണിയും എടുക്കാതെ വെറുതെ നടക്കുകയാണ് എന്ന് പറയുന്നതാണ് കുറച്ചിൽ. അത് പറഞ്ഞ് ഇറങ്ങി നടന്ന മഞ്ജു സ്കൂളെത്തോളം ആലോചനയിലായിരുന്നു. കൂട്ടുകുടുംബത്തിലായതാണ് ഈ മടിക്കെല്ലാം കാരണം എന്ന് മഞ്ജു കണ്ടെത്തി. കുട്ടികൾ മൂന്നായി. വീട് പണി നടക്കുന്നു. വീട്ടിലെ ഓഹരി വിറ്റ് കിട്ടിയതും സ്വർണവും പി എഫിൽ നിന്നും എടുത്ത തുകയും ഒന്നും തികയാതെ വന്നു. കണക്ക് ചോദിക്കുമ്പോൾ ദേഷ്യമാവുന്ന കാർത്തിയേട്ടനുമായി നിത്യവും വഴക്കിടേണ്ടി വന്നു. വീട്ടുകാരെല്ലാം തനിക്കെതിരാണ്. പഠിപ്പിൻ്റെ അഹങ്കാരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് നിന്നെ കൊച്ചാക്കാനാണ്. നീ താഴ്ന്നു കൊടുക്കരുത് എന്നു തുടങ്ങിയ ഉപദേശങ്ങൾ ചേട്ടത്തിമാരും അമ്മയും നൽകുന്നുണ്ടെന്ന് വേലക്കാരി മുഖേന അറിഞ്ഞ മഞ്ജു നടുക്കടലിൽ എന്ന പോലെ മുങ്ങിത്താണു ശ്വാസമുട്ടി. തന്നോടുള്ള ദേഷ്യം കുഞ്ഞുങ്ങളോട് പോലും കാണിക്കുന്നു എന്ന് കണ്ടപ്പോൾ മഞ്ജു ഒരു സിംഹിയെപ്പോലെ ഗർജിച്ചു. കൃഷിയിടത്തിൽ തൻ്റെ ഭർത്താവ് അധ്വാനിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ തനിക്കും തൻ്റെ മക്കൾക്കും അവകാശമുണ്ട് എന്നവൾ ചേട്ടത്തിമാരോട് സംസാരിച്ചത് കാർത്തികേയനെ രോഷം കൊള്ളിച്ചു. അയാൾ മഞ്ജുവിനെ കണക്കറ്റ് പ്രഹരിച്ചു. ഇറക്കി വിടടാ ആ പേ പിടിച്ചവളെ എന്ന അമ്മയുടെ വാക്ക് മഞ്ജുവിനെ തളർത്തി. ഈ കുടുംബത്തിൽ ഒരു പട്ടിയും കുരയ്ക്കണ്ട എന്ന അച്ഛൻ. മുഖം തിരിച്ചു നിൽക്കുന്ന ചേട്ടന്മാർ, പരിഹാസത്തോടെ നോക്കുന്ന ചേട്ടത്തിമാർ, മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് അടുക്കള കോലായിൽ കുത്തിയിരുന്നു മഞ്ജു. നേരം പുലർന്നു. മഞ്ജുവിനെയും മക്കളെയും കാണാതെ കുടുംബത്തിലുള്ളവർ അന്വേഷണമായി. കിണറും കുളവും ഒന്നും വിടാതെ അവർ അന്വേഷണം തുടർന്നു. സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിച്ചു. ഇല്ല, അവിടെയും എത്തിയിട്ടില്ല. വിവരമറിഞ്ഞ മഞ്ജുവിൻ്റെ അച്ഛൻ കാർത്തികേയനും കുടുംബത്തിനും എതിരെ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങി. ആ രാത്രിയിൽ ശേഖരപിള്ളയ്ക്ക് മഞ്ജുവിൻ്റെ ഫോൺ വന്നു. അച്ഛനും അമ്മയും വിഷമിക്കരുത്, ഞാനും മക്കളും ബാംഗ്ലൂരിലുണ്ട്. കേസിനൊന്നും പോവണ്ട, അതെനിക്ക് ഭാവിയിൽ ദോഷമാകും. ഞാൻ ഇടയ്ക്കിടെ വിളിച്ചോളാം. മഞ്ജുവിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള സംസാരം ശേഖരപിള്ള ഉൾക്കൊണ്ടു. ജോലിയില്ലാതെ മകൾ ബാംഗ്ലൂരിൽ കഴിയുന്നത് എങ്ങനെ എന്നോർത്ത് ആ പിതൃഹൃദയം തേങ്ങി. മഞ്ജു ഒരു വീട് വാടകയ്ക്കെടുത്ത് ട്യൂഷൻ സെൻ്റർ തുടങ്ങി. മഞ്ജുവിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാഗൽഭ്യം കൂടുതൽ കുട്ടികൾ വരാനിടയാക്കി. അതിനിടയിൽ അടുത്തുള്ള ഒരു പാരലൽ കോളേജിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് എടുക്കാനും അനുമതിയായി. മക്കളെ സ്കൂളിൽ ചേർത്തു. രാപകലുള്ള അധ്വാനം, ഒപ്പം പഠനവും. യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ പരീക്ഷകൾ എഴുതി. മൂത്ത മകൾ ഡിഗ്രി, മകൻ പോളിടെക്നിക്കിൽ. ഇളയ മകൾ പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മഞ്ജുവിന് ആസാമിലുള്ള ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി. ആസാമിലേക്കുള്ള പറിച്ചുനടിയിൽ കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്നൊന്നും ഓർത്ത് മഞ്ജുവിന് വേവലാതിയില്ല. മക്കൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് വളരണമെന്ന നിശ്ചയദാർഢ്യമുള്ള മഞ്ജു ആസാമിലെത്തി. മൂത്ത മകളെയും മകനെയും ബി എഡിന് ചേർത്തു. ഇളയ മകളെ ഡിഗ്രിയും ബി എഡും വരെയുള്ള ഒരു സിക്സ് ഇയർ കോഴ്സിനും ചേർത്തു. നീണ്ട 17 വർഷം ആസാമിലും ഡൽഹിയിലുമായി കഴിഞ്ഞു മഞ്ജു. പെൺമക്കളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തി. മൂത്ത ചേട്ടനും ചേച്ചിയും വന്ന് വിവാഹം ഭംഗിയായി നടത്തിത്തന്നു. അനിയത്തിയുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുമായിരുന്നു രണ്ട് ചേട്ടന്മാരും. പെൻഷൻ ആയതോടെ സഹോദരങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി മഞ്ജു നാട്ടിൽ വീട് വെച്ച് മകനോടൊപ്പം താമസമാക്കി. ഡൽഹിയിൽ താമസിക്കുമ്പോഴാണ് വടകരയിൽ നിന്നും വന്ന ഒരു ബന്ധുവിൽ നിന്നും കാർത്തികേയൻ്റെ വിവരം മഞ്ജു അറിഞ്ഞത്. ചേട്ടന്മാരും അനുജത്തിമാരും വീട് വെച്ച് മാറി. തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കാർത്തികേയൻ. പണിയൊന്നുമില്ല. തറവാടും 10 സെൻറ്റും ഒഴിച്ചുള്ള സ്ഥലമെല്ലാം വിൽക്കുകയും കുറേയൊക്കെ സഹോദരങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു. ഷുഗർ കൂടി, ഒരു കാൽ മുട്ടിന് താഴെ മുറിച്ചു. ലിൻഡിന് വരെ പണിത വീട് വിറ്റാണ് ഓപ്പറേഷൻ നടത്തിയത്. വളരെ കഷ്ടത്തിലാണ് എന്നും മറ്റുമുള്ള വിവരണം കേട്ട് സ്തംഭിച്ചിരിക്കാനേ മഞ്ജുവിന് കഴിഞ്ഞുള്ളൂ. വളരെ ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം മഞ്ജു മകനോട് പറഞ്ഞു, മക്കളോടുള്ള എൻ്റെ കടമകൾ ഞാൻ നിറവേറ്റി. ഇനി നിന്റെ കല്യാണം. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അതും എൻ്റെ കടമയാണ്. മക്കൾ മൂന്നുപേരും എതിർത്തെങ്കിലും മഞ്ജു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വടകരയിലെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അമർത്തി. ശബ്ദം കേട്ട് ഒരു കൈയിൽ ഹാൻഡ് സ്ട്രക്ചറുമായി ഇറങ്ങി വന്ന കാർത്തികേയൻ പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് അവിശ്വാസത്തിൻ്റെ പാരമ്യത്തിലെത്തി തരിച്ചു നിന്നുപോയി. അറിയാതെ കൈനീട്ടി അയാളുടെ കക്ഷത്തിൽ നിന്നും സ്ട്രച്ചർ താഴെ വീണു. വീഴാൻ പോയ കാർത്തികേയനെ മഞ്ജു താങ്ങി. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും മാപ്പ് മാപ്പ് എന്നാവർത്തിക്കുകയും ചെയ്തു. മഞ്ജു ഒന്നും മിണ്ടാതെ അയാളെ താങ്ങി അകത്തേക്ക് നടന്നു. ശിക്ഷിക്കുകയല്ല, രക്ഷിക്കുന്നതാണല്ലോ വിവേകം.
1: ശ്രീകുമാരി ശങ്കരനെല്ലൂർ അവതരിപ്പിച്ച മാ ഫലേഷു കഥാചന എന്ന ചെറുകഥ കേട്ടല്ലോ. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് ഒരു വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 25 ഉച്ചയ്ക്ക് 12 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497-2734-343. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0497-2734-343. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീങ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, ശ്രീകണ്ഠാപുരം SES കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 രാവിലെ 9:30 കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0497-2744-175. വളപട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, സുവോളജി വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 3 ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9947-2775-54. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാറടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 10 മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497-8728-4252. തോട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂൺ 5 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. എളേരിത്തട്ടെ EK നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടപ്പ് അധ്യയന വർഷത്തിൽ കരാറടിസ്ഥാനത്തിൽ ജീവനി കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 ഉച്ചയ്ക്ക് 1:30 നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്:

ഒൻപത് 8 8 9 0 0 2 1 3. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റോട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക്, ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7 9 9 4 9 2 6 0 8 1. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 5 വർഷത്തിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്കർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. നാളെ മുതൽ ഈ മാസം 28 വരെ സഭാ സമ്മേളനമുണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ബക്രീദിനോട് അനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങിയ 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. നാളെ ഉച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് 1-ാം സമ്മാനം. പ്രിഗാബലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി. സിബിഎസ്ഇ നാളെയായിരുന്നു ഇതിനായി

0: നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. വേണുഗോപാൽ പാടിയത് ചിത്രം 3-ാം പക്കം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. ആകാശവാണി കണ്ണൂർ, ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
0: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

എമ്പ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്നതും പാടിപ്പതിഞ്ഞതുമായ ചില വരികളാണല്ലോ ഇതെല്ലാം. താളാത്മകമായി കൗതുകത്തോടെയും ഏറെ രസത്തോടെയുമെല്ലാം തലമുറകൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാഷയിലെ ചില നറുമുത്തുകളാണ് ഈ വരികൾ. കടങ്കഥകളെന്നും പഴഞ്ചൊല്ലുകളെന്നുമെല്ലാം നമ്മൾ അവയെ നാമകരണം ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ഒത്തുചേരലിന്റെ വേളകളെ സമ്പുഷ്ടമാക്കാൻ ഒപ്പം നിന്ന നല്ലൊരു കൂട്ടുകാരനായിരുന്നു കടങ്കഥകൾ. അതുപോലെ വർത്തമാനങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കുവാൻ പഴമൊഴികളും ഒപ്പം ചേർന്നു നിന്നിരുന്നു. പഴമൊഴികളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ പഴയ കാലം. കുട്ടിക്കാലം മുതൽ നിരവധി പഴഞ്ചൊല്ലുകൾ കേട്ടുകൊണ്ട് വളർന്നവരായിരുന്നു മുതിർന്ന തലമുറയിലുള്ളവർ. മടിയൻ മല ചുമക്കും എന്ന് ഇടയ്ക്കിടെ അച്ഛന്റെ ഓർമ്മപ്പെടുത്തൽ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ ഇനിക്കും എന്നിങ്ങനെ മുത്തച്ഛന്റെ സ്നേഹശകാരങ്ങൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് മുത്തശ്ശിയുടെ ഓർമ്മപ്പെടുത്തൽ. പയ്യ തിന്നാൽ പനയും തിന്നാം എന്ന അമ്മയുടെ പ്രോത്സാഹനങ്ങൾ. ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു തരുമ്പോൾ ശരിയായ ഓണമെന്തെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. പറമ്പിൽ ഒരു തൈ നടുമ്പോൾ സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം എന്ന് പാടിക്കേൾപ്പിക്കുന്ന അമ്മാവനും കാക്കക്കുഞ്ഞിനെ പിടിക്കാനോടവേ കാക്കകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരുമൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ സംസ്കാരവുമായും ജീവിതവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന നാടോടി സാഹിത്യത്തിന്റെ ഗണത്തിൽപ്പെടുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷയുടെ ഈടുവയ്പ്പുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉറവയെടുത്തതും മനുഷ്യഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്നതുമായ തിരുമൊഴികളാണവ. വാമൊഴിയായി പകർന്നുപോകുന്ന സാരവത്തും അർദ്ധപുഷ്കലവുമായ വാക്കുകളുടെ അമൃതരഹസ്യം ഓരോ പഴഞ്ചൊല്ലും നമ്മോട് പറയുന്നു. പലരും പറഞ്ഞു പഴകിയ ചൊല്ല് എന്നോ കാലപ്പഴക്കമുള്ള ചൊല്ല് എന്നോ പഴഞ്ചൊല്ലിനെ വിശദീകരിക്കാം. ഒരു ജനസമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞു പരന്നു പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകൾ. അതെ, ഓരോ സന്ദർഭത്തിൽ നമ്മുടെ പൂർവികരുടെ നാവിൽ നിന്ന് ഉപദേശമായും സാമാന്യ തത്വമായും

അഴകും അവയെ ആകർഷകമാക്കുന്നു. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് ചൊല്ല്. പഴഞ്ചൊല്ലിനെയും പഴങ്കയറിനെയും വിശ്വസിക്കരുത് എന്നൊരു മറുചൊല്ലുമുണ്ട്. പണ്ടത്തെ കാർഷിക പ്രധാനമായ ലോകത്ത് നിന്ന് ജനജീവിതം ഇന്നത്തെ സൈബർ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴഞ്ചൊല്ലുകളിൽ പലതും പതിരായിപ്പോയിട്ടുണ്ടോ എന്ന സന്ദേഹവുമുണ്ട്. പഴഞ്ചൊല്ലുകളിൽ ചിലത് കാലദേശങ്ങൾക്ക് അതീതമായ നിത്യസത്യങ്ങളാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളു തുടങ്ങിയ നമുക്ക് ചിരപരിചിതമായ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിലെന്നല്ല വിവിധ ഭാഷകളിൽ തന്നെ കാണാൻ കഴിയും. മനുഷ്യനും ഭാഷയും ഉള്ള കാലത്തോളം അവ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില ചൊല്ലുകളാവട്ടെ നമ്മുടെ സംസ്കാരത്തിനു മാത്രം അവകാശപ്പെട്ടവയാണ്. ഓണം വരാനൊരു മൂലം വേണമെന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ഓണം എന്താണെന്നറിയണം, മൂലം എന്താണെന്നറിയണം, അവ തമ്മിലുള്ള ബന്ധവും അറിയണം. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നും മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നും ഒക്കെ നർമ്മത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ മേമ്പൊടി ചേർത്ത് പ്രയോഗിക്കുമ്പോഴും നമ്മുടെ അനുഭവ പരിസരങ്ങളുടെ നേർക്കാഴ്ചകളാണ് അവയിൽ തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ സംസ്കാരത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ ധാരാളമുണ്ട്. അവയെ തനത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഭദ്രകാളിയെ തന്നെ പിശാചു പിടിച്ചാലോ എന്നൊരു ചൊല്ലുണ്ട്. പിശാചുക്കളുടെ അധിപതിയായ ഭദ്രകാളിയെ തന്നെ പിശാചു പിടിക്കുക എന്നത് യജമാനനെ തന്നെ ആക്രമിക്കുന്ന ഭൃത്യന്മാരെ കുറിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും മികച്ചതിനെയോ മാറ്റമില്ലാത്ത ഗുണമേന്മയെയോ സൂചിപ്പിക്കുവാൻ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം എന്ന് സൂചിപ്പിക്കുവാൻ ആചാരം കൊള്ളാം പക്ഷേ അനുഷ്ഠാനം വേണം എന്ന് ഉപയോഗിക്കാറുണ്ട്. ദരിദ്രന്മാർ എന്നും എവിടെയും ദരിദ്രന്മാർ തന്നെയെന്ന് സൂചിപ്പിക്കുവാൻ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ചൊല്ലാണ് പ്രസിദ്ധം. ഇങ്ങനെ തനത് വിഭാഗത്തിൽപ്പെട്ട നിരവധി ചൊല്ലുകൾ നമുക്ക് സ്വന്തമായുണ്ട്. ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ചൊല്ലുകളിൽ പലതും. അവ നമുക്ക് മാത്രം വായിച്ചെടുക്കാവുന്ന നമ്മുടെ തനതായ സംസ്കാരത്തിൻ്റെ കയ്യൊപ്പുകളാണ്. പഴമൊഴികളിൽ പൊരുളും സൗന്ദര്യവുമുണ്ട്. നേരമ്പോക്കും പരിഹാസവും വിമർശനവുമുണ്ട്. ഒരാളെ നേരിട്ട് വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായി വിമർശിക്കാനും തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അവ നമ്മെ സഹായിക്കുന്നു. സർവദാ ഈ സംസാര ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് പഴഞ്ചൊല്ലുകൾ. അണ്ണാൻ മൂത്താലും അരങ്ങേറ്റം മറക്കുമോ? പ്രായം കൂടിയാലും ചിലരുടെ സ്വഭാവത്തിലോ പദവിയിലോ വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ല എന്ന ഗൗരവകാര്യം വളരെ രസത്തോടെ അവതരിപ്പിക്കാൻ ഈ ചൊല്ലു തന്നെ ധാരാളം. ഒന്നിനൊന്ന് മെച്ചമോ മോശമോ ആയ സ്വഭാവമുള്ളവർ ഒത്തുചേരുമ്പോൾ ചക്കിക്കൊത്ത ശങ്കരൻ എന്നാണ് പ്രയോഗിക്കാറ്. എത്ര വലിയ പദവി കൊടുത്താലും അവരുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്ന് സൂചിപ്പിക്കാൻ അട്ടയെപ്പിടിച്ചു മെത്തയിൽ കിടത്തിയ പോലെ എന്ന് പറയാറുണ്ട്. ഒന്നിനും കൊള്ളാത്തവർക്കിടയിൽ അല്പം വിവരമുള്ളവൻ വലിയവനായി ചമയുമ്പോൾ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് തന്നെ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി തുടങ്ങിയതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. കെട്ടിയവന് കെട്ടിയതുകൊണ്ട്, കെട്ടാത്തവന് കെട്ടാത്തതുകൊണ്ട് എന്നിങ്ങനെ ഫലിതത്തിൻ്റെ തേൻതുള്ളികൾ തളിച്ച പഴമൊഴികളും ഏറെയാണ്. മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പഴമൊഴിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അടുത്തിരിക്കുന്നവൻ്റെ കഴിവിനെ അംഗീകരിക്കാതെ ദൂരെയുള്ളതിനെ പുകഴ്ത്തുന്ന പൊതുസ്വഭാവത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക? ചൊല്ലുകളിലെ സംക്ഷിപ്തതയ്ക്ക് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ചൊല്ല്. കേരളത്തിൻ്റെ സംസ്കാരം കൃഷിയുമായി അത്രമേൽ അലിഞ്ഞുചേർന്നിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ ഏറിയ പങ്ക് പഴഞ്ചൊല്ലുകളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടവയാണ്. മണ്ണും മഴയും വിത്തും കൃഷിരീതികളുമെല്ലാം ഈ ചൊല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും അടിത്തറ നന്നാവണമെന്ന് സൂചിപ്പിക്കാൻ വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ പറയാറ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകുമെന്നാണല്ലോ. പക്ഷേ മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല, ചിങ്ങത്തിൽ പെയ്താൽ ചട്ടിയിലും നെല്ലാണ്. ആഴത്തിൽ ഉഴുതാൽ അല്പം വളം, അതെ കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നില്ല. കാളപറ്റു എന്ന് കേട്ടാൽ കയറെടുക്കരുത്, വേലി തന്നെ വിളവു തിന്നാൽ എന്തു ചെയ്യും? നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മെ നശിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ എങ്ങും. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന തത്വം വിദഗ്ധതയെ കൊയ്യൂ എന്ന ചൊല്ലിലൂടെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? അതുപോലെ തന്നെ കതിരിൽ കൊണ്ടുപോയി വളം വച്ചിട്ട് കാര്യവുമില്ല. ഉർവശീശാപം ഉപകാരമായി എന്ന് കേൾക്കാത്തവരുണ്ടോ? അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ഉർവശി
അത് നിരസിച്ച അർജുനനെ

ഷണ്ഠനായിത്തീരുവാൻ ശപിക്കുന്നതും അജ്ഞാതവാസക്കാലത്ത് അർജുനന് ഈ ശാപം ഉപകാരമായി തീരുകയും ചെയ്ത മഹാഭാരത കഥയിൽ നിന്നുണ്ടായതാണ് ഈ ചൊല്ല്. ചില അപകടങ്ങൾ ശുഭകരമായി പര്യവസാനിക്കും എന്നു കാട്ടുവാനാണ് നമ്മൾ ഈ ചൊല്ലുപയോഗിക്കാറ്. അങ്ങനെ പൗരാണിക കഥകളിൽ നിന്നുണ്ടായ ചൊല്ലുകളും ഏറെയാണ്. ഹരിശ്ചന്ദ്രൻ ചമയരുത്, നാരദബുദ്ധി, ഭഗീരഥ പ്രയത്നം തുടങ്ങിയ ചൊല്ലുകൾ ശൈലികളായി തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയും വിരുദ്ധാശയങ്ങൾ ഉൾക്കൊള്ളുന്നവയുമായ പഴമൊഴികളും സുലഭമാണ്. പശു പല നിറം, പാൽ ഒരു നിറം, പൊന്നൊന്ന് മണി പലത് എന്നിവ ഒരേ ആശയം കുറിക്കുന്നവയാണ്. പണമില്ലാത്തവൻ പിണം, അർത്ഥമാണ് അനർത്ഥം എന്നിവയാകട്ടെ പരസ്പര വിരുദ്ധങ്ങളുമാണ്. ഒന്നാം തരം നിർവചനങ്ങളായും പഴഞ്ചൊല്ലുകളുണ്ട്. കാര്യമറിയുന്നവൻ കാരണവൻ, ശ്രേഷ്ഠത്വമുള്ളവൻ ജ്യേഷ്ഠൻ തുടങ്ങിയവ. കാളകിടക്കും കയറോടും മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു ചെറുച്ചിരിയോടെ മത്തങ്ങയും കിണറും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതെ, പഴഞ്ചൊല്ലുകളെപ്പോലെ തന്നെ പണ്ടേ ജനഹൃദയങ്ങളിൽ വിസ്മയവും ആഹ്ലാദവും നിറച്ചിട്ടുള്ളവയാണ് കടങ്കഥകൾ. ഭാവനയും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ഒരു നിഗൂഢ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയോ ചോദ്യമോ ആണ് കടങ്കഥകൾ. ആലങ്കാരികത, ധ്വന്യാത്മകത എന്നിവ അതിനെ ആകർഷകമാക്കുന്നു. അമ്മ കറുമ്പി മകളു വെളുമ്പി, മകളുടെ മകളൊരു സുന്ദരിക്കുട്ടി, ആരാണെന്ന് പറയാമോ? വെള്ളിലവള്ളി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം. പക്ഷെ അതെല്ലാം പഴമക്കാർക്ക് പരിചിതമായിരുന്നു. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്നത് കുടയാണെന്നും മുക്കണ്ണൻ ചന്തയ്ക്ക് പോയത് തേങ്ങയാണെന്നും തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ റിഡിൽ എന്നും സംസ്കൃതത്തിൽ പ്രഹേളിക എന്നും അറിയപ്പെടുന്ന കടങ്കഥകൾ ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും വിക്രമാദിത്യ കഥകളിലും പഞ്ചതന്ത്രം കഥകളിലുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. മണ്ണിനുള്ളിൽ മഞ്ഞക്കെട്ടിയെന്നും മണ്ണിനടിയിൽ പൊന്നമ്മ എന്നും ചോദിച്ചാൽ അറിയാമല്ലോ അത് മഞ്ഞളാണെന്ന്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണെന്ന് പറയാമോ? ചിലരെങ്കിലും പാവയ്ക്കയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമല്ലേ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, ഇതുപോലെ കേൾക്കാൻ ഇമ്പമുള്ള കടങ്കഥകൾ ധാരാളമുണ്ട്. പാട്ടുപോലെയോ കവിത പോലെയോ വരികളായി ചിട്ടപ്പെടുത്തിയ കടങ്കഥകളും ധാരാളമുണ്ട്. പുറം പൊന്തം പൊന്തം അതിനകം പഞ്ഞിക്കെട്ട്, അതിനുള്ളിൽ പാറക്കെട്ട്, അതിനുള്ളിൽ വെള്ളക്കെട്ട്. ചിന്തിച്ചു നോക്കൂ, തേങ്ങ എന്നുത്തരമല്ലേ. തെളിഞ്ഞവാനിൽ കറുത്ത രാത്രിയിൽ വിളക്കുമിന്നുമ്പോൾ മുകളിൽ കാണാം വലിയൊരു വട്ടം തിളങ്ങി നിൽക്കുന്നു. പപ്പടമാണോ ചേങ്ങിലയാണോ പൊൻപണമാണോ ചങ്ങാതി. അമ്പിളിമാമനെ ഓർക്കാൻ ഈ കടങ്കവിത മതിയാകും.

ആകും വണ്ടി. മനസ്സിലായോ? തേരട്ടയെ കണ്ടിട്ടുള്ളവർക്ക് സംശയമുണ്ടാകില്ല. അമ്മയ്ക്കുണ്ടേയൊത്തിരി മക്കൾ, എല്ലാമെല്ലാം വികൃതി പിള്ളേർ. അമ്മയെ കുത്തിയിട്ട് അയ്യോ മക്കൾ തീപിടിച്ചു മരിക്കുന്നു. തീപ്പെട്ടിയെക്കുറിച്ചുള്ള കടങ്കവിതയാണിത്. നമ്മുടെ പുരാണ കഥകൾ മനസ്സിലാക്കുവാനും കടങ്കഥകൾ ഉപയോഗിച്ചിരുന്നു. ഒരു

0: അരുണൻ സ്ത്രീയായി മാറിയതും ബാലിസുഗ്രീവൻ മാർജനിക്കുന്നതും സുഗ്രീവ ബന്ധുവായ ശ്രീരാമന്റെ ശത്രുവായ രാവണന്റെ ഇല്ലം ചുട്ട ഹനുമാന്റെ പിതാവ് വായുദേവനെ കാത്തിരിക്കുന്നു അഥവാ കാറ്റുകൊള്ളാനിരിക്കുന്നു എന്ന ഉത്തരത്തിലെത്തുമ്പോഴേക്കും കുറേയേറെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിനോദോപാധി എന്നതിനപ്പുറം വിജ്ഞാന സമ്പുഷ്ടവുമായ കടങ്കഥകൾ കൂടി ഏറ്റെടുത്ത് ദൃശ്യമാധ്യമങ്ങൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമവേളകളെ സമ്പുഷ്ടമാക്കുവാനും അതിലൂടെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയട്ടെ.
1: പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഞ്ചരി പാടിയത് ചിത്രം കറുത്ത പക്ഷികൾ. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര.

അടുത്ത ഗാനം നജീം അർഷാദും മൃദുല വാര്യരും ചേർന്ന് പാടിയത്. ചിത്രം പറങ്കിമല. ഗാനരചന മുരുകൻ കാട്ടാക്കട. സംഗീതം അഫ്സൽ യൂസുഫ്.

ചിത്രം ദേവരാഗം, പാടിയത് ജയചന്ദ്രനും ചിത്രയും ചേർന്ന്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണി.

അടുത്ത ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന് ചിത്രം നമ്മൾ തമ്മിൽ.

കേൾക്കാം വേണുഗോപാലും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം മുല്ലവള്ളിയും തേന്മാവും.

കേൾക്കാം ഒരു ഗാനം കൂടി. ചിത്രം ബ്യൂട്ടിഫുൾ. ഗായകൻ ഉണ്ണിമേനോൻ, ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേക്കാർ.

0: ബ്യൂട്ടിഫുൾ ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ.
2: ഓർഡർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യെസ്, പ്രൊസീഡ്.
3: താങ്ക് യു മിലോർഡ്. അതുകൊണ്ട് എന്റെ കക്ഷി ആവശ്യപ്പെടുന്നത് നിരുപാധികമായുള്ള ഒരു വിവാഹമോചനമാണ്. അതിൽ കുറഞ്ഞൊന്നും കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. യുവർ ഓണർ, ഷീ നീഡ്സ് എൻ അർജന്റ് ഡിവോഴ്സ്. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കക്ഷി അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
4: ഒബ്ജക്ഷൻ യുവർ ഓണർ. ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങളുടെയും രണ്ട് മനസ്സുകളുടെയും ഏകീകരണമാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഈ ഏകീകരണം പിരിയാൻ തീരുമാനിക്കുമ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട്. ഐ മീൻ, ഇതേ അഭിപ്രായം എന്റെ കക്ഷി ഡോക്ടർ നിശാന്തിനുണ്ടോ എന്ന് യുവർ ഓണർ
2: നിശാന്ത് എന്ന് പറയുന്നു.
5: സാർ, ഞാനിപ്പോഴും വീണയെ സ്നേഹിക്കുന്നു. അവളോടൊപ്പം ജീവിതം പങ്കിടാൻ കൊതിക്കുന്നു. ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ സാർ.
6: ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഈ കണ്ണീരും അഭിനയം ഒന്നും എനിക്ക് കാണണ്ട. സാർ എന്നോട് ദയ കാണിക്കണം. എനിക്ക് ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ വയ്യ.
2: നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്.
4: യുവർ ഓണർ, കൗണ്ടർ സ്റ്റേറ്റ്മെന്റിൽ എന്റെ കക്ഷി ആരോപിച്ച വിചിത്രമായ സ്വഭാവ രീതി പ്ലീസ് ഡു നോട്ട് ഇറ്റ് മീ ലോർഡ്.
6: സാർ എന്തിനാണ്, സാർ എന്തിനാണ് എന്നെ വീണ്ടും?
2: കോടതിക്ക് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കോടതി പിരിഞ്ഞ ഉടനെ നിങ്ങൾ ചേംബറിൽ ഹാജരാവുക. വീണ, ശ്രീമതി വീണ നിശാന്ത്.
6: അതെ സാർ, ഇതെന്റെ
2: അച്ഛൻ. സാക്ഷി കൂട്ടിൽ കണ്ടിട്ടുണ്ട്. പേര്
5: ദേവൻ.
2: മിസ്റ്റർ ദേവൻ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അല്പനേരം പുറത്ത് നിൽക്കുക.
5: എന്റെ മോള്
2: വെറും 3 ദിവസത്തെ ജീവിതം കൊണ്ട് ദാമ്പത്യം എടുത്ത പെൺകുട്ടി. എനിക്ക് മുന്നിലെത്തിയ വിവാഹമോചന കേസുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെണ്ണം. വണ്ടർഫുള്ളി ഐസൊലേറ്റഡ് വൺ.
5: സാർ
2: പ്ലീസ് മിസ്റ്റർ ദേവൻ, ലീവ് അസ് അലോൺ ഫോർ സം ടൈം.
5: ഞാൻ
2: മുറ്റത്തെ അശോക മരത്തിന്റെ ചുവട്ടിൽ നിന്നോളൂ.
5: ഓ
2: ഓക്കെ മിസ്സിസ് വീണ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
6: ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ, ഇനി അതിൽ കൂടുതലായി.
2: നോ, എനിക്കറിയേണ്ടത് നിങ്ങൾ ഇതുവരെ മൗനത്തിൽ ഒളിപ്പിച്ച കാര്യങ്ങളാണ്. തുടങ്ങ.
1: മഞ്ഞുമൂടിയ മലമുടികൾ. നാടകരചന ടി എൻ പ്രകാശ്. ശബ്ദം നൽകുന്നവർ നെടുമുടി വേണു, സി എം തങ്കമണി, പി കെ രാഘവൻ, ചിറയ്ക്കൽ ഗോപാലകൃഷ്ണൻ, സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ, എം എം രാഘവൻ, രാജശേഖരൻ മേപ്പറമ്പത്ത്, ജോയ് സി ജോസ്, പി സി തങ്കം, ഡോളി എസ് ലത. സാങ്കേതിക സഹായം അനിൽ പ്രകാശ്. സംവിധാന സഹായം എൻ ശശികുമാർ. സംവിധാനം എസ് രാധാകൃഷ്ണൻ. മഞ്ഞുമൂടിയ മലമുടികൾ.
7: അമ്മ പറഞ്ഞതെല്ലാം എന്റെ മോൾ ഓർക്കുന്നുണ്ടല്ലോ. നോക്ക്, നീ ഇപ്പോ പഴയ വീണയല്ല.
6: അറിയാമേ
7: മോളെ, നീ ആയിട്ട് നിന്റെ ഭർത്താവിനും കുടുംബത്തിനും ഒരു സമാധാനക്കുറവും വരുത്തരുതേ.
6: അതിനവിടെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത്?
7: അതുകൊണ്ടാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
6: ഇതേ കാര്യം തന്നെ അമ്മ എത്രാമത്തെ തവണയാ പറയുന്നതെന്നറിയോ?
7: ഇക്കാര്യം കൂടെ കൂടെ ഓർമ്മിപ്പിക്കാൻ ഇനി നിന്റെ അരികിൽ ഈ അമ്മ ഉണ്ടാവില്ലല്ലോ. നിനക്കിങ്ങോട്ട് എപ്പോഴും എപ്പോഴും ഓടി വരാൻ കഴിയുന്ന ദൂരത്തിലും അല്ല നീ ഉള്ളത്.
6: എന്തൊക്കെ അമ്മ പറഞ്ഞാലും ദിവസവും ഫോൺ വിളിക്കാൻ എനിക്കാവുമല്ലോ. ഏട്ടനെ സൗകര്യപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് പോരും.
8: അമ്മേ, ദാ പെണ്ണെത്തിയല്ലോ.
9: മിന്നി കെട്ടിയിട്ട് ഡോക്ടർ സാറൊന്ന് മാറി നിന്നില്ല. അപ്പോഴേക്കും ഏട്ടാനും പ്രാണനാഥാന്നും ഒക്കെ കേറി അങ്ങ് വിളി തുടങ്ങിയല്ലോ.
6: മോടി നിന്റെ ഒരു
7: എടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ താഴെ ചെന്ന് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയൂ.
9: കണ്ടോ കണ്ടോ, എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോ തട്ടിപ്പ്. ഇതാ പിന്നെ ഇനി ഇപ്പം എന്റേതാ ഊഴം.
7: ഈ പെണ്ണിന് നാണവും ഇല്ലല്ലോ എന്റെ ഈശ്വര. പോയി അച്ഛനെ പറഞ്ഞേക്ക്.
9: ഓ
7: ചെല്ലു വേഗം.
9: ഞാൻ പോയേക്കാമേ.
6: സത്യം പറയട്ടെ അമ്മേ, ഈ വീട്ടിൽ അമ്മയുടെയും അച്ഛന്റെയും മോളായി അമൃതയുടെ ഏച്ചിയായി ജീവിച്ച് കൊതി തീർന്നില്ലെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കോ? എന്നാലും എമ്മെ കഴിയുന്നത് വരെയെങ്കിലും.
7: ഇനി അതൊന്നും പറയരുത്. ഇക്കാലത്ത് ഇങ്ങനെയൊരു ബന്ധം കിട്ടുക എളുപ്പമല്ലെന്ന് അച്ഛൻ എത്ര തവണ നിന്നോട് പറഞ്ഞു തന്നു.
6: എന്നാലും
7: ഒരെന്നാലും ഇല്ല, എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതുക. അച്ഛനിങ്ങെത്തി. അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ മോള്.
10: എന്താ അമ്മയും മോളും കൂടി?
7: ഏ ഒന്നുമില്ല, അവക്കിപ്പോ പിരിഞ്ഞു പോകാൻ ഒരു വിഷമം.
10: ഡോക്ടറുടെ അരികിലെത്തിയാൽ തിരിച്ച് ഇങ്ങോട്ട് വരാനായിരിക്കും വിഷമം, അല്ലേ? മോളെ, നീ തന്നെയല്ലേ അച്ഛനോട് സെവൻ സ്റ്റേജസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു തന്നത്? മനുഷ്യൻ എന്ന മഹാനടന്റെ.
7: ഒന്ന് നിർത്ത്, ഈ കുട്ടിക്ക് എന്തെങ്കിലും സൂക്കേട് പിടിച്ചു പോകും. ഇന്നിത് പോകുന്ന നേരത്ത്
6: അച്ഛൻ പറയട്ടെ. ഇനി ഇത് കേൾക്കാൻ
10: അരുത് മോളെ. ഈ അച്ഛന്റെ നെഞ്ചിൽ നിനക്ക് വേണ്ടി നിറച്ചു വെച്ച നന്മകൾ മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലതേ വരൂ. മോള് ധൈര്യമായി പോകും.
9: ഇപ്പൊ സംഗതി നീറ്റായി. ഇനി ഒരു പാട്ടിന്റെ കുറവേ ഉള്ളൂ. ആ ദേ, ആ ഡോക്ടർ സാറിന്റെ അച്ഛൻ പൈപ്പ് മുഖച്ച് കൂട്ടിലിട്ട മെരുകിനെ പോലെ അവിടെ. ആ
6: മോളെ,
9: അയ്യോ എന്താ ഇത്? എനിക്ക് ഈ സെന്റിമെന്റ്സ് കാണാൻ വയ്യേന്റെ അപ്പാ. ആ ഏച്ചിയെ കണ്ണുകൾ തുറക്കി. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വേഗം വേഗം.
11: അല്ല ആരാ ഇത്? എ പ്ലസന്റ് സർപ്രൈസ്. എപ്പോ എത്തിയടാ ബെന്നി?
12: നീ കല്യാണ ചെറുക്കനായി പോകുന്നതിന് മുമ്പേ എത്തേണ്ടതാ. ബോംബെ നിന്ന് ഫ്ലൈറ്റ് 3 മണിക്കൂർ വൈകി. പിന്നെ ചുരം കയറി എത്താൻ സ്റ്റേറ്റ്സിൽ നിന്ന് നാട്ടിലെത്തിയതിന്റെ ഇരട്ടി സമയവും എടുത്തു.
11: എന്താ നീ നടന്നാണോ ചുരം കയറിയത്?
12: തമാശകളേടാ. ആ എവിടെ നിന്റെ കക്ഷി? ഞാനൊന്ന് കാണട്ടെ.
11: വീണ, മീറ്റ് മൈ ഫ്രണ്ട് ബെന്നി, ഡോക്ടർ ബെന്നി സ്കറിയ ഫ്രം USA. MD, MRCP തുടങ്ങി കുറെ തട്ടുപൊളിപ്പൻ ഡിഗ്രികൾ 2 പേജിൽ കൊള്ളാൻ മാത്രമുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും അടുത്ത.
12: മതിയടാ. ഹലോ വീണ, ഹൗ ഡു യു ഡു?
13: നമസ്കാരം.
12: ഓക്കേ ഓക്കേ.
11: വീണ അകത്തോട് ചെല്ലേ. വേലക്കാരി നമ്മുടെ മുറി കാണിച്ചു തരും. ഞാൻ ഇവനുമായൊന്ന്.
13: ശരി.
12: എവിടെ നിന്ന് കിട്ടിയടാ ഈ ശുദ്ധ കൺട്രിയെ? ഞാൻ കൈനീട്ടി ഹലോ പറഞ്ഞപ്പോ അവിടെ ഒരു നമസ്കാരം. ആ കൺട്രിയാണേലും പൂത്ത പണം കാണും. അല്ലാതെ നീ
11: ചേടാ, നീ ആദ്യ ദിവസം തന്നെ അലമ്പുണ്ടാക്കാനാ വന്നിരിക്കുന്നേ?
12: ഫസ്റ്റ് നൈറ്റ് എന്ന് തന്നെ പറയടാ. നിന്റെ വായിൽ നിന്ന് ഇറച്ച കൂടാതെ അങ്ങനെ ഒന്ന് പറയുന്നത് കേട്ട് ഞാനൊന്ന് രോമാഞ്ചം കൊള്ളട്ടെ.
11: നോക്ക്, പഴയ കഥകളൊന്നും പറയേണ്ട നേരമല്ല ഇത്. എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ?
12: എല്ലാം പറയാം. ആ ഇന്ന് രാത്രി നിന്റെ അവിടെ വെച്ച് കാണും.
11: പ്ലീസ് ബെന്നി, ഇന്ന് എന്നെ ഒഴിവാക്ക്, നാളെ നമുക്ക് കൂടാം.
12: പറ്റില്ല, ഞാൻ ആ കരിയാച്ചിന്റെ ഔട്ട് ഹൗസിൽ കാണും. വരാൻ മറക്കരുത്.
11: ഡാഡി ഇങ്ങോട്ട് വരുന്നുണ്ട്.
12: വന്നോട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, കരിയാച്ചന്റെ ഔട്ട് ഹൗസിൽ.
14: ഹലോ ബെന്നി.
12: ഹലോ അങ്കിൾ.
14: എപ്പോഴത്തെ?
12: ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ എത്താറത്തുള്ളൂ. നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫോൾട്ട്.
14: ഇറ്റ്സ് ഓക്കേ ബെന്നി. സ്റ്റേറ്റ്സിലേക്ക് ഇനി മടങ്ങുന്നില്ലേ?
12: ഓ ഷുവർ, വളരെ പെട്ടെന്ന്.
14: അപ്പോൾ പണി പൂർത്തിയാക്കാതെ വെച്ച ആശുപത്രി?
11: ഡാഡി, ബെന്നിയെ ബുദ്ധിമുട്ടിക്കരുത്, അവൻ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
12: അങ്കിൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ആ കാര്യം കൂടി അറിയാനാണ് ഞാൻ വന്നത്. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിഷാന്താണ്. ഡോക്ടർ നിഷാന്ത് M. രാജഗോപാൽ.

0: വീണ തനിച്ചിരുന്ന് ബോറടിച്ചോ? ഇല്ലെന്നോ അതോ?
1: കുറച്ചൊക്കെ.
0: ഗുഡ്, അതാണ് എനിക്കിഷ്ടം. എല്ലാം തുറന്നു പറയുക. വീണയ്ക്കും അങ്ങനെ ആയിരിക്കുമല്ലോ.
1: അതെ.
0: ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ?
1: ആരും ഒന്നും പറഞ്ഞില്ല.
0: ഓഹോ, ആരെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണോ? ഇവിടെ ഞാനും ഡാഡിയും അല്ലാതെ വേലക്കാർ മാത്രമേ കാണുള്ളൂ എന്ന് വീണയ്ക്ക് പറയില്ലേ?
1: അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
0: പിന്നെ
1: മാറാനുള്ള ഡ്രസ്.
0: ചേട്ടാ, വീണയുടെ അച്ഛൻ അവിടെ വലിയ തുണിക്കട ഉണ്ടായിരിക്കുമ്പോ ഞങ്ങളിവിടെ അതൊക്കെ കരുതേണ്ട വല്ല ആവശ്യമുണ്ടോ?
1: സോറി, ഞാനത് ഓർത്തില്ല. ആരും പറഞ്ഞില്ല.
0: സാരമില്ല, ഇതൊക്കെ സാവകാശം വീണയ്ക്ക് തന്നെ ബോധ്യപ്പെടും. ദാ താക്കോൽ. ഇപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലമാര തുറന്ന് നോക്ക്. അതിലൊരു ചെറിയ പെട്ടിയുണ്ട് മേലെ തട്ടിൽ. അതിൽ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാം.
1: ഇതാണോ പെട്ടി?
0: അതെ, മമ്മിയുടെ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഡാഡി ഉണ്ടാക്കിച്ചതാണ്. ആനക്കൊമ്പുണ്ട്. പക്ഷേ മമ്മി
1: മമ്മി
0: ഓ, വെറുതെ മമ്മി ഓർത്തുപോയി. ആ പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ഇതെന്താ, ആ ജനലുകളിൽ പശ തച്ചിട്ടുണ്ടോ?
1: ഈ ജനലിലൂടെ നോക്കി നിൽക്കാൻ എന്തൊരു രസാണ്. കണ്ണിൽ കൊള്ളാത്തത്ര കാഴ്ചകൾ. വെള്ളപ്പൂക്കൾ ചൂടി നിൽക്കുന്ന കാപ്പിച്ചെടികൾക്ക് എന്ത് ഭംഗിയാണ്.
0: ഞാൻ പറയട്ടെ, മുല്ലപ്പൂ ചൂടിയ എന്റെ ഈ സുന്ദരിക്കുട്ടിയുടെ ഭംഗി ഏതായാലും ഇല്ല.
1: അതിനുമപ്പുറം ആകാശത്തിന്റെ അതിരുകൾ വരെ കയറിയും ഇറങ്ങിയും പോകുന്ന തേയിലക്കാടുകൾ, മുകളിൽ ഏതോ സ്നേഹ സന്ദേശവുമായി ഓടി നടക്കുന്ന കോടക്കാറുകൾ.
0: ഫാന്റാസ്റ്റിക്. വലിയ ഒറേറ്ററാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പോയിറ്റ് കൂടിയാണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോ
1: അതിനിടയിൽ ഏതോ വിഷാദത്തിന്റെ വിങ്ങലുമായി നിൽക്കുന്ന അസ്ഥികൾ മാത്രമുള്ള പണിതീരാത്ത കെട്ടിടം.
0: മതി മതി, അവിടെ നിർത്താം.
1: അല്ല, എന്തു പറ്റി?
0: ഒന്നുമില്ല, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ബെന്നിയുമായി
1: ഇന്ന്.
0: ഒന്നും പറയരുത്, പോയി നോക്കൂ.

0: हाँ वरुण, वरुण डॉक्टर निशांत
1: നീ കുടിച്ചിട്ടുണ്ടോ?
0: എന്തിനു കുടിക്കാതിരിക്കണം? നിന്റെ കല്യാണ നാളിൽ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണെന്ന് മനസ്സറിഞ്ഞ് കുടിക്കുക. ബട്ട് ഐ ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓൺലി. നീ വന്നിട്ടാകട്ടെ ബാക്കി എന്ന് കരുതി.
1: വേണ്ടടാ, ഇന്ന് എന്നെ ഒഴിവാക്കുക.
0: നിനക്കെപ്പോഴാണടാ വിവേകം ഉദിച്ചത്? അതും കറിയാച്ചന്റെ ഈ ഔട്ട് ഹൗസിൽ ഇരിക്കുമ്പോൾ.
1: പ്ലീസ് പ്ലീസ് ബെന്നി,
0: ഈ ഔട്ട് ഹൗസിനെ കുറിച്ച് നിനക്കറിയോ?
1: ഞാൻ ഓർക്കുന്നില്ല.
0: നീ ഓർക്കണം. ചുരം കയറി വന്ന കരിയാച്ചൻ വെറും ഒരു കാര്യസ്ഥനായിരുന്നെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നിത് കൂർഗിലുള്ള ഏതോ ഗൗഡരുടെ വകയായിരുന്നു.
1: കേട്ടിട്ടുണ്ട്.
0: പിന്നെ അന്നാമ്മയുടെ വരവായി കരിയാച്ചന്റെ കെട്ടിവോളായിട്ട്. പക്ഷേ അന്നാമ്മയോടൊപ്പം ആദ്യ രാത്രി കിടന്നുറങ്ങിയത് കൂർഗിൽ നിന്നെത്തിയ ഗൗഡരായിരുന്നു. ഈ ഔട്ട് ഹൗസും ഇതിന് ചുറ്റുമുള്ള 13 ഏക്കർ കാപ്പിത്തോട്ടവും അന്നാമ്മയുടെ പേരിൽ ഒറ്റ രാത്രി കൊണ്ട്.
1: ഇതൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ
2: വേണം.
0: ആ കറിയാച്ചൻ ഈ നിൽക്കുന്ന ബെന്നീസ് കറിയായുടെ തന്തയാകുമ്പോൾ അതേ അന്നാമ്മ ഈ ബെന്നീസ് കറിയായുടെ തള്ളയാകുമ്പോൾ വേണം. വീണ്ടും വീണ്ടും ഇതൊക്കെ ഓർക്കണം.
1: നീ ഇമോഷണൽ ആകുന്നു.
0: ഞാനോ? ഛേ, പഴയ കഥകൾ ഓർമ്മിക്കുന്നത് ഇമോഷണൽ ആയതുകൊണ്ടല്ല, മറിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ. ആ
2: നീ ഇത് കുടിക്ക്.
1: വേണ്ട ബെന്നി.
0: നോ, കുടിക്കണം. ഒന്നാം തരം സ്കോച്ച് വിസ്കിയാ, വിലയറിഞ്ഞാൽ തന്നെ നീ നടുങ്ങി ചത്തുപോകും.
1: പ്ലീസ്, വീണ എന്ത് കരുതും? ആദ്യ രാത്രി തന്നെ
0: വീണ നിന്റെ.
1: അങ്ങനെയല്ല ബെന്നി, അവൾ അത്രയൊന്നും ഫോർവേഡല്ല. പിന്നെ തനിച്ചവിടെ
0: എന്താ, അവളെ ആരെങ്കിലും വിഴുകിക്കളയോ? ഓ, തനിച്ചാണ് പോലും. എടാ, എന്റെ ആനിയും ആദ്യ രാത്രി തനിച്ചായിരുന്നു.
1: എന്തിനാണ് അതൊക്കെ?
0: 4 വർഷങ്ങൾ നിറയെ എന്നെ വേട്ടയാടിയത് ആനിയുടെ ഓർമ്മകളായിരുന്നു.
1: എല്ലാം കഴിഞ്ഞ കഥകൾ, മറക്കേണ്ടതും പൊറുക്കേണ്ടതും.
0: ആ, മറക്കേണ്ടത് ശരിയാണ്, എല്ലാം മറന്നേ ഒക്കൂ. പക്ഷേ നിന്റെ വാക്കുകൾ, ആനിയുടെ സ്മാരകമായ ഒരു ആശുപത്രി, അതിൽ ആതുര ശുശ്രൂഷകരായി നീയും ഞാനും, ആനിയുടെയും എന്റെയും സമ്പാദ്യങ്ങൾ മുഴുവൻ നിന്റെ കയ്യിലെത്തുമ്പോ.
2: പറയൂ ഡോക്ടർ നിഷാന്ത്, സത്യത്തിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നില്ലേ?
1: നീ പറയുന്നതൊക്കെ കല്ലുവെച്ച നുണകളാണ്.
0: ചിലപ്പോ മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ.
1: സംശയിക്കണ്ട, മദ്യം നിന്നെ.
0: ആ, അതിനൊരു വഴിയുണ്ട്. നീ കൂടി ആ ഗ്ലാസ് കാലിയാക്ക്.
1: വേണ്ട, നിന്നെപ്പോലെ ഞാനും എന്തെങ്കിലും.
0: ശരിയാണ്,
2: നിന്റെ മനസ്സിന്റെ കൊട്ടിയടക്കപ്പെട്ട കവാടമെങ്ങാനും തുറന്നാൽ.
0: നീ കുടിക്ക്, കുടിക്കാൻ ധൃതി കൂട്ടണ്ട, സാവകാശം മതി. നേരം വെളുക്കൂവോളം നീ ഇവിടെ കാണും, നിനക്ക് കൂട്ടിനായി ഞാനും. നിന്നെ പോലെ ഞാൻ പറ്റിക്കില്ല.
1: ബെന്നി, എന്താ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: ആ, എന്തെങ്കിലുമൊക്കെ കാണും.
1: എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ് ബെന്നി.
2: പറ്റില്ലെന്ന് പറഞ്ഞില്ലേ?
0: പിന്നെ നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതാ ആ കർട്ടൻ വകഞ്ഞു മാറ്റാം. അവിടെയുള്ള മെത്തയിൽ പ്രീതിയുണ്ട്, നിന്റെ ആദ്യത്തെ കാമുകി. ഇപ്പോഴീ മലയോരത്തിലെ പ്ലാന്റർമാരുടെ

0: സോറി, രാത്രി വരാൻ
1: അതിന്
0: വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. ബെന്നിയോട് വർത്തമാനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല.
1: ഞാനൊന്നും ചോദിച്ചില്ലല്ലോ.
0: വീണ ചോദിച്ചില്ലെങ്കിലും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. കഴിഞ്ഞ രാത്രി നമ്മുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ രാത്രി ആവേണ്ടതായിരുന്നു.
1: ഓഹോ, ഞാൻ കരുതി ഇതൊന്നും നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന്.
0: എനിക്ക് കുറ്റബോധമുണ്ട്.
1: എന്തിന്?
0: നിന്നെ തനിച്ചാക്കി.
1: ഇവിടെ വേലക്കാരില്ലേ, സദാസമയവും പൈപ്പ് പുകച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനും. പിന്നെ
0: പെട്ടെന്ന് എന്താ നിർത്തിക്കളഞ്ഞത്?
1: ഇല്ല, ഒന്നുമില്ല.
0: അല്ല, എന്തോ ഉണ്ട്. നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നു.
1: എല്ലാം ഒളിച്ചു വെക്കുന്നവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ഒളിച്ചു വെക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് മനസ്സിലാവുന്നത്.
0: നീ എന്തോ പറയാൻ ഭാവിച്ചു, അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്.
1: നിങ്ങൾ അല്പം മാറി നിന്നാൽ ഉപകാരം. മദ്യത്തിന്റെ ഗന്ധം ഇത്രമാത്രം രൂക്ഷമാണെന്ന് എനിക്കറിയില്ലായിരുന്നു.
0: മതി, നീ പ്രസംഗിക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതൊരു ഡിബേറ്റ് അല്ലെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എനിക്കറിയേണ്ടത് നീ പറയാൻ ഭാവിച്ചത് എന്താണെന്നാണ്.
1: നിങ്ങൾക്കത് കേട്ടേ ഒക്കൂ എന്നാണോ?
0: എന്താ സംശയം?
1: രാത്രി നിറയെ തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, കാപ്പിക്കാടുകളിൽ ഉന്മാദം നിറഞ്ഞ ചിരി, എന്തൊക്കെയോ വിചിത്ര ശബ്ദങ്ങൾ, ഒറ്റപ്പെട്ടുപോയ ഇണയുടെ ആരും കേൾക്കാത്ത തേങ്ങൽ, ആ ജനലഴികളിലൂടെ കൈകൾ നീട്ടുന്ന
0: പറയോ, ജനലഴികളിലൂടെ
1: കൈകൾ നീട്ടുന്ന നിലാവ്. ആദ്യം ഞാനും വല്ലാതെ പേടിച്ചു, പിന്നെ മനസ്സിലും ശരീരത്തിലും ഒരുതരം തണുപ്പുറഞ്ഞു. നിലാവിൽ മയങ്ങിക്കിടക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അസ്ഥികൂടം, അവിടെ നിന്നുയരുന്ന തേങ്ങൽ.
0: പറയൂ, അവൻ ഇവിടെ വന്നിരുന്നോ?
1: ഇടയ്ക്കെപ്പോഴോ ആ കെട്ടിടത്തിന് രൂപമാറ്റം.

0: നീ എന്തൊക്കെ ഭ്രാന്താണ് ഈ പുലമ്പുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൻ ഇവിടെ വന്നിരുന്നോ? അവൻ ബെന്നി
1: അയാളെന്തിന് ഇവിടെ വരുന്നു?
0: വന്നില്ലെങ്കിൽ വരും. നീ സൂക്ഷിക്കണം.
1: ഞാൻ എന്തിന് അയാളെ സൂക്ഷിക്കണം?
0: അതൊന്നും നീ അറിയണ്ട. പക്ഷേ നീ അവനെ സൂക്ഷിക്കണം.
1: ഇപ്പോൾ ഭ്രാന്ത് പറയുന്നത് നിങ്ങളാണ്.
0: ഭ്രാന്താണെങ്കിൽ ഭ്രാന്ത്. ആട്ടെ, നീ എന്താ ഡ്രസ് മാറാതിരിക്കുന്നത്?
1: എന്തോ എനിക്കതിന്റെ ആവശ്യം തോന്നിയില്ല.
0: ആഭരണങ്ങൾ ഒഴിച്ചു വെച്ചില്ല?
1: എല്ലാം നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. രാത്രി നിറയെ.
0: വേണ്ട വേണ, ഇനി ഒന്നും ആവർത്തിക്കണ്ട. എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ആട്ടെ, ഈ ആഭരണങ്ങൾ എത്ര പവനുണ്ട്?
1: ഞാൻ തൂക്കി നോക്കിയിട്ടില്ല.
0: നീ തർക്കുത്തരം പറയുന്നു.
1: തർക്കുത്തരമല്ല, സത്യമായും.
0: നിന്റെ മനസ്സിൽ ഇപ്പോഴും രാത്രി വരാത്തതിന്റെ
1: സത്യമായും ഇല്ല. പിന്നെ 75 പവനിൽ കുറയില്ലെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത്.
0: 75 പവൻ ഒന്നുമില്ലല്ലോ, ഞാനൊരു ഡോക്ടറല്ലേ.
1: ഡോക്ടറാകുമ്പോ ഇത്ര പവൻ വേണമെന്നുള്ള കണക്ക് അച്ഛൻ അറിഞ്ഞു കാണില്ല.
0: തർക്കിക്കാൻ വേണ്ടിയല്ല, എന്നാലും അതിരിക്കട്ടെ. തുണിക്കട വീണയുടെ പേരിൽ തന്നെയല്ലേ, അതിൽ അനിയത്തിക്കും പാർട്ട്ണർഷിപ്പ് ഉണ്ടോ?
1: ഞാൻ അന്വേഷിച്ചിട്ടില്ല.
0: അച്ഛന്റെ പുതിയ കാറോ?
1: ഡ്രൈവറുടെ പേരിലായിരിക്കും.
0: നീ എന്നെ കളിയാക്കുന്നു.
1: പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യ രാത്രി മുഴുവൻ ഒരു പെണ്ണിനെ തനിച്ചാക്കി കൂട്ടുകാരന്റെ കൂടെ കുടിച്ച് കുന്തം പറഞ്ഞെത്തിയ നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ലേ?
0: കേൾക്കട്ടെ, നാണക്കേടാണ്, കല്യാണം പിറ്റേന്ന് തന്നെ.
1: വഴക്ക് കൂടുന്ന നവദമ്പതികൾ അല്ലേ, നിങ്ങൾക്കില്ലാത്ത നാണക്കേടൊന്നും ഞാൻ സൂക്ഷിക്കേണ്ടല്ലോ.
0: ഞങ്ങൾ ഇതുവരെ അന്തസ്.
1: അങ്ങനെയുള്ള വലിയ വാക്കുകൾ നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കല്ലേ.
0: മതി, പ്രസംഗം നിർത്ത്. എനിക്കൊന്ന് കിടക്കണം,
1: എനിക്കൊന്ന് കുളിക്കണം, നിറയെ അഴുക്കാണ്.

0: വീണ മോള് കുളിച്ചോ?
1: കുളിച്ചോ.
0: നിശാന്തിനിയോ എഴുന്നേറ്റില്ലേ?
1: ഇല്ല, അല്ല എഴുന്നേറ്റു.
0: അല്ല, അതുപോലെ നിശ്ചയമില്ലെന്നായോ?
1: എഴുന്നേൽക്കാൻ
0: ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഡൈനിങ് റൂമിലേക്ക് പോയിക്കോളൂ. എടിയെ ചിന്നമ്മോ,
2: എന്തോ?
0: ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായില്ലേ?
2: ഓ,
0: വീണയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്ക്.
1: വേണ്ട അച്ഛാ, എല്ലാവരും ഒരുമിച്ച് ഞാൻ വിളമ്പിത്തരാം.
0: അതൊന്നും ഇവിടെ പറ്റില്ല. ആ പിന്നെ എന്നെ അച്ഛാ എന്നൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല.
1: അതിപ്പോ
0: എന്തെങ്കിലും വിളിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്കിളമായിക്കോട്ടെ. ഓക്കെ ചിന്നമ്മോ, ഞാൻ പോകുന്നു. എസ്റ്റേറ്റ് എത്താൻ വൈകി.
3: കൊച്ചമ്മിങ്ങ് വന്നേ.
1: ഒരു കൊച്ചമ്മ.
3: കൊച്ചമ്മയ്ക്ക് ചായയോ കാപ്പിയോ?
1: ഒരു ഗ്ലാസ് തണുത്ത വെള്ളം മതി.
3: അയ്യാ, ഈ തണുപ്പത്തോ? എന്നാ തണുപ്പാ,
1: എനിക്കിങ്ങനെ തനിച്ചിരുന്ന് കഴിച്ച് ശീലമില്ല.
4: നിങ്ങൾ ആ പേപ്പർ ഒന്ന് മാറ്റിവെച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കൂ മനുഷ്യ.
5: ഇത് നല്ല തപാശ. ഞാൻ പേപ്പർ വായിക്കുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ എന്തിനാ കഴിക്കാതിരിക്കുന്നത്?
4: അല്ല, അതാ ഞാനും പറയുന്നേ. ഈ പിള്ളേർക്കൊന്നും അവരവരുടെ വായ കൊണ്ട് കഴിച്ചാ പോരെ. ദേ, നിങ്ങൾ പേപ്പർ വായിക്കുന്നത് കണ്ട് അമൃത മുറിയിലോട്ട് പോയി.
5: അമൃതേ, എടി അമൃതേ.
2: എന്തോ?
4: എന്താ?
5: നീ എന്താ ഇവിടെ ഇരിക്കാതെ?
4: ഓ, അത്തം പേപ്പർ പോവാൻ പഠിച്ചു കേട്ടേന്ന് കരുതി.
5: ഓഹോ, അത് ശരി. ഇനി ഞാൻ പേപ്പർ വായിക്കാതിരുന്നാൽ പോരെ.
4: അയ്യോ, അങ്ങനെ ഒരു പദം ഞാൻ വെറുക്കട്ടാ. എന്നാലും അച്ഛൻ ഇങ്ങനെ പേപ്പറും വായിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഒരു രുചിയും ഇല്ല.
1: ഓ, അവളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല എന്നൊന്ന് പറഞ്ഞു നോക്കടി. നാക്ക് വളയൊന്ന് നോക്കാം.
4: അയ്യേ, അതൊക്കെ ഏച്ചി അങ്ങ് പറഞ്ഞാ മതി. എനിക്ക് ഇത്തിരി ഫാഷനിലൊക്കെ സംസാരിക്കണം.
6: ഇതിനു വേണ്ടിയാണോടി അച്ഛന്റെ പത്രം വായന നിർത്തിയത്? അടി കൂടാൻ.
5: നീ ഇതിലൊന്നും ബേജാറാകരുത് ഭാരതി. ഒരു വീടെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ, പല രാഗങ്ങൾ കൂടി ചേരുന്ന ഒരു സിംഫണി പോലെ.
4: അമ്പമ്പോ, ഞാനിപ്പം ബോധം കെട്ട് വീഴും.
1: അയ്യോ, അതെന്താ?
4: അയ്യോ, ഈ അച്ഛൻ ഇപ്പൊ സംസാരിക്കുന്നത് ഒക്കെ ഇങ്ങനാ.
6: ഈ പെണ്ണിന്റെ നാക്കിന്റെ നീളം കാണുമ്പോ എനിക്കിപ്പോഴേ പേടിയാവും. മതിയടി, ഭക്ഷണം കഴിക്കേ.

0: നീ ഇരിക്കുന്നില്ലേ,
1: നിങ്ങളൊക്കെ കഴിച്ചിട്ട്.
0: ആ അത് പറ്റില്ല, ഇവിടെ അങ്ങനെ ഒരാൾക്ക് റിസർവേഷൻ വകുപ്പില്ല.
1: ഇനി അതിനും വേണ്ട വഴക്ക്, ഞാനിതാ വന്നു.
0: ഇപ്പോഴേ ഒരു കുടുംബ ചിത്രമാകുന്നുള്ളൂ.
2: പല രാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിംഫണി അല്ലേ അച്ഛാ.

0: കൊച്ചമ്മേ, കൊച്ചമ്മേ.
1: എന്താ എന്താ?
0: അല്ല കൊച്ചമ്മ, എന്താ ഓർത്ത ഇങ്ങനെ വെറുതെ ചിരിക്കണത്?
1: ചിരിച്ചൊന്നോ? ഞാനോ? ഇപ്പോഴോ? ആരോട്?
0: അത് ശരി. ഹലോ ഹലോ, അതെ അതെ, ചിന്നമ്മുവാ. ഏ, ഉറങ്ങുവാ? ആര് പറഞ്ഞു?
2: ഓ, ബെന്നി സാറോ?
0: പറയാം.
2: വൈകിട്ടല്ലേ? അതേ സ്ഥലത്ത്.
1: ആരാ വിളിച്ചത്?
2: ബെന്നി സാറാ. ഇന്നലത്തെ അതേ സ്ഥലത്ത് അതേ നേരത്തെ എത്താൻ.
1: അതിന് ഇപ്പൊ അവിടെ നിന്ന് എത്തിയിട്ടല്ലേ ഉള്ളൂ.
2: അത് പോട്ടെ, കൊച്ചമ്മൊന്നും കഴിച്ചില്ലല്ലോ. ആ ചിന്നമ്മോ ഒരു പൈനാപ്പിൾ ജ്യൂസ് കേറട്ടെ.
1: എനിക്കൊന്നും വേണ്ട. ചിന്നമ്മോ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ.
0: പിന്നെ അതിനല്ലേ ഈ ചിന്നമ്മ ഇവിടെ.
1: എനിക്കൊന്ന് പുറത്തിറങ്ങണം.
0: അയ്യോ,
1: എന്താ ഭൂതം മറ്റോ ഉണ്ടോ?
0: അതല്ല, എവിടേക്കാ കുഞ്ഞേ?
1: അതറിഞ്ഞാലേ വരുമെന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, പണി തീരാതെ ആശുപത്രി കെട്ടിടം വരെ.
0: വീണ കുഞ്ഞേ.

0: ദേ ഒന്നെഴുന്നേറ്റ്, എഴുന്നേൽക്കാൻ, എഴുന്നേൽക്കാൻ, നേരം ഒരുപാടായി. ഡോക്ടർ ബെന്നി വിളിച്ചിരുന്നു.
1: എന്നിട്ടെന്ത് പറഞ്ഞു?
0: കഴിഞ്ഞ രാത്രി ഒത്തുകൂടി അതേ സ്ഥലത്ത് അതേ നേരത്ത്.
1: മറ്റൊന്നും പറഞ്ഞില്ലേ? ഞാൻ പോരുമ്പോ അവൻ എവിടെ പോയിരുന്നു എന്നൊന്നും.
0: ഫോൺ എടുത്തത് ചിന്നമ്മോ?
1: അപ്പൊ നീ ഒന്നും അറിയില്ല അല്ലേ?
0: പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു.
1: എനിക്ക് ക്ലിനിക്കിൽ പോണം. വീണ പോയിരുന്നു?
0: ഇല്ല.
1: അതെന്താ?
0: രോഗികൾക്കുള്ള സ്ഥലമല്ലേ അത്?
1: രോഗികൾ മാത്രമല്ല,
0: അങ്ങനെ വിശ്വസിക്കാൻ ന്യായം കാണുന്നില്ല.
1: എന്തുകൊണ്ട്?
0: നേരം വെളുത്തപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ആനക്കൊമ്പിന്റെ ആഭരണപ്പെട്ട് നെഞ്ചോടമർത്തി കിടന്നുറങ്ങുന്ന ഒരാൾ.
1: അത് അറിയാതെ
0: വിശദീകരിക്കണമെന്നില്ല.
1: അതിങ്ങനെ അവിടെ ഇവിടെ വെച്ചാൽ
0: കള്ളന്റെ മുദ്രമുണ്ടായിരിക്കും അല്ലേ?
1: അതല്ല, ഈ ലോക്കറിൽ വെക്കാൻ മാത്രമുണ്ടോ എന്ന് നോക്കിയതാണ്.
0: എവിടെയെങ്കിലും വെച്ചോളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. എന്റെ പരാതി മുഴുവൻ അച്ഛനോടാണ്, എന്റെ അച്ഛനോട്.
1: എന്തിന്?
0: എന്തിന് എന്നെ ഈ കുടുക്കിൽ പെടുത്തി എന്ന്.
1: അതിന് മാത്രം എന്തുണ്ടായി വീണേ?
0: ദേഷ്യപ്പെടരുത്, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കണമായിരുന്നു.
1: പറ്റില്ല, നീ ഇവിടെ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ.
0: കഷ്ടിച്ച് 18 മണിക്കൂർ. പക്ഷേ
1: പ്ലീസ് പ്ലീസ് വീണ, നീ എന്താണ് എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്?
0: എന്നെ തുടരുത്, അകന്നു നിന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളാം.
1: നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
0: ഇപ്പോഴിപ്പോൾ എന്റെ ധാരണകളൊക്കെ ശരിയായി വരുന്നു.
1: മനസ്സിലായില്ല.
0: ഒരു ഡോക്ടർക്ക് മനസ്സെന്ന് പറയുന്നത് കീറി മുറിക്കാനുള്ള അവയവം മാത്രമാണെന്ന്.

0: എന്നാലും ഈ ചിഹ്നം ഒന്ന് ചോദിച്ചോട്ടെ, ഇത് എന്നാറ്റിന്റെ പുറപ്പാടാ?
1: എനിക്ക് പോലും അതറിയില്ല. എന്നിട്ടല്ലേ ചിഹ്നം മോനെ ഞാനത് പറഞ്ഞു തരിക.
0: ഏമാനോ മറ്റോ അറിഞ്ഞ
1: തല്ലോ ചിഹ്നം മോനെ?
0: തല്ലാലോ ഈ ചിഹ്നം മോനെയോ? നല്ല കഥ, ചെലപ്പോ കൊല്ലുമായിരിക്കും.
1: എപ്പോഴാലും ഒരിക്കലും മരിക്കണ്ടേ?
0: അത് കൊറേ പുളിക്കും. ഈ ചിന്നമ്മേ അങ്ങനെ അങ്ങ് മരിക്കാൻ വന്നോളല്ല.
1: ചിന്നമ്മോന് ജീവിതത്തോട് അത്രയും ഇഷ്ടമാണോ?
0: ഇഷ്ടാണോന്നോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലെ ഇഷ്ടം. അല്ലെങ്കിൽ കൂപ്പിലെ മരത്തടി കടി ചതഞ്ഞെറിഞ്ഞ കെറ്റവനെ കണ്ടപ്പോ ഒരു കൊല്ലി ചാടിയെങ്കിലും ഈ ചിന്നമ്മോന് ജീവൻ എടുക്കുമായിരുന്നല്ലോ. മൂർക്കം കൊത്തി വീഴ്ത്തി എന്റെ പൊന്നുമോന്റെ നീലിച്ച ജഡം കണ്ടപ്പോ
1: ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല.
0: അതങ്ങനെയാ കുഞ്ഞെ, ഓരോന്ന് ഓർക്കുമ്പോ മരിക്കാൻ തോന്നും. മരിക്കാൻ നോക്കുമ്പോ ജീവിക്കണമെന്നും തോന്നും. ഞാനിതൊന്നും കുഞ്ഞിനോട് പറഞ്ഞുതരേണ്ടല്ലോ.
1: ചിന്നമോന് മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ?
0: എന്തിനാ കുഞ്ഞെ അതൊക്കെ എന്നെ കൊണ്ട് പറയിക്കണ്? ഒരു കഷ്ണം പുകയിലക്കും രണ്ടുണക്കമീനും വേണ്ടി അമ്മമാരാകേണ്ടി വന്ന പെണ്ണുങ്ങളുള്ള പ്രദേശമാ ഈ മലയോരം. ഓരുടെയൊക്കെ കൂട്ടത്തിൽ ഞാനൊക്കെ ഭാഗ്യം ചെയ്തവരാ?
1: ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. ചിന്നമ്മോ കഥകളുടെ പുതിയ വാതിൽ തുറന്നിടുകയാണ്. ഈ ആശുപത്രിയെ കുറിച്ചുള്ള കഥ ചിന്നമ്മ അറിയില്ലേ?
0: ആശുപത്രിയെ കുറിച്ച് കഥയോ? കുഞ്ഞെന്താ ഈ പറയുന്നത്?
1: കള്ളം. ചിന്നമ്മ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു.
0: ഇത് നല്ല തമാശ.
1: എന്റെ മുറിയിലെ ജനലടികളിലേക്ക് കണ്ണുകൾ നട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ ഒരു പെണ്ണിരുന്നിരുന്നു. അവൾ എന്നെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. പിന്നെ കുശുമ്പു കാട്ടുന്ന മട്ടിൽ കൊഞ്ഞനം കുത്തി. എന്നിട്ടവൾ പരിഭവിച്ച മട്ടിൽ ഈ തേയില കാട്ടിലൂടെ ആകാശത്തിന്റെ വാതിലോളം ഓടി.
2: എനിക്കാകെ പേടിയാകുന്നല്ലോ എന്റെ കർത്താവേ. ഈ കുഞ്ഞിനെ വട്ട പിടിച്ചോ കുഞ്ഞേ, കുഞ്ഞേ വീടേ കുഞ്ഞേ.
1: അമ്മേ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ചിലപ്പോഴെങ്കിലും ഭ്രാന്ത് പിടിക്കാത്ത മനുഷ്യരുണ്ടോ ചിന്നമ്മ?
0: അത് ശരിയാ, എന്റെ കെട്ടിയോലും ഇത് തന്നെ പറയുമായിരുന്നു.
1: ആ ഈ ആശുപത്രി ആരുടേതാണെന്ന ചിന്നമ്മ പറഞ്ഞത്?
0: അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഏ, ഒന്നും പറഞ്ഞില്ലേ?
0: ഇതൊക്കെ ഞാൻ എന്തിനറിയുന്നു?
1: ശരിയ, ഇതൊക്കെ നീ എന്തിനറിയുന്നു? അല്ല, ഇതൊക്കെ ഞാൻ എന്തിനറിയുന്നു? ആരുടെയോ കാര്യങ്ങൾ, ആരുടെയോ കാര്യങ്ങൾ. എന്നിട്ടും എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു, സ്വാസ്ഥ്യം പിടിച്ചു പറിക്കുന്നു.
2: കർത്താവേ, എന്റെ കർത്താവേ.

0: ഇത് രണ്ടാമത്തെ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്നും വന്നിരിക്കുന്നു.
1: പിന്നെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല.
0: അച്ഛനും മകനും ഒരുപോലെ എവിടെ നിന്നാണ് അങ്ങേരിപ്പൊ പൊട്ടി വീണത്? അല്ല, ചിന്നമ്മോന്റെ മുറിയിൽ നിന്നോ?

0: കുഞ്ഞേ, വീണ കുഞ്ഞേ, കർമ്മങ്ങൾ ചെയ്യാൻ.
1: അയ്യോ എന്റെ കാലുകൾ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ.
0: എന്തിനെ കൊല്ലുന്നു? നീ മരിച്ചു കഴിഞ്ഞല്ലോ.
1: ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. ഇല്ല,
0: അതാ എല്ലുന്റെ ആ കെട്ടിടം നീ കാണുന്നില്ലേ? വരൂ അതിനരികിലേക്ക്.
1: എനിക്ക്
0: ഇതാ എന്റെ കൈവിരലുകളിൽ പിടിച്ചോളൂ.
1: ഹായ്, ഞാനിപ്പോൾ അപ്പൂപ്പൻ താടി പോലെ ഒഴുകുകയാണല്ലോ. ഹായ് ഹായ്.
0: ദാ ഇവിടെ.
1: അയ്യോ എന്താണിത്? മെല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞ്
0: ആ വസ്ത്രമൊന്ന് നീക്കി നോക്കൂ.
1: എനിക്ക് പേടിയാവുന്നു.
0: മരിച്ചവർക്ക് പേടിയോ? ആ വസ്ത്രമൊന്ന് നീക്കൂ.
1: ഈശ്വരോ, ഇത് ഞാൻ തന്നെയാണല്ലോ. എനിക്ക് മരിക്കണ്ട. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ.
2: എന്താ എന്താ, എന്തിനാ നിലവിളിച്ചത്? അവൻ വന്നോ?
1: വന്നു. ഞാൻ അയാളെ കണ്ടോ?
2: ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. എന്നിട്ട് അവൻ എവിടെ എവിടെയെന്ന്?
1: പറന്ന് പറന്ന് ഒഴുകി ഒഴുകി മണൽക്കാടുകൾ താണ്ടി മഞ്ഞൊരു കാത്ത മലമുടികൾ ചവിട്ടി താഴ്ത്തി.
2: വീണ, എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ബെന്നിയെ നീ കണ്ടോ?
1: ഏത് ബെന്നി? ഇല്ല ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല, ആരും ഇവിടെ വന്നില്ലല്ലോ.
2: നീ എന്താ ആകെ പേടിച്ച് വിളറിയത് പോലെ? സ്വപ്നം കണ്ടോ?
1: എന്തോ എനിക്കറിയില്ല, എന്നോടൊന്ന് ചോദിക്കരുത്.

0: എന്താ മോളെ, നീ എന്താ വല്ലാതെ സുഖമില്ലേ?
1: സുഖം
0: രണ്ടു ദിവസം കൊണ്ട് നീ ആളാകെ മാറിയല്ലോ.
1: അത്
2: അല്ല, ഇതാര് നന്ന് രാവിലെ തന്നെ പുറപ്പെട്ട് കാണുമല്ലോ.
0: ഹൂവ് രാവിലെ പുറപ്പെട്ടു.
2: ആ അതേതായാലും നന്നായി. വന്നാട്ടെ, അകത്തേക്ക് വന്നാട്ടെ.
0: ഞാൻ വന്നത്
2: ഓ ഇവരെ അങ്ങോട്ട് ക്ഷണിക്കാൻ, എനിക്കറിയാം. മിസ്റ്റർ ദേവൻ, അല്ല ഈ ഫോർമാലിറ്റിയുടെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ?
0: എന്നാലും
2: സൗകര്യം പോലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. കല്യാണത്തിരക്കിൽ എസ്റ്റേറ്റ് ശ്രദ്ധിക്കാൻ എനിക്കായില്ല. അവനാണെങ്കിൽ ക്ലിനിക്കും, സീസണാണിപ്പോൾ.
0: എവിടെ നിഷാന്ത്?
2: നിഷാന്ത് മോനെ, നിഷാന്ത് ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്.
3: അമ്മാവനപ്പെത്തി.
0: ഇപ്പോ
3: അവിടെ വിശേഷങ്ങൾ?
0: ഒന്നുമില്ല, എല്ലാവർക്കും വീണയെ കാണണമെന്നാ മോഹം.
3: രണ്ടു ദിവസമല്ലേ ആയുള്ളൂ.
2: ഡോണ്ട് ബി സില്ലി മിസ്റ്റർ ദേവൻ, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ?
0: നിർബന്ധിക്കാൻ എനിക്കാവില്ലല്ലോ, നിങ്ങളുടെ ഒക്കെ ഇഷ്ടം. ആ എനിക്ക് ഇറങ്ങാൻ തിടുക്കമുണ്ട്.
2: കാപ്പി കഴിച്ച്
0: വേണമെന്നില്ല.
3: അത് പറ്റില്ല, അമ്മാവനിരിക്കെ, എനിക്കൊന്ന് ക്ലിനിക്കിലെത്താൻ ധൃതിയുണ്ട്.
0: എന്നാണ് ഇനി അങ്ങോട്ടേക്ക്?
3: ആ നോക്കട്ടെ.
0: അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ ഞായറാഴ്ചയെങ്കിലും വന്നില്ലെങ്കിൽ.
2: ഓക്കെ മിസ്റ്റർ ദേവൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ബൈ ദി ബൈ, പോകാൻ തിരുക്കമായി അല്ലേ. ഈ ബിസിനസ്സുകാരൊക്കെ എങ്ങനെയാ, ഓരോ നിമിഷത്തിനും പവൻ വിലയാ. അല്ല അങ്ങനെയുള്ളവരെയാ എനിക്കും ഇഷ്ടം.
0: തിടുക്കമുണ്ട് മോളെ. അച്ഛനെന്നാൽ
1: എനിക്ക്.
2: ആ അതാ കണ്ടോ, നിങ്ങളുടെ വരവ് അവളെ പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നു. എന്താ ഇത് മോളെ? പിന്നെ മിസ്റ്റർ ദേവൻ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഞാനും ഇപ്പോ ഒരു പെൺകുട്ടിയുടെ ഡാഡിയാണ്.
0: ഞാൻ ഇറങ്ങുന്നു മോളെ.
2: മോളെ എന്റെ പൈപ്പ് കെട്ടു.
1: ഒരു മിനിറ്റ്.
2: എന്തിനാ മോളിങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നത്? മോൾ പോയാ ടുബാക്കോ.
1: എന്റെ ഈശ്വര,
2: മോളെ ടുബാക്കോ ഇങ്ങനെ എടുത്താട്ടെ.
0: അച്ഛൻ വരട്ടെ മോളെ. മോളാ ടുബാക്കോ എടുത്തു.
1: അതൊക്കെ
2: ശരി മിസ്റ്റർ ദേവൻ, എന്നാൽ പോവുകയല്ലേ. ഗുഡ് ബൈ. മോൾ ഇങ്ങോട്ട് വന്നോളൂ. അകത്ത് പോയി ആ ടുബാക്കോ. എന്താ പിറുപിറുക്കുന്നത്?
1: ഒന്നുമില്ല, ആ പോയത് എന്റെ അച്ഛനാണ്.
2: എന്റെ മകന്റെ അമ്മായിയപ്പൻ.
1: അതുകൊണ്ടായിരിക്കും ഈ പൊട്ടൻ കളി, അതും എന്റെ ചെലവിൽ.
2: മനസ്സിലായില്ല.
1: എല്ലാരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാമെന്ന് മോഹിക്കരുത്.
2: എന്നോട് ഇതുവരെ ആരും എതിർത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞവരൊക്കെ
1: അനുഭവിച്ചിട്ടുണ്ടാകും, അതല്ലേ പറയാൻ പോകുന്നത്.
2: യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അതെ, ആരും
1: എനിക്കറിയാം നിങ്ങളുടെ ഭാര്യയെ പോലെ.
2: ഇതിന് അക്ഷരം പറയണ്ട, അകത്തേക്ക് പോയിക്കോളൂ.
1: ഫലമുണ്ട ഇപ്പോൾ, അകത്തോട്ട് തന്നെയാണ്.

0: ശാകാനാണോ നിന്റെ ഭാവം?
1: അതേതായാലും നിന്റെ ജീപ്പിന്റെ മുമ്പിൽ വെച്ചായിരിക്കില്ല.
0: നീ എങ്ങോട്ടാ?
1: ആ നീ വണ്ടി വിട്.
0: എനിക്ക് ക്ലിനിക്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു.
1: സാരമില്ല,
0: പേഷ്യൻസ് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും.
1: കാത്തിരുന്ന് കാണാതിരിക്കുമ്പോ ഡോക്ടറെ കുറിച്ചുള്ള മതിപ്പ് ഒന്നുകൂടി വർദ്ധിക്കും.
0: നീ എന്തിന്റെ പുറപ്പാടാ?
1: എനിക്ക് ആശുപത്രി ഒന്ന് കാണണം.
0: ഇപ്പൊ വേണ്ട ബെന്നി, വൈകിട്ടാ.
1: ഇന്നലെ രാത്രി നീ എന്നെ പറ്റിച്ചു, ഇനി അത് പറ്റില്ല.
0: എന്താ നിന്റെ?
1: ഒന്നുമില്ല, ഒന്ന് കാണുക, ദാറ്റ്സ് ഓൾ. എന്റെ ഭാര്യയുടെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ആശുപത്രിയല്ലേ
0: ബെന്നി? നീ ആളാകെ മാറിയിരിക്കുന്നു.
1: അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ട് കാട്ടിക്കൂട്ടിയ പാപങ്ങളുടെ കറകളൊന്നും എന്നെ തീണ്ടരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഞാൻ അവരെ വെറുത്തിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പോലും അറിയില്ല.
0: ഇതൊക്കെ ഇപ്പോ പറയുന്നത്?
1: ആനിയുടെ സ്മാരകത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നില്ലേ എന്നൊരു തോന്നൽ.
0: പൊതിഞ്ഞു വെച്ച ഒരുതരം പ്രതികാരമുണ്ട് നിന്റെ ഓരോ വാക്കുകളിലും.
1: പ്രതികാരം ആരോട്? 4 വർഷം മുമ്പേ ആനി എന്ന പെൺകുട്ടി ആരുമറിയാതെ കൊല്ലപ്പെട്ടപ്പോൾ തോന്നാതിരുന്ന പ്രതികാരമൊന്നും ഇപ്പോൾ
0: നീ പറഞ്ഞു വരുന്നത്?
1: എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോകണം. എന്റെ ഗ്രീൻ കാർഡ് പെട്ടെന്ന് തന്നെ ശരിയാകും. ഏതു തരം ഓർമ്മകളും കുഴിച്ചു മൂടാൻ അവിടുത്തെ മണ്ണിൽ വേണ്ടത്ര ഈർപ്പമുണ്ട്. പക്ഷേ അതിനു മുമ്പേ എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. ആനിയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുകയും ഞാൻ നിനക്ക് തന്ന സംഖ്യയും അടക്കം എല്ലാം.
0: അപ്പോ നിന്റെ ഭാര്യയുടെ പേരിലുള്ള ഈ സ്മാരകം?
1: അതിന് നിന്റെ ഭാര്യയുടെ പേരിലായിക്കോളൂ.
0: എടാ, നീ എന്താ
1: പൊള്ളുന്നുണ്ട് അല്ലേ? എനിക്കറിയേണ്ടതും അതാണ്. ആദ്യ രാത്രിയിൽ എന്റെ ആനി എങ്ങനെ? ഇല്ലടാ, നിനക്ക് രക്ഷപ്പെടാൻ പറഞ്ഞില്ല. ഞാൻ വരും, നിന്നെ തേടി ഇനിയും ഞാൻ വരും.

0: हेलो आरा इल्लो ആശുപത്രിയിൽ നിന്ന് വന്നില്ല.
1: ഏ അവിടെ എത്തിയില്ലെന്നോ? ഞാൻ വീണ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാം.
0: കുഞ്ഞേ, വീണ കുഞ്ഞേ,
2: എന്താ ചിന്നമ്മു?
0: ദാ ഫോൺ.
2: ആരാ?
1: ബെന്നി സാറാ.
3: ഹലോ. അതെ, എന്താ കാര്യം? ആ പോയിരുന്നു. ഏ, ഇന്നലെ ക്ലിനിക്കിൽ എത്തിയില്ലേ? ഇല്ല. ഹലോ ഹലോ, ഇല്ല, എനിക്കൊന്നും അറിയില്ല. പ്ലീസ്, നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? നോ, എനിക്കൊന്നും അറിയണ്ട, അതൊക്കെ നിങ്ങൾ തമ്മിൽ.
1: എന്താ കുഞ്ഞേ?
3: വയ്യ, എനിക്ക് വയ്യ.
1: ബെന്നി സാർ എന്താ കുഞ്ഞിനോട് പറഞ്ഞേ?
3: എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അയാൾ പറയുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് പോലെ.
0: നോക്ക്, ചിന്നമൂനെ വീണ്ടും കുഴക്കല്ലേ.
3: ഇപ്പോൾ എനിക്കാകെയുള്ള ആശ്വാസം ചിന്നമ്മുവാണ്. ചിന്നമ്മു കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ.
0: എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോഴാ ഇതൊരു വീടായ. പിന്നെ ചിന്നമ്മു ഇവിടെ എത്തിയിട്ടേ ഈ വരുന്ന ക്രിസ്മസിന് 12 കൊല്ലം തികയാൻ പോവാ.
3: 12 കൊല്ലം?
0: എന്താ കുഞ്ഞെ,
3: വെറും 2 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച തീർത്ഥത ഓർക്കുമ്പോൾ
0: പിന്നെയും പിന്നെയും ഒരേ കാര്യം തന്നെ വരുമ്പോ എല്ലാം ഒരു ശീലായിക്കോളും.
3: ഒരു വീട്ടിലും നടക്കാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യരും ചെയ്യാത്ത കാര്യങ്ങൾ, എല്ലാം എന്തിനു വേണ്ടിയാണെന്നാ എന്നിട്ടും പിടികിട്ടാത്തത്.
0: പിന്നെ കേട്ടിരിക്കാൻ നേരമില്ല കുഞ്ഞെ, അടുക്കളയിൽ പണിയുണ്ട്.
4: അടുക്കളയിൽ പണിയില്ലെങ്കിലും നീ കേട്ടിരിക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എങ്ങനെ പോയിക്കോളൂ. ചിലപ്പോ ഏത് രോഗവും പകർച്ചവ്യാധി പോലെയാകും, മാനസിക രോഗവും.
3: എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ആ ഉദ്ദേശം നടക്കില്ലെന്ന് മാത്രം.
4: ഈ ഭൂമുഖത്ത് ഏത് സമയത്തും എന്തും നടക്കും. റിട്ടയേർഡ് റേഞ്ചർ MRG തലച്ചോറുണ്ടല്ലോ, അറിയാൻ പാടില്ലാത്ത ഒരുപാട് അറിവുകളുടെ അക്ഷയഖനിയാണത്. പക്ഷെ ഒരു കാര്യം, അതിന്റെ അടുക്കുകളിലെങ്ങും അസാധ്യമെന്നൊരു അറിവുകൾ ആരും എഴുതി വെച്ചിട്ടില്ല.

0: നിശാന്ത്, രണ്ട് ദിവസമായി നീ എനിക്ക് മുഖം തരാതെ നടക്കുന്നു.
1: അത്
0: ഈ ഡാഡി അറിയാത്ത രഹസ്യങ്ങളൊന്നും നിനക്കുണ്ടാകരുതെന്ന് നിർബന്ധം എനിക്കുണ്ട്.
1: എനിക്ക്
0: പറയൂ, നിനക്കെന്ത് പറ്റി? ഒരു കല്യാണം കൊണ്ട് വാടിക്കൊഴിയേണ്ട വിധത്തിലൊന്നുമല്ല ഈ ഡാഡി നിന്നെ വളർത്തിയത്.
1: എന്തൊക്കെയോ ഭീതികൾ. ബെന്നി പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പോലെ.
0: അതുകൊണ്ടാണോ നീ ഇങ്ങനെ മദ്യപിച്ച് സമനില തെറ്റി ക്ലിനിക്കിലേക്ക് പോലും പോകാതെ?
1: അവന് പണം വേണം. ആശുപത്രി കെട്ടിടം എന്നോട് എടുക്കാൻ പറഞ്ഞു. അവൻ ചെലവാക്കിയ മുഴുവൻ പണവും തിരിച്ചു കൊടുക്കാൻ.
0: എന്താ നിങ്ങളുടെ മാസ്റ്റർ പ്ലാനൊക്കെ വെള്ളത്തിലായോ? കൂട്ടു സംരംഭത്തിനൊരു ആശുപത്രി, അതും ബെന്നിയുടെ ഭാര്യയുടെ ഓർമ്മയ്ക്കായുള്ള ആശുപത്രി.
1: അങ്ങനെ ഒരു സ്മാരകം അവനിപ്പോ ആവശ്യമില്ലെന്ന്?
0: അതോ ഒരു സ്മാരകത്തിൽ ഒതുക്കാനാവാത്ത വിധം ആ പേരവനെ പേടിപ്പെടുത്തുന്നുണ്ടെന്നാണോ?
1: അല്ല ഡാഡി, ആ പേര് പേടിപ്പെടുത്തുന്നത് എന്നെയാണ്. അതെ ഡാഡി, അവൻ ചോദിച്ചത്ര പണം കൊടുത്ത് അവനെ ഒഴിവാക്കണം. എന്നിട്ട് ഒന്ന് സ്വൈരമായിരുന്ന്
0: എന്റെ അറിവുകൾക്ക് ഒരുപാട് ഭേദഗതികൾ വരികയാണ്.
1: എനിക്ക് ആവശ്യം പണമാണ്.
0: അതിന് നമുക്കിപ്പോ പ്രയാസമൊന്നുമില്ലല്ലോ. ഈ ഡാഡി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് പൊന്മുട്ടയിടുന്ന താറാവിനെയല്ലേ?
1: ഡാഡി, ഡാഡി എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുന്നു.
0: എല്ലാം അറിയുന്നു, പക്ഷേ നീ ബുദ്ധിശൂന്യത കാട്ടി.
1: ഡാഡി എന്താണ് ഈ പറയുന്നത്?
0: നിനക്ക് വേണമെങ്കിൽ ദൈവത്തെ പോലെ ഒളിപ്പിക്കാം, പക്ഷേ ഈ ഡാഡിയെ ഇല്ല, നിനക്കാവില്ല. ഈ ഡാഡി പഠിച്ചതും അറിഞ്ഞതും കാട്ടിലെ നീതിയാണ്.
1: എനിക്കിതൊന്നും കേൾക്കണ്ട. ബെന്നിയുടെ ബാധ്യതകൾ,
0: അതിനെന്തൊക്കെ മാർഗങ്ങൾ? എന്റെ മോനെ, ബെന്നിയുടെ ഭാര്യ കൊല്ലപ്പെടുമ്പോൾ, സോറി, ഐ ആം സോറി, ആനി മരിക്കുമ്പോൾ അവളുടെ പേരിൽ ലഭിച്ച ഇൻഷുറൻസ് തുക എത്രയായിരുന്നു?
2: അതിന്റെ ഉത്തരം അവനിപ്പോൾ ഓർമ്മ കാണില്ല, പക്ഷേ എനിക്കത് മറക്കാനും വയ്യ. 3.5 ലക്ഷം.
1: നീ
2: ബെന്നി, ഡോക്ടർ ബെന്നീസ് കറിയ, വെറുതെ കുരുതി കൊടുക്കാൻ മാത്രം ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ ദ്രോഹി, സ്നേഹം പച്ചവെള്ളമാണെന്ന് ധരിച്ചു പോയ ഒരു വിഡ്ഢി.
0: മിസ്റ്റർ ബെന്നി, കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാം, അതിനപ്പുറം ഒന്നും പാടില്ല. ഒന്നും
2: കണക്കുകൾ ചോദിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എന്റെ കല്യാണ രാത്രിയിൽ ഔട്ട് ഹൗസിൽ എന്നെ കുടിപ്പിച്ച് കിടത്തി ഇവൻ എവിടെ പോയെന്നാണ്.
1: എവിടെ പോവാൻ? എവിടെ
2: തീർന്നില്ല. എങ്ങനെയാണ് ആനി കൊല്ലപ്പെട്ടതെന്ന്
1: അതെങ്ങനെ എനിക്കറിയാൻ? ചേട്ടാ, ഇതെന്തൊരു നേരം പോക്ക്. 4 വർഷം മുമ്പ് എങ്ങനെയോ മരിച്ച ഭാര്യയെ കുറിച്ച് അറിയാൻ ഓടിയെത്തിയിരിക്കുന്നു. അതും ആദ്യ രാത്രിയിൽ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ടും മരണം സംഭവിക്കാം എന്ന് എന്നോടൊപ്പം പഠിച്ച ഒരുത്തൻ.
2: സ്റ്റോപ്പ് യുവർ റബിഷ് നോൺസെൻസ്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഇറ്റ് വാസ് എ ക്ലിയർ മർഡർ. പറയടാ, എടാ പറയാ, നീ പറഞ്ഞില്ലെങ്കിൽ പറയാ.
0: മാറി നിൽക്കടാ, രണ്ടുപേരും മാറി നിൽക്കാൻ. എന്താ ഇതിന്റെ അർത്ഥം?
3: മാറി നിൽക്കും. പക്ഷെ ബെന്നി, അയാളെ കൊല്ലണ്ട. ഒരു ദയാവധത്തിന് പോലും അർഹതയില്ലാതെ വിധം അയാൾ മരവിച്ചു പോയിരിക്കുന്നു.
4: എന്റെ ആനി,
3: ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു.
0: ഇത് ഞങ്ങളുടെ കാര്യം,
3: ഇനി അകത്തോട്ടല്ലേ എന്റെ വഴി. എന്റെ വഴി
1: പ്രസംഗിക്കാതെ അകത്തേക്ക് പോടി. ഡാഡി പറഞ്ഞത് കേട്ടില്ലേ?
3: കേട്ടു, പക്ഷേ അതിനു മുമ്പേ ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം അകത്തോട്ടോ പുറത്തോട്ടോ പോകേണ്ടതെന്ന്.
1: അതറിയാതെ നീ പോകില്ല അല്ലേ?
3: ഇല്ല, ആ ഉത്തരം എനിക്ക് അറിഞ്ഞേ തീരൂ.
1: പോടിയത്.

ആഞ്ഞടിച്ച ഈ കൈ തന്നെ എന്റെ കഴുത്തിലും അമർന്നേക്കും. വെറുതെ ഒരു ജീവിതം മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാത്രമല്ല എന്റെ പേരിലും ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ട്. അലറണ്ട, നിങ്ങൾ തന്ന 3 ദിവസങ്ങളിലെ പൊള്ളുന്ന അനുഭവങ്ങൾക്ക് നന്ദി. റിട്ടയർഡ് റേഞ്ചർ എം ആർ ജി, പേടിപ്പിക്കരുത്. ഗുഡ് ബൈ, ഗുഡ് ബൈ ഡോക്ടർ നിഷാന്ത്. നമുക്ക് ഇവിടെ പിരിയാം. ഡോക്ടർ ബെന്നി, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. വീണക്കുഞ്ഞേ, നന്ദി ചെന്നമ്മോ, നന്ദി. നീ തന്ന സ്നേഹത്തിനും അറിവിനും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.

0: എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കെന്നല്ല ആർക്കും.
1: സാർ, എനിക്ക് പോലും ഇപ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല. എല്ലാം ഒരു പകൽ സ്വപ്നം മാത്രമായി എനിക്ക് തോന്നുന്നു.
0: ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ നിഷാന്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് മനസ്സിലാക്കാൻ കഴിയും. കല്യാണം കഴിഞ്ഞുള്ള യാത്രയിലുടനീളം തന്റെ ഭാര്യ ഉറങ്ങുകയായിരുന്നെന്നും ഇടയ്ക്കിടെ ഞെട്ടി ഉണർന്ന് പേടിച്ചതുപോലെ നിലവിളിച്ചിരുന്നെന്നും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം അത്യന്തം വിചിത്രമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ മാനസിക രോഗിയായ ഒരു പെണ്ണിനെയാണ് തന്റെ തലയിൽ
1: കെട്ടിവെച്ചതെന്നും പക്ഷേ സാർ ഒന്ന് ചോദിച്ചോട്ടെ, എന്നിട്ടും എന്റെ ജീവനാണെന്നും എന്നോടൊപ്പം ജീവിക്കാൻ കൊതിയാണെന്നും.
0: മനോഹരമായൊരു നുണയാണ് ജീവിതം എന്ന് പറയാൻ ഞാൻ ഒരു ഫിലോസഫർ അല്ല, നിയമം അറിയാൻ ശ്രമിക്കുന്ന ഒരു ജഡ്ജി മാത്രം.
1: അപ്പോൾ അപ്പോൾ എനിക്ക് രക്ഷയിട്ടില്ലേ സാർ?
0: രക്ഷിക്കേണ്ടത് ഞാനല്ല കുട്ടി, നിയമവും ദൈവവുമാണ്. ഞാനൊരു കണ്ണി മാത്രം.

മഞ്ഞുമൂടിയ മലമുടികൾ, ടി എൻ പ്രകാശ് എഴുതിയ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഡോക്ടർ നിഷാന്ത്, നെടുമുടി വേണു, വീണ, സി എം തങ്കമണി, എം ആർ ജി, പി കെ രാഘവൻ, ഡോക്ടർ ബെന്നീസ് കറിയ, ചിറക്കൽ ഗോപാലകൃഷ്ണൻ, ദേവൻ, എം എം രാഘവൻ, ജഡ്ജി, സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് രാജശേഖരൻ മേപ്പറമ്പത്ത്, എസ് രാധാകൃഷ്ണൻ, ചിന്നമ്മു, ജോയ്സി ജോസ്, ഭാരതി, പി സി തങ്കം, അമൃത, ഡോളി എസ് ലത. സാങ്കേതിക സഹായം അനിൽ പ്രകാശ്. സംവിധാന സഹായം എൻ ശശികുമാർ. സംവിധാനം എസ് രാധാകൃഷ്ണൻ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം മാളൂട്ടി. ഗാനരചന പഴവിള രമേശൻ, സംഗീതം ജോൺസൺ.

ചിത്രം മാടമ്പി, പാടിയത് സുദീപ് കുമാറും രൂപയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.